0: പമ്പയിൽ ജാതനേ
1: ശരണയ്യപ്പ,
0: പന്തളദാസനേ
1: ശരണയ്യപ്പ.
0: സത്യമാം പൊന്ന് പതിനെട്ടാം പടിമുകളിൽ വാണരളും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനേ
1: ശരണയ്യപ്പ.
0: ഹരിഹരസുതനാനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 4, 2026 June 18 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ഏറ്റവും ദുർബലനായ ജീവിയാണ് മനുഷ്യൻ. എത്ര ആദർശവാനും വീണുപോകാൻ ചെറിയൊരു പ്രലോഭനം മതി. ലോകത്തിലെ എല്ലാ പ്രലോഭനങ്ങളെയും വേണ്ടെന്ന് വയ്ക്കുവാൻ കഴിവുള്ള എത്ര ആദർശവാന്മാരുണ്ട് ഈ ലോകത്ത്! വീണുപോകും എത്ര ആദർശവാനും. വീണാൽ അവിടെ തന്നെ കിടക്കാതെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു പോവുക എന്നത് തന്നെയാകണം ആദ്യ ലക്ഷ്യം. വീഴുക എന്നത് ഒരു തെറ്റല്ല, പക്ഷേ അവിടെ തന്നെ കിടക്കുക എന്നത് അതിലും വലിയ തെറ്റ്. ഇനിയും വീഴാതിരിക്കാനുള്ള വലിയൊരു പാഠവും ആദ്യ വീഴ്ചയിൽ തന്നെ സ്വന്തമാക്കണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2 മണിക്ക് നിയമവേദി, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:30 ഗാനവേദി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 18. ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് ലണ്ടനിൽ തുടക്കമായതും ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഝാൻസി റാണി കൊല്ലപ്പെട്ടതും സാലി റൈറ്റ് ശൂന്യാകാശത്ത് എത്തുന്ന ആദ്യ അമേരിക്കൻ വനിതയായി മാറിയതുമൊക്കെ ഒരു ജൂൺ 18-നായിരുന്നു. ജൂൺ 18-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 18. ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് ലണ്ടനിൽ തുടക്കമായത് 1583 ജൂൺ 18-നായിരുന്നു. US കോൺഗ്രസ് ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1812 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഝാൻസി റാണി കൊല്ലപ്പെട്ടത് 1858 ജൂൺ 18-നായിരുന്നു. സമുദ്രത്തിനടിയിലൂടെ കേബിളുകൾ ഇട്ട് ആദ്യത്തെ ട്രാൻസ് പെസഫിക് ടെലിഫോൺ സർവീസിന് തുടക്കമായത് 1964 ജൂൺ 18-നായിരുന്നു. കസാഖിസ്ഥാന്റെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ കസാറ്റ് വിക്ഷേപിച്ചത് 2006 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. സാലി റൈറ്റ് ശൂന്യാകാശത്ത് എത്തുന്ന ആദ്യ അമേരിക്കൻ വനിതയായി മാറിയത് 1983 ജൂൺ 18-നായിരുന്നു. നാസ റോബോട്ടിക് ബഹിരാകാശ പേടകമായ ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ വിക്ഷേപിച്ചത് 2009 ജൂൺ 18-നായിരുന്നു. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന ഈജിപ്ത് സ്വതന്ത്ര റിപ്പബ്ലിക് ആയി മാറിയത് 1953 ജൂൺ 18-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിൽ.

0: ആണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഏവിയനിൽ G7 ഉച്ചകോടിയിൽ മൂന്ന് പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. പി എം വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്രസംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ ശ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെയും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തു നിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി. ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച പ്രേക്ഷക്ക് പക്ഷേ 2 പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ T. Veenaയെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झाः।
1: You are now listening to Radio Santanam 90.4 FM. Stay tuned.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
3: ചന്ദനം മണക്കുന്ന പൂന്തോ

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പ്ലാനറ്റ്.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
2: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച്

0: പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
2: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
1: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
0: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തി ുന്നുണ്ടെന്ന് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-0

0: 4 goals ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 goals നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 runsനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2nd ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 runsന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 kg വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 kg വിഭാഗത്തിൽ സനെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 crore രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 crore രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതം. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555785.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. നാട്ടുവഴികളും ഓലപ്പുരയും പത്തായവുമൊക്കെ ഇന്ന് ഓർമ്മകളുടെ താളുകളിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവയോടൊപ്പം തന്നെ ഓർമ്മകളിലേക്ക് ഒഴുകിയെത്തുന്ന ചില വർണ്ണ കാഴ്ചകളുമുണ്ട്. നാട്ടുവഴികളെയും വേലിവരമ്പുകളെയും മുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തെയുമൊക്കെ അലങ്കരിച്ച മനോഹരമായ നാട്ടുപുഷ്പങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി നാട്ടുവഴികളിലെ വർണ്ണ കാഴ്ചകളായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയാണ് പ്രിയ ശ്രോതാക്കളോട് സംസാരിക്കുന്നത്. നയനാനന്ദമായിരുന്ന ഒട്ടേറെ പുഷ്പങ്ങൾ ഇന്ന് കാണാനില്ല എന്നുള്ളത് വാസ്തവമാണ്.

ജീവിതത്തിൽ പലതിനെയും കുറിച്ചുള്ള അറിവുകളും മാഞ്ഞു പോയിരിക്കുന്നു. ഓണക്കാലത്ത് കുന്നിൻ ചെരുവുകളിൽ വിരിഞ്ഞു നിന്നിരുന്ന കണ്ണാന്തളി പൂക്കളെ പറ്റിയും കാലത്തിന്റെ കുതിപ്പിൽ അവയും ഗ്രാമങ്ങളും എങ്ങനെ അപ്രത്യക്ഷമാകുന്നുവെന്നതിലുള്ള വേദനയും എം ടി കണ്ണാന്തളി പൂക്കളുടെ കാലമെന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടം.

അലങ്കാരം എത്ര കൃത്യമായിരുന്നു എന്നും തോന്നിപ്പോകും. ഈ കണ്ണാന്തളി പൂവിന് കാച്ചിപ്പൂവ്, പറമ്പൻ പൂവ്, കൃഷ്ണപ്പൂവ് എന്നും ഒക്കെ വിളിപ്പേരുണ്ട് കേട്ടോ. ആയുർവേദത്തിൽ അക്ഷിപുഷ്പി എന്ന പേരിലാണ് പരാമർശിക്കപ്പെടുന്നത്. മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോഴാണ് ഇവ പൂക്കുന്നത്. ഇവ പൂത്തു തുടങ്ങിയാൽ ഓണമായി എന്നാണ് സൂചന. അതുകൊണ്ട് ഓണപ്പൂവെന്നും പേരുണ്ട്. നമ്മുടെ നാട്ടുവഴികളിലും കുന്നിൻ ചെരുവുകളിലും ആറ്റുവക്കത്തും കുളക്കരയിലും വയൽവരമ്പുകളിലും തനിയെ കിളിർത്ത് ഗ്രാമഭംഗിയുടെ ചാരുത പകർന്ന നാട്ടുപൂക്കളെ പറ്റിയാണ് നാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തൊട്ടാൽ പിണങ്ങി നിൽക്കുന്ന തൊട്ടാവാടിയും ഓണത്തപ്പന് പ്രിയപ്പെട്ട തുമ്പപ്പൂവും പുഴക്കരയിൽ മാറി നിൽക്കുന്ന തകരപ്പൂവും എല്ലാം അതിൽപ്പെടുന്നു. പുഷ്പങ്ങളാൽ സമ്പന്നമായതിനാൽ നാട്ടിലെ ഏതൊരാഘോഷവും ഈ നാട്ടുപൂവുകൾക്ക് ഒരു പ്രാധാന്യം നൽകിയിരുന്നു. ദശപുഷ്പങ്ങളില്ലാതെ എന്ത് തിരുവാതിര? മനസ്സിനും ജീവിതത്തിനും ഐശ്വര്യവും സമൃദ്ധിയും സമ്മാനിക്കുന്ന കണിക്കൊന്നയില്ലാതെ എന്ത് വിഷുക്കണി? പിന്നെ പൂക്കളമില്ലാത്ത ഓണത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുമോ? അങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് നാട്ടുപുഷ്പങ്ങൾ സ്ഥാനം പിടിച്ചത്? വേലിപ്പടർപ്പിൽ പടർന്നു കയറിയ നിത്യകല്യാണി നമുക്ക് എന്നും കൗതുകമായിരുന്നു. സർവ്വസുഗന്ധവും വായുവിൽ കലർത്തി ചിരി തൂകി നിൽക്കുന്ന കല്യാണ സൗഗന്ധികം, പിന്നെ മനസ്സിലെ പ്രണയം പരിമളമാക്കി പൂത്തുലഞ്ഞ ചെമ്പകം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിക്ക് ചാരുത നൽകിയ മനോഹരമായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രാമത്തിന്റെ മുഖശ്രീയായിരുന്ന ഈ നാട്ടുപുഷ്പങ്ങൾ സാഹിത്യത്തിലും സംഗീതത്തിലും പുരാണങ്ങളിലും വരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വഴിയോരങ്ങളിലെ നിത്യവസന്തങ്ങളായിരുന്നു കാക്കപ്പൂവും മുക്കുറ്റിയും മഞ്ഞ കനകാംബരവും തൊട്ടാവാടിയും തുമ്പയുമൊക്കെ. ഇന്നും പേരറിയാത്ത എത്രയോ പുഷ്പങ്ങൾ കണ്ണിനാനന്ദമായി നിലകൊള്ളുന്നുണ്ട്. ഇത്തരം പുഷ്പങ്ങൾ വർണ്ണക്കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, പലതിനും ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. പാരിജാതത്തിന്റെ കൊമ്പിൽ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ കയറി ചെല്ലുന്ന ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഇന്ന് പല നിറങ്ങളിൽ കാണാൻ സാധിക്കും. കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ഇലഞ്ഞിപ്പൂവിന്റെ വാസന എത്ര കവിഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു. വീട്ടുമുറ്റത്തെ അലങ്കരിച്ചിരുന്ന മുല്ലയും പിച്ചിയും കനകാംബരവും ഗ്രാമത്തിന്റെ നിഷ്കളങ്കത പോലെ എപ്പോഴും സൗരഭ്യം പൊഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴും കൗതുകവും ആകർഷണവും തോന്നിയിരുന്നത് വടക്കേപ്പുറത്തെ കുളത്തിലെ താമരയോടും ആമ്പലിനോടുമാണ്. പലപ്പോഴും കയ്യെത്തുന്നിടത്ത് താനുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മെ നോക്കി ചിരിക്കുമെങ്കിലും അഗാധമായ ആഴം പലപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവ മിക്കപ്പോഴും അപ്രാപ്യമായിരുന്നു. വയൽ വരമ്പത്ത് തിങ്ങി നിന്നിരുന്ന കൊങ്ങിണി പൂവുകൾ, ഒപ്പം ഞാനുമുണ്ടെന്ന് പറയുന്ന അല്ലിത്താമരകൾ, നാട്ടുവഴിയാകെ പരവതാനി വിരിച്ച പവിഴമല്ലികൾ, ഒപ്പം മരമുല്ലയും, നിങ്ങൾ എന്നെ മറന്നോ എന്ന് പരിഭവിക്കുന്ന പൂവരശം, പിന്നെ ആകാശത്തു നിന്ന് താഴേക്ക് നോക്കിച്ചിരിക്കുന്ന വലിയ ചീലാന്തി പൂവുകളും. ഒന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒരു വിസ്മയം തന്നെയല്ലേ. ഒരേ പുഷ്പങ്ങൾ പക്ഷെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പല സാഹിത്യകൃതികളിലും ഗാനങ്ങളിലും പുഷ്പങ്ങളെ ഭാഗമാക്കാറുണ്ട്. അങ്ങനെ പല സാഹിത്യകൃതികളിൽ നിന്നും കേട്ടറിഞ്ഞ കഥകളിൽ നിന്നും ഒരിക്കലെങ്കിലും കാണണമെന്ന് അതിയായി ആഗ്രഹിച്ച പുഷ്പമാണ് നീലക്കൊടുവേലി. പ്രകൃതി ഘടികാരം കൃത്യമായി മനസ്സിലാക്കിയിരുന്ന നിരവധി പുഷ്പങ്ങളും ഈ നാട്ടുചെടികളിൽ ഉണ്ടായിരുന്നു. വിവിധ നിറങ്ങളിൽ നമുക്ക് കൗതുകം നൽകിയിരുന്ന നാലുമണിച്ചെടികളും പത്തുമണികളും അതിനുദാഹരണമാണ്. ഇത് മാത്രമല്ല കേട്ടോ, വഴിവക്കത്ത് തലയുയർത്തി നിന്നിരുന്ന കൃഷ്ണകിരീടം, ആനത്തകര, കിലുക്കി, ശീമക്കൊങ്ങിണി, കരിങ്കൂവളം, പഴമയുടെ ഗന്ധം പകരുന്ന കൈതപ്പൂവ്, കായാമ്പൂ, അശോകം, മണിമരുത്, ഇലവ്, പുന്നാഗം, കടമ്പ്, ചമത, എപ്പോഴും ഉന്മാദം പൊഴിക്കുന്ന പാലപ്പൂവ്, അങ്ങനെ പോകുന്നു ആ നിര. ഇനിയും എത്രയോ പുഷ്പങ്ങളെ നാം തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്ന ഒന്നായി ചിലത് മാറിയിട്ടുമുണ്ടാകാം. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ ഞാനും അത് തന്നെ ഓർക്കുന്നു. എത്ര നിറങ്ങൾ, എത്ര ഗന്ധങ്ങൾ, എത്ര വിസ്മയങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അടുത്തയാഴ്ച വീണ്ടും എത്താം പുതിയ ഗ്രാമവിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്. ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM.

താരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ KSRTC മുൻ വെഹിക്കിൾ സൂപ്പർവൈസറും ട്രെയിനറുമായ ശ്രീ അബ്ദുൾ സലീം ഡ്രൈവർമാർ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും സംസാരിക്കുന്നു. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നമസ്കാരം. റേഡിയോ സ്വന്തം 90.4-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് അബ്ദുൾ സലീം. KSRTC റിട്ടയേർഡ് വെഹിക്കിൾ സൂപ്പർവൈസർ ആയിട്ടും ട്രെയിനറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ റോഡ് സുരക്ഷയെക്കുറിച്ച്, അപകടരഹിതമായ ഡ്രൈവിങ്ങിനെ കുറിച്ചും, ഹസാർഡസ് ഗുഡ്സ് വെഹിക്കിൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും, ഇത്തരം വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങൾ നൽകേണ്ട സുരക്ഷയെക്കുറിച്ചുമാണ് ഞാൻ ഇന്നെൻ്റെ അറിവ് വെച്ച് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപകടം ദിനം പ്രതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം നടക്കുന്ന സമയങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പരിഹാരമാർഗങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. ഇന്ന് റോഡിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ ഇരട്ടി വാഹനമാണ് നമ്മുടെ റോഡിൽ ഓടുന്നത്. കേരളത്തിൽ ഏതാനും ചില റോഡുകൾ ഒഴിച്ചാൽ റോഡിന് താങ്ങാൻ കഴിയുന്ന ഇതിലധികം ഭാരം കയറ്റിയ വാഹനങ്ങൾ നമ്മുടെ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് റോഡ് തകരുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളുമാകുന്നു. ഒരു ഡ്രൈവർ വാഹനം ഓടിച്ചു പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട്. ഇത് ഡ്രൈവിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഏറെക്കുറെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാക്കുന്നുവെന്ന് അതിനുശേഷം നമ്മുടെ നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ ഭാഗത്തിൽ നിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല. റോഡിൻ്റെ ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കുന്ന, വാഹനം ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഘടകം, ഒന്ന് റോഡിൻ്റെ അവസ്ഥ, രണ്ട് വാഹനത്തിൻ്റെ കണ്ടീഷൻ, മൂന്ന് യാത്രക്കാരുടെ സുരക്ഷിതത്വം, ഭാരവണ്ടികൾ ഏത് തരത്തിലുള്ള ലോഡാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്, ഇതെല്ലാം ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാരണമാണ്. ഇപ്പോൾ തന്നെ അടുത്ത ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ദയനീയമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നു. മലപ്പുറം വാൾപ്പാറ ചുരത്തിൽ വിനോദസഞ്ചാരത്തിന് പോയ ഒരു വാഹനം മറിഞ്ഞ്

50 പേർ മരിച്ച സംഭവം, അതിനെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ബ്രേക്കിൻ്റെ കാര്യം, ബ്രേക്ക് പോയെന്നൊരു വിഭാഗം, സ്പീഡ് കൂടുതലാണെന്നൊരു ഭാഗം, ഡ്രൈവർക്ക് പരിചയക്കുറവ് എന്നിങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. വാൾപ്പാറ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഇന്നലെയോ മെരിഞ്ഞാന്നോ കൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ഈ വാഹനം

ഏത് ഗിയറിലാണോ നമ്മൾ ആ ഒരു കയറ്റം കീറുന്നത് അതേ ഗിയറിൽ തന്നെ ഇറങ്ങാവുന്ന, കാരണം അതിന്റെ പകുതി ബ്രേക്ക് ഈ എഞ്ചിനിൽ നിന്നും നമ്മൾക്ക് കിട്ടും. കാര്യം എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ, പിന്നെ വലിയ ഗിയറിൽ ഇറങ്ങി വരുമ്പോൾ, ഇന്ന് നമ്മളെ ഭൂരിഭാഗം കണ്ടുവരുന്നത് ചില ഡ്രൈവേഴ്സ് ഇറക്കങ്ങൾ വരുമ്പോൾ ബ്രേക്ക് അപ്പിൾ ചെയ്ത് ഒരു സംഭവമാണ്. ഇത് ഒരു ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് കുറ്റിയാടിയിൽ ഇതേപോലൊരു സംഭവം ഉണ്ടായി. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിനോദസഞ്ചാരത്തിന് പോയ ഒരു KSRTC സ്വിഫ്റ്റ് ബസ് ഇതേപോലെ ഇറക്കം വരുന്ന സമയത്ത് കൊണ്ട് ഒരു കൊക്കയിൽ മറിഞ്ഞു, ഒന്നിലധികം പേര് മരിച്ചു. അന്ന് അവർ പറഞ്ഞിരുന്നത് ചെക്ക് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വണ്ടിക്ക് ബ്രേക്കിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലെന്നാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പറഞ്ഞ കാര്യം തന്നെ. കാരണം ഇതെങ്ങനെ പ്രവർത്തിക്കണം, ഇതിൻ്റെ സ്പാർട്സുകൾ എങ്ങനെയാണ്, ഇങ്ങനെ വർക്കുകളാണ്, ഒരു പരിധി വരെയെങ്കിലും വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അറിഞ്ഞിരിക്കണം. അല്ല, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയുകൊണ്ട് മാത്രം ഡ്രൈവിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും സുരക്ഷിതമാകുമെന്ന് അറിയാൻ പാടില്ല. ആ കുറേ നിയമങ്ങൾ പഠിക്കും. പക്ഷെ വാഹനത്തിൻ്റെ രീതികൾ, പ്രവർത്തനങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ അവരെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ, റോഡിൽ നമ്മൾ വാഹനം ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് നമ്മൾ കുറേ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. കാര്യം ഇത് പല പല കാര്യങ്ങളത് തെളിയിപ്പിച്ചിട്ടുമുണ്ട്. ഇറക്കത്തിൽ ബ്രേക്ക് ഉപയോഗിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഇത് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ വർക്കും എപ്പോഴും ഹൈ സ്പീഡിലാണല്ലോ എൻ്റെ വീടിൻ്റെ ഡിസ്കുകളും ടയറുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അതുമാത്രമല്ല, ബ്രേക്കിൻ്റെ കുറവുകളിലൂടെ ബ്രേക്കിലൂടെ നമ്മൾ അത്രത്തോളം ടയറ് തുടങ്ങിയ കാര്യം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കുറേ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രൈവിംഗ് ലൈനിൽ നടക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ മെത്തേഡ് പഴയ രീതിയല്ല. ഇപ്പം ഞാനൊന്നും പഠിച്ച കാലത്തിലുള്ളതല്ല. ഡ്രൈവിങ്ങിൽ നിന്ന് നമ്മളും രക്ഷപ്പെട്ട് ലൈസൻസ് എടുത്ത് വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷേ കടമ്പകളെല്ലാം ഏത് രീതിയിൽ ഇവർ കഴിഞ്ഞതിന് ശേഷം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ ആരില്ല. ഡ്രൈവിംഗ് പരിശീലനം നടക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പാഠവിഷയത്തിൽ ഉൾപ്പെടുത്തണം. അതൊരു അത്യാവശ്യ ഘടകമാണ്. അല്ലാതെ റോഡ് സിഗ്നലോ ഡ്രോവി ട്രാഫിക്കിൻ്റെ കണ്ടീഷനോ മാത്രം നോക്കാതെ ഒരു വാഹനത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ഏകദേശം, മൊത്തം വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം അതിൻ്റെ ചലനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാര്യം ഇത് ഞാൻ KSRTC തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നാമക്കൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ട്രെയിനിങ് സെൻ്ററാണ് ലൈലൻഡിൻ്റെ, അവിടെ ഞാൻ പോയപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഒരു വണ്ടി വാഹനം അതായത് മൊത്തം ഉരിച്ചു വെച്ച്, അതായത് മനുഷ്യ ശരീരം എങ്ങനെയാണ് കീറി മുറിച്ച് പഠിപ്പിക്കുന്നത്, അതേപോലെ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളെ പഠിപ്പിച്ചു. അതിൻ്റെ ചലനങ്ങൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചാണ് പുറത്തു വിട്ടത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു. കാര്യം ചെറിയ ചെറിയ റബ്ബർ വാഷറുകൾ പോലുമാണ് ഒരു ബ്രേക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ രീതിയും അത് കണക്ക് തന്നെ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളുണ്ട്, KSRTCയുടെ ഉണ്ട്. ഇപ്പോൾ KSRTC തന്നെ പലയിടത്തും സ്വന്തമായി ഡ്രൈവേഴ്സ് എല്ലാം പരിശീലന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് RTO ഡിപ്പാർട്ട്മെൻ്റ് തന്നെ നേതൃത്വത്തിലും ഇന്ന് കൊല്ലത്തുൾപ്പെടെ ഇതേപോലെ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പരിശീലനത്തിൽ ഡ്രൈവിങ്ങിൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിലുപരി മറ്റൊന്നും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. രണ്ടാമത്, നിയമലംഘനങ്ങളുടെ ഒരു പ്രധാന കാരണം ഇത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത്, ഇന്ന് റോഡിൽ പൊതുവേ നിയമലംഘനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എല്ലാം സുഗമമായി നമ്മൾ റോഡിൻ്റെ കണ്ടീഷൻ വെച്ച് പോകാമെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം ഞാൻ ഡ്രൈവർ ആയിരുന്നല്ലോ. സ്വകാര്യ ബസ്സിലൂടെ നിയമലംഘനം വളരെ കൂടുതലാണ്. അമിതമായ ശബ്ദത്തോടുകൂടിയ പാട്ടുപെട്ടികൾ, കാഴ്ച മറയ്ക്കുന്ന അലങ്കാര വസ്തുക്കൾ, ക്യാബിനിൽ തൂക്കിയിടുക, ഡ്രൈവർക്ക് മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉപകരണങ്ങൾ, അതായത് ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെവിയിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഈയിടെ ഒരു അനുഭവം ഉണ്ടായി. ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുമോ, ഞാൻ ആ ബസ്സുകാരെ കുറ്റം പറയല്ല, പോയപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടർക്ക് എന്നെ അറിയാവുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹം ഒരു 3-4 പ്രാവശ്യം ബെല്ല് കൊടുത്തു വാഹനം നിർത്താനാണ്. പക്ഷേ ഈ ഡ്രൈവർ വണ്ടി നിർത്തുന്നില്ല. അങ്ങനെ യാത്രക്കാരൻ ഇറങ്ങണമെന്ന് ഇറങ്ങണമെന്ന് പറയുമ്പോഴും ഈ വാഹനം നിൽക്കുന്നില്ല. കാരണം അമിതമായ ഈ എന്താണ് നമ്മളെ പാട്ടുകളുടെ ശബ്ദം. രണ്ടാമത്, ഇദ്ദേഹത്തിന് ബെല്ലടിക്കാൻ കയറായിരിക്കാൻ ചെവിയിൽ ഇത് വെച്ചോണ്ടോ. കണ്ടക്ടർ പറഞ്ഞാണ് ഞാനത് അറിയുന്നത്, കണ്ടില്ലേ ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ചോണ്ടാണ്, ഇത് വെച്ചോണ്ടാണ്, പിന്നെ എങ്ങനെ ബെല്ലടിച്ചാൽ കിട്ടും? ഒരു അപകട സമയത്ത് ചിലപ്പോൾ വാഹനമാണ് ഡോറ് തുറന്നൊന്ന് പുറത്തു പോയാലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനം യാത്രക്കാരൻ്റെ കയ്യിൽ നിന്ന് വീണാലോ, ആ വണ്ടിക്കകത്ത് ഏതെങ്കിലും ഒരു യാത്രക്കാരൻ്റെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ,
ഉണ്ടായതോ? ഇതെല്ലാം ബെല്ലിനകത്തൂടാണ് ഡ്രൈവറെ അറിയിപ്പിക്കുന്നത് വാഹനം.

0: അത് അത്തരം കാര്യങ്ങൾ നമ്മളെ ഇന്ന് കൊല്ലത്തെന്നല്ല കേരളത്തിൽ യഥേഷ്ടം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് അപകടം ക്ഷണിച്ചു വരുത്തുന്നൊരു കാര്യമാണ്. ഈയിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിരന്തരം നമ്മൾ ഓരോ വാഹനങ്ങളിൽ അതായത് ഡോറ് തുറന്നിട്ട് ഇന്ന് എല്ലാം നമ്മൾ ഇലക്ട്രിക് പിന്നെ എയർ ഡോറുകളാണ്. കാര്യം യാത്രക്കാർ കയറി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പിന്നെ സ്വിച്ച് കൊണ്ട് ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. പക്ഷേ എല്ലാം ഈ കൊല്ലം ടൗണിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുന്നിടത്തോ മാത്രം ഈ ഡോർ അടച്ചിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് സ്ഥലങ്ങളും ഡോറ് തുറന്നിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ഇതെല്ലാം ഇതെല്ലാവരും എല്ലാം ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇതിന് എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ളൊരു ശ്രമം നമ്മൾ ബന്ധപ്പെട്ടവർ അത് നടത്തുന്നില്ല. റോഡ് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മറ്റൊരു കാര്യമാണ്, അത് വളരെ പ്രധാനമാണ്. കാര്യം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള റോഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലും വൻകിട ഹോട്ടലുകളുടെ മുമ്പിലും റോഡിലോട്ട് അതീവ പ്രകാശം പരത്തുന്ന ലൈറ്റുകൾ റോഡിലോട്ട് ഡ്രൈവറുടെ കണ്ണിൽ തന്നെ പ്രകാശിക്കുന്ന രീതിയിൽ അടിക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതാണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെ ഒരുപാട് എടുത്താലറിയാം, ഈ ലൈറ്റിൻ്റെ പ്രകാശം എതിരെ വരുന്ന ഒരു വാഹനം, ഹെവി വാഹനമായാലും ലൈറ്റ് മോട്ടോർ ആയാലും, ഈ പ്രകാശം ഡ്രൈവറുടെ കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതേ സൈഡിൽ പോകുന്നവരെ ഒരു സൈക്കിളുകാരനായാലും ഒരു മോട്ടോർ സൈക്കിളിലോ ഒരു കാൽനടക്കാരനായാലും രാത്രി സമയങ്ങളിൽ മറ്റേ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ കാണാൻ കഴിയില്ല. ഇത് എൻ്റെ അനുഭവത്തിലും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ ഉറപ്പാണ്. അപ്പോൾ ഇത് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് റോഡിൽ ഇത്തരത്തരം പ്രകാശങ്ങൾ പ്രകാശിക്കുന്നത് തെറ്റാണ്. അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അങ്ങനെയുള്ള അപകടങ്ങൾ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പിന്നെ റോഡിൻ്റെ നിരത്തിൻ്റെ കാര്യം അത് പിന്നെ പറയണ്ടല്ലോ. നമ്മളിന്ന് റോഡിന് കാൽനടക്കാർക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ആ റോഡിന് ഉണ്ട് ഫുട്പാത്ത്. ഇതായിട്ടില്ലെങ്കിലും എല്ലാ സ്ഥലത്തില്ലെങ്കിലും കുറേ ഭാഗത്തൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അവിടെ ഒരു കാൽനടക്കാരനോ ഒരു സൈക്കിൾ യാത്രക്കാരനോ പോകാൻ പറ്റില്ല. യഥേഷ്ടം ഇരു സൈഡുകളും റോഡിൻ്റെ ടാറിനോട് ചേർന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന നിരവധി ഇന്ന് കൊല്ലം ടൗണിൽ, ഞാനിപ്പോൾ അടുത്ത കാലത്ത് കൊല്ലത്താണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്, കൊല്ലം ടൗണിൽ ഏറ്റവും കൂടുതലാണ്. ടൗണിലും ടൗണിൻ്റെ ഭൗരഭാഗങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റുഡിയോ അങ്ങോട്ട് ഇറങ്ങി രാമകളങ്ങാര തൊട്ട് ഇങ്ങോട്ട് കളക്ടറേറ്റിൻ്റെ അടുക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കഴിയാൻ കഴിയും. ഇത് ബന്ധപ്പെട്ട മേൽഘടകങ്ങളിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അവരുടെ വാർത്തകളിലും അല്ലെങ്കിൽ അവരുടെ പത്രപ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്തരം ചെയ്യാൻ പാടില്ല, വാഹനം അങ്ങനെ ഇത് എന്ന് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ നടപടിയെടുക്കും. പക്ഷേ ഇതൊക്കെ പ്രഖ്യാപനങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. ഒരു പരിധി വരുന്ന ഇത് നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും അതേപോലെ ഡ്രൈവർമാർക്ക് അവയർനെസ് കൊടുത്താൽ ഇത് മാറ്റാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ കൊല്ലത്ത് തന്നെ യഥാർത്ഥത്തിൽ ലൈൻ ട്രാഫിക് ഒരു പ്രധാന ഘടകമാണ്. അതിന് മുമ്പ് പറഞ്ഞതാണ് ലൈൻ ട്രാഫിക് ഈ ബ്ലോക്കിൻ്റെ വരുന്നതിൻ്റെ പ്രധാന ലൈൻ ട്രാഫിക് കൊല്ലത്തില്ല. ലൈൻ ട്രാഫിക് കൊല്ലത്തില്ല, അങ്ങനൊരു സംഭവം നമുക്ക് ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞാൽ പറഞ്ഞാൽ അവിടെ ഇടത് സൈഡിലോട്ട് ലിങ്ക് റോഡ് വഴി പോകാൻ കഴിഞ്ഞാൽ അവിടെ ഫ്രീ റോഡാണ്, ഫ്രീ ലെഫ്റ്റാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങൾ ഇത് വയലേറ്റ് ചെയ്താൽ 1000 രൂപ പിഴയാണെന്ന് ബോർഡ് മാത്രമേ ഉള്ളൂ. ബോർഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പം ഞാൻ യാത്ര ചെയ്ത് വരുമ്പോഴും അവിടെ കൊണ്ടുവന്ന കംപ്ലീറ്റ് വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കും. കാരണം ലൈൻ ട്രാഫിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വാഹനം അതിൻ്റെ എങ്ങോട്ട് പോകാനുള്ള ഭാഗം തിരിച്ചിട്ട് ബാക്കി ഫ്രീ ലെഫ്റ്റ് ഫ്രീ ആയിട്ട് ഇടുക, അത് ചിന്നക്കടയിലും ഉണ്ട്. ഇത് നിരത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു എമർജൻസി വാഹനം വന്നാൽ അതിന് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഞാൻ കണ്ടു ഒരു ആംബുലൻസ് കൊല്ലം ടൗണിൽ വന്നിട്ട് ഇതിനെയും അതിന് പോകാൻ കഴിയുന്നില്ല. അവസാനം എങ്ങനെയോ ചാടി ട്രാഫിക്കിൻ്റെ ഐലൻഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ കൂടെ കയറി ഓർബിച്ച് കയറി പോകുന്നുണ്ട്. ഇതെന്താണ്? ഇത് നമുക്ക് നമ്മുടെ ഡ്രൈവർമാർക്ക് അറിവില്ലായ്മയല്ല, അവർക്ക് അറിവുണ്ട്. ആ അറിവ് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് അവർക്ക് നിർദ്ദേശമില്ല, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുമില്ല. ഏതോ ഒരു ഭാഗങ്ങളിലൂടെയൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, അതിന് ബന്ധപ്പെട്ടവർ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോൾ കൊല്ലം ടൗണിൽ നിരവധി പോലീസുണ്ട്, ഉണ്ട് ട്രാഫിക് പോലീസുണ്ട്, അതേപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വല്ലപ്പോഴുമെങ്കിലും ഇവരെയൊക്കെ വിളിച്ച് കുറേ അവയർനെസ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ റോഡ് സൈഡിലുള്ള, അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ്, റോഡ് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ റോഡ് മൊത്തം കാൽനടക്കാർക്ക് നടക്കേണ്ട സാധനങ്ങൾ ഈ കംപ്ലീറ്റ് കടയിലുള്ള വസ്തുക്കൾ നിരത്തി വെച്ച് അത് ഒഴിവാക്കി ആളുകൾ റോഡിലൂടെയാണ് നടക്കുന്നത്. ഇതും അപകടത്തിനൊരു കാരണമാണ്, നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കാണാൻ കഴിയും.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
0: ഒന്ന് രണ്ടോ ദിവസമായി ഡെയിലി നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്, ഇന്നലെയും മെനഞ്ഞാന്നും. ഇത് കാണുമ്പോൾ ഡ്രൈവറെ നമുക്ക് മാനസികമായി സങ്കടം വരുന്നുണ്ട്. കാരണം ഇന്നലെയും കൊട്ടിയത്ത് റോഡ് സൈഡിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതൊരു വാഹനത്തിൻ്റെ പിറകെ ഒരു

ആറ് പോയി ഇടിച്ചിട്ട് രണ്ടുപേർ മരിച്ചു. അനധികൃത പാർക്കിംഗ് അത് നമ്മുടെ റോഡിൽ നിരന്തരം കണ്ടുവരുന്നതാണ്. എവിടെ വേണമെങ്കിലും വണ്ടി ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും വീണ് ഇറങ്ങിപ്പോവുക, സിഗ്നൽ ലൈറ്റ് ഇടുക, പാർക്കിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ഈ പാർക്കിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടി അതിൻ്റെ പുറകിൽ നിന്നും ഓടി വരുന്ന ഒരു വണ്ടി എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹൈ ബീം, അതായത് ബ്രൈറ്റ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ വാഹനം കിടക്കുന്ന കാണാൻ പറ്റില്ല. ഇങ്ങനെ നിരവധി അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ ഇതെല്ലാം നിയമങ്ങളുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും 100 ഒരുപാട് കാര്യങ്ങളുള്ള നമ്മൾ പറയുന്നില്ല. എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ നമ്മൾ നഷ്ടപ്പെടുന്നത് അതിനെ തടയാൻ പറ്റും, അത് ഉറപ്പാണ്. വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡസ് ഗുഡ്സ് വെഹിക്കിൾ നിരവധി നമ്മുടെ നാടുകളിൽ ഓടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്ന, ആസിഡുകൾ കൊണ്ടുപോകുന്ന, അങ്ങനെ നിരവധി വാഹനങ്ങൾ നമ്മുടെ റോഡിൽ ഓടുന്നുള്ളൂ. യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങൾ ഓടുന്നതെന്ന് തോന്നിപ്പോകും. കാരണം സ്ഫോടക വസ്തുക്കൾ, അഗ്നിബാധ ഉണ്ടാക്കുന്നവ, വെള്ളത്തിൽ പ്രതികരിക്കുന്നത്, ഓക്സീകരിക്കുന്നത്, വിഷം, രോഗം പരത്തുന്നത്, ആണവ പ്രസരം സൃഷ്ടിക്കുന്നത്, തുരുമ്പെടുക്കുന്നത് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരം വാഹനങ്ങളെങ്കിൽ ടാങ്കുകളുടെ ചുറ്റും നിരവധി എഴുത്തുകളുണ്ട്, നമുക്കെല്ലാവരും കാണാൻ കഴിയും. പാനൽ ബോർഡുകളുണ്ട്, കാര്യം ഈ വാഹനത്തിൽ എന്ത് വസ്തുവാണ് കൊണ്ടുപോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ആ വണ്ടിയുടെ 4 സൈഡിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പാനൽ ബോർഡ് ഇത് പെട്രോളിയം ഉൽപ്പന്നമാണോ, ഇത് LPG ഗ്യാസ് ആണോ, ഇത് ആസിഡ് ആണോ, അല്ലെങ്കിൽ മറ്റു തര സ്ഫോടക വസ്തുക്കളാണോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണോ, വിഷാംശമാണോ, ഇതിൻ്റെ എല്ലാം UN നമ്പറുകൾ ഈ പാനൽ ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഓടിക്കുന്നവർക്കും ഒരു പരിധി വരെ അറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ അറിയാം. പക്ഷെ ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നില്ല ഇതിനകത്ത് എന്താണ്, ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് എന്താണ്. അതായത് ഇപ്പം നമ്മളെ പെട്രോളിയം ഉൽപ്പന്നം നിരവധി, നമ്മളിപ്പോൾ റോഡിൽ നിന്ന് കാണാൻ നിരവധി ടാങ്കറുകളാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഇതന്നെ ഫ്ലാമബിൾ മോട്ടോർ സ്പിരിറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും, അല്ലെ മലം ഫ്ലാമബിൾ തീ പിടിക്കാൻ സാധ്യതയുള്ള സ്പിരിറ്റാണ്. അപ്പോൾ അത് പെട്രോളിയം ഉൽപ്പന്നം ആവാം, പെട്രോള്, ഡീസൽ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു UN നമ്പർ എന്ന് പറയുന്ന, അത് ലോകത്തെല്ലായിടത്തുമുള്ള ഇത്തരം വാഹനങ്ങൾ കൊണ്ടുപോകുന്നിടത്തുള്ളതാണ്. ആ വാഹനത്തിനകത്ത് പാനൽ ബോർഡിനകത്തൊരു ഒരു കോളത്തിനകത്ത് 3 കാണിച്ചിട്ടൊരു ഫ്ലെയിം കാണിച്ചിരിക്കും. കാര്യം ഞാൻ NIFE 95 ട്രെയിനിങ്ങിന് പോയപ്പം എനിക്ക് കിട്ടിയ അറിവുകളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന ലിക്വിഫൈഡ് ആയിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. ഈ വാഹനത്തിലൊരു ഫയർ ഉണ്ടായി, ഒരു തീ പിടിച്ചാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുണ്ടായാലോ, സംഭവങ്ങളുണ്ടായാൽ എന്തുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ച് രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ളത്, അതിന് വേണ്ടുന്ന എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ആ വാഹനത്തിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടും. ഇത് എത്ര പേർക്ക് അറിയാൻ പറ്റുന്നു? ഇത് ഡ്രൈവിങ്ങിലും, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പോലും മറ്റ് ആയിരക്കണക്കിന് വാഹനങ്ങളുടെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്ന സാധനമാണ് ഈ വാഹനം. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഇതും, മറ്റ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവർക്ക് പഠിക്കുന്ന സമയത്ത് ഇതും ഒരു പാഠേ വിഷയമാക്കുക തന്നെ വേണം. കാര്യം ഇപ്പോൾ ടാങ്കർ ലോറികൾ, അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ ഓടിക്കേണ്ട വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു പ്രത്യേക ലൈസൻസ് ഉണ്ട്. അത് ഞാനൊക്കെ പഠിച്ച സമയത്ത് 3 ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ലൈസൻസ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ട് ലൈസൻസിൽ ആഡ് ചെയ്യണം. അത് 1 ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി 3 അത് 3 ട്രെയിനിങ് വന്ന് പിടിക്കുന്ന സംവിധാനത്തിലാക്കി. പക്ഷേ ഇത് ഡ്രൈവർക്കെല്ലാം അറിയാൻ പറ്റൂ, ഈ റോഡിൽ എന്ത് സാധനമാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ഇരിക്കുന്നതിൻ്റെ വസ്തു, ഇത് അപകടം വന്നാൽ എങ്ങനെ, മറ്റാർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല, ഒരു മനുഷ്യർക്കും അറിയാൻ പറ്റുന്നില്ല. ഇത്തരം വാഹനങ്ങളിൽ ടാങ്കറുകളിലും ചുറ്റും നിരവധി എഴുത്തുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാനൽ ബോർഡും കാണാറുണ്ട്, അതും പറഞ്ഞു കഴിഞ്ഞു. മറ്റു വാഹനം ഓടിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണം, ഈ വാഹനത്തിൽ ഏത് വസ്തുവാണ് നിറച്ചിരിക്കുന്നത് എന്ന് പാനൽ ബോർഡിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപകടം നടന്നാലോ ലീക്കുണ്ടായാലോ ഏത് വസ്തു ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കാൻ കഴിയുമെന്നും ഈ പാനൽ ബോർഡിൽ അറിയാൻ കഴിയും. ഓരോ വസ്തുക്കൾക്കും UN നമ്പർ നൽകിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ നമ്പർ പാനൽ ബോർഡിൽ കാണാൻ പറ്റും. മറ്റ് ഡ്രൈവർമാർക്കും ഇതറിയാൻ കഴിയുന്ന, ഇപ്പം 2 എഴുതി കാണുക, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതിന് LPG എന്ന് എഴുതിയിട്ട് അതിനകത്ത് 2 നമ്പർ ഇട്ടിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മറ്റിതര ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത്തരം വാഹനങ്ങൾ സൂക്ഷിക്കേണ്ട സുരക്ഷാ വസ്തുക്കൾ എക്സ്പ്ലോസീവ് നിയമത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല വാഹനത്തിൽ 2 ഡ്രൈവർ വേണമെന്നും പറയുന്നുണ്ട്. അവിടാണ് ഏറ്റവും വലിയ വിഷമം. 2 ഡ്രൈവർ പോയിട്ട് ഒരു ഹെൽപ്പർ പോലും ഇല്ലാതാണ് ഇത്തരം വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ കാണാൻ കഴിയും, എല്ലാവർക്കും കാണാൻ കഴിയും. കാര്യം ഈ വാഹനം കമ്പനിയിൽ നിന്നും നമ്മളെ ലാഡ് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുന്നിടം വരെ ഈ വണ്ടി എവിടെ കൊണ്ടിട്ടാലും സുരക്ഷിതമായി വണ്ടിയുടെ കാലുകളാണ്. അത് ഞങ്ങളെല്ലാം പഠിച്ചു വർഷങ്ങൾക്ക് മുതൽ, 95 പഠിച്ചിട്ടുള്ള കാര്യം. ഈ വാഹനം ഇട്ടിട്ട് 2 പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ പോലും, മറ്റു തരം എന്തെങ്കിലും കാര്യങ്ങൾ പോകണമെങ്കിലും ഒരാളെ

എപ്പോഴും വാഹനത്തിന്റെ അടുത്ത് ഉണ്ടായിരിക്കണമെന്ന നിയമം. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് ആരുമില്ലാതെ 10-ഉം 20-ഉം ടയറുകളുള്ള നീളത്തിലുള്ള LPG ബുള്ളറ്റ്, അതായത് LPG ടാങ്കർ വരെ റോഡിൽ കൊണ്ടുപോകുമ്പോൾ വെറും ഒറ്റ ഒരു ഡ്രൈവർ മാത്രമാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതറിയാവുന്നതാണ്, ഇത് നിയമമുള്ളതാണ്. ഈ നിയമം നടപ്പിലാക്കാൻ ഇത് കമ്പനി പോലും ഇതിന് സമ്മതിക്കുന്നില്ല. കാര്യം കമ്പനിയിൽ ഹെൽപ്പർ ഇല്ലാതെ വാഹനം ചെല്ലുമ്പോൾ അവിടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കമ്പനിയിൽ ആളെ നിർത്തിയിട്ടു മേളിൽ. അവർക്ക് 100-ഓ 100-ഓ 200-ഓ രൂപ എടുക്കുമ്പോൾ കമ്പനി ഇയാൾ കയറി മേളിൽ കൂടെ ഫില്ല് ചെയ്യാൻ സഹായിച്ചിട്ട് പിന്നെ വണ്ടി കമ്പനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ ഡ്രൈവറാണ്. 100 കണക്കിന് കിലോമീറ്റർ ദൂരെ ഈ ഒറ്റയ്ക്ക് ഡ്രൈവർ വിടുക. ഈ വണ്ടി വഴിയിൽ ഒരു അപകടമുണ്ടായി, ഒരു ലീക്കുണ്ടായി, ഒരു ടയർ പഞ്ചറായി, ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായി, ആരെങ്കിലും ഒരാളെ വിളിക്കുവാൻ വേണ്ടി ഈ ഡ്രൈവർ പോയി കഴിഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ, ബാക്കി വണ്ടിക്ക് എന്താണ് സുരക്ഷിതത്വം? മനുഷ്യരാ, ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോലും തീപ്പെട്ടി ഉരയ്ക്കാം, ചിലപ്പോൾ ഒന്ന് കറങ്ങാം. LPG തുടങ്ങിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ ഇരിക്കുന്ന, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന, വിഷാംശങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് വരെ ഇത്തരം ഒരാളാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പുതിയ ഹാവിലൊരു LPG ബുള്ളറ്റ് അപകടത്തിൽപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? വണ്ടി വാഹനം മറിഞ്ഞു, LPG ലീക്കായിക്കൊണ്ടിരുന്നു. രക്ഷാപ്രവർത്തനം ചെന്നൊരു വാഹനം അവിടെ ചെന്ന് കുറേ ദൂരം ഓഫ് ചെയ്തതിനു ശേഷം പിന്നെ അപ്പോഴത്തേക്ക് ഈ LPG മൊത്തം, നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, മൊത്തം പറന്നു കഴിഞ്ഞു, മൊത്തം പടർന്നു കഴിഞ്ഞു. ഈ സമയത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന വണ്ടി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ സ്പാർക്കിങ്ങിലാണ് ആ വാഹനം മൊത്തം തീപിടിച്ച പ്രദേശം മൊത്തം കത്തിയമർത്തത്. നിരവധി പേര് മരിക്കുകയും ചെയ്തു. എന്താണ് അപ്പം നിരുത്തരവാദിത്തമായിട്ടുള്ള പെരുമാറ്റം? അത്തരം വാഹനത്തിൽ ഒരു ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക്, അല്ലെങ്കിൽ അയാൾ ഈ വാഹനം അലക്ഷ്യമായി കളഞ്ഞിട്ട് പോരുമ്പോൾ ഒരു ആവശ്യമാണ്, അത് നിയമത്തിലുള്ളതാണ്, ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ ഈയിടെ അറിഞ്ഞതാണ്, എൻ്റെ ഒരു സുഹൃത്ത് USA പോയിട്ട് വന്നപ്പോൾ പറഞ്ഞത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതേപോലെ അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ പോകുമ്പോൾ അതിന് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ പറ്റത്തില്ലായിരിക്കാം, നമ്മുടെ അത് കണക്കില്ല. പ്രത്യേക പ്രൊട്ടക്ഷനോട് കൂടി മുമ്പിൽ പൈലറ്റ് ഉൾപ്പെടെയാണ് ഇത്തരം വാഹനങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. അതുമല്ല, ജനവാസം കൂടിയ മേഖലയിലേക്കുള്ള ഈ വാഹനം പോകാനായിട്ടുള്ള അനുമതിയും ഇല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ അത് നിയമമാണ്. അതായത് ഒരു വാഹനം നമ്മൾ ജനവാസ മേഖലയിൽ നിന്നും ഏകദേശം 300 മീറ്ററെങ്കിലും മാറ്റിയേ പാർക്ക് ചെയ്യാവൂ എന്നുമാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട, അത്യാവശ്യം വാഹനത്തിൻ്റെ ഹെൽപ്പർ വേണ്ടേ? എന്തെങ്കിലും ഒരു അപകടം നടത്തി കഴിഞ്ഞാൽ, ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായാൽ, ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹായിക്കാനാറുള്ളു? രാവും പകലും ഈ വാഹനം ഓടുകയാണ്. പണ്ട് വേണ്ട ഒരു 2005 അത് മാറ്റിപ്പോയി. 1992 മുമ്പ് ഇതേപോലെ ഒരു നിയമം വന്നായിരുന്നു, ടാങ്കർ ലോറികൾ അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ കൊണ്ടുപോകുന്ന വണ്ടി പകൽ ഓടാൻ പാടില്ലെന്ന് RTO ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് എന്നെയാണ് ആലപ്പുഴ വെച്ച് ഞാനത് ടാങ്കർ ലോറി ഓടിക്കുകയാണ് പിടിച്ചത്. പകൽ ഈ വണ്ടി ഓടാൻ പാടില്ല. അത് മാത്രമല്ല, വണ്ടിയുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, കളറ് അന്ന് കംപ്ലീറ്റ് വണ്ടിയുടെ എല്ലാ മൊത്തം ഓറഞ്ച് നിറമായിരുന്നു. അത് മാറ്റിയിട്ട് ഫ്രണ്ട് മാത്രം, ക്യാബിൻ മാത്രം ഓറഞ്ചും, ടാങ്ക് കംപ്ലീറ്റ് വൈറ്റിലാകണം. എന്നെ പിടിച്ചു അന്ന് വെഹിക്കിൾ സൊട്ട് പിടിച്ചിട്ട് പറഞ്ഞ്, ഇത് നിയമമാണ്, അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ സംസാരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം ഫൈൻ അടയ്ക്കാതെ വണ്ടി വിട്ടില്ല. ഇത് ഞാൻ സംസാരിച്ചു, കമ്പനിയായിട്ട് സംസാരിച്ചു, മറ്റുദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുത്തപ്പോൾ എക്സ്പ്ലോസീവുകാർ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ 6 മണിക്ക് ശേഷം ഓടാൻ പാടില്ല. എക്സ്പ്ലോസീവിൻ്റെ നിയമം അങ്ങനെ. RTO ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് പകൽ ഈ വാഹനം ഓടാൻ പാടില്ല. അപ്പം പിന്നെ എപ്പോഴാണ് ഈ വാഹനം ഓടേണ്ടത്? അങ്ങനെ പിന്നെ ചർച്ച ചെയ്ത് ഗവൺമെൻറ്റും ഒക്കെ അതിനകത്തൊക്കെ ഇടപെട്ട് അതിനുശേഷം താൽക്കാലികമായി അത് പിൻവലിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കട്ടെ. നിർബന്ധിതമായിട്ടും ഇത്തരം വാഹനങ്ങൾ ഹെൽപ്പർ ആവശ്യമാണ്. അത് കമ്പനി പോലും കണ്ണടച്ചിരിക്കുകയാണ്. കമ്പനി ചെന്ന് ലോഡ് ഫില്ല് ചെയ്ത് ആരെങ്കിലും അകത്തോട്ട് അവിടെ ഫില്ല് ചെയ്യാൻ കയറുമ്പോൾ 2 പേര് തന്നെ വേണം. അതിന് അവിടെ കൂലി കൊടുത്താൽ ആളെ ഇപ്പോണ്ട് ഈ 10, 200, 300, 400 മീറ്റർ ദൂരെയൊക്കെ ലോഡുമായിട്ട് പോകുന്ന വാഹനങ്ങളുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഒരു ഡ്രൈവറായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതും അപകടം ക്ഷണിച്ചു വരുന്ന ഒരു പ്രധാന ഘടകമാണ്. അപായ സാധ്യത അനുസരിച്ച് ഏകദേശം 9 രീതിയിലാണ് ഇത്തരം വാഹനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 1 ഇതിനകത്ത് എന്താണ് ആ നമ്പർ കണ്ടാൽ, 2 എന്താണ്, 3 എന്താണ് ഇതിനകത്തുണ്ടും ഓരോന്നിനും ഓരോ കളർ സിമ്പിൾ, 1 കളർ സിമ്പിളുണ്ട്, 2 ആ കളറിൻ്റെ കോഡുണ്ട്, 3 കളർ കോഡുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞ പാനൽ ബോർഡിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ഓടിക്കുന്നവരോ കൊണ്ടു നടക്കുന്നവരോ

0: മാത്രം നടക്കില്ല, അവർക്കറിയാം, പക്ഷെ എനിക്കറിയായിരിക്കും. അതേപോലെ ട്രെയിനിങ് നടന്നവർക്ക് ഏറെക്കുറെ അറിയായിരിക്കും. പക്ഷെ പുറത്ത് നിൽക്കുന്ന വിമാനത്തെ കുറിച്ചിട്ടുണ്ട്, ഇത് ഈ വാഹനം കടന്നു പോകുമ്പോൾ ഈ വാഹനത്തിന്റെ പുറകിൽ പരമാവധി അകലം പാലിക്കുക എന്നുള്ളതാണ് നിയമമാണത്. വാഹനത്തിന്റെ ഈ വാഹനം ഓടിക്കുന്നവർ മുമ്പിൽ നിൽക്കുന്ന വാഹനത്തേക്കായും അകലം പിന്നെ പാലിച്ച് പുറകിൽ നിൽക്കാവുന്നു. അതേപോലെ സൈഡിൽ നിന്ന് ഓവർടേക്ക് സമയത്തും എതിരെ വരുന്ന വണ്ടികളും അകലം പാലിച്ച്, കാര്യം ഒരു ചെറിയ തട്ടലിലും മുട്ടലിലും ഒരു സ്പാർക്ക് ഉണ്ടായി തീ പിടിക്കാൻ സാധ്യതയാണ്. അപ്പൊ ഇതൊക്കെ ഇതെല്ലാം പിന്നെ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. ഈ പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ തീർത്തു പറയുന്നു, ഈ വാഹനങ്ങൾക്ക് ഹെൽപ്പർ, ഡബിൾ ഡ്രൈവർ ഇല്ലെങ്കിൽ ഹെൽപ്പർ അത്യാവശ്യമാണ്, അത്യാവശ്യം. അത് നിയമമാണ്, എന്റെ അറിവിൽ അത് നിയമമാണ്, നടപ്പാക്കി പറ്റും. ഇത് മറ്റ് ഞാൻ പറയില്ല, മറ്റേതര രാജ്യങ്ങളിൽ ഇത്രയും സുരക്ഷിത കൊടുക്കുന്നുണ്ടെന്നല്ല, കേരളത്തിൽ ആ ഒരു സുരക്ഷിതയില്ല. എവിടെ വേണേലും യഥേഷ്ടം കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഒരു ഡ്രൈവർ മാത്രമാണെങ്കിൽ വിളിയിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, കിലോമീറ്റർ ഓടി ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് ദിനചര്യയ്ക്ക് വില പോകേണ്ടി വരും. ഈ സമയത്ത് ഈ വാഹനത്തിന്റെ ചുറ്റിൽ കറങ്ങുന്ന ചിലപ്പം എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ബുദ്ധിപൂർവ്വം സംഭവിച്ചവർ കാണാം, ചിലപ്പോൾ സമൂഹത്തിനെ നശിപ്പിക്കാൻ വരുന്ന മറ്റൊരു ഭാഗം കാണാം, ചിലപ്പോൾ ഈ വണ്ടിയിൽ എന്തെങ്കിലും ഉപദ്രവം കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർ വേണം. അത് വേറെ ഒരു ഇതൊക്കെ അന്ന് പഠിപ്പിക്കുന്നുണ്ട്, അതിനോട് നീണ്ടു പോകുന്നില്ല, അത് ഞങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഈ വാഹനത്തിന്റെ അടുത്ത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തം ആ പ്രദേശം മൊത്തം നശിക്കും. എന്റെ ഒരു അറിവനുസരിച്ച് ഞാൻ പറയുന്നത്, കൃത്യമായും ഈ ഇത്തരം വാഹനങ്ങളിൽ ഇത് പിന്നെ നിയമം ഈ നിയമം നടപ്പാക്കണം, ഹെൽപ്പറുമായിട്ടുള്ള നിയമങ്ങൾ. അത് രണ്ടാമത് ഇത്തരം വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിന് റോഡിൽ വീണുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
0: ഇത്തരം വാഹനങ്ങളിലുള്ള അപായ രീതിയിൽ കുറിച്ച് ഞാൻ കളർന്ന കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു. അതിൻ്റെ വ്യക്തതയെ ഒന്നുകൂടെ ഞാനത് വ്യക്തമാക്കുകയാണ്. സ്ഫോടക വസ്തു കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ നിറം ഓറഞ്ച് കളറായിരിക്കും, അഗ്നിബാധ ഉണ്ടാക്കുന്നത് ചുവപ്പ് കളറായിരിക്കും. വെള്ളത്തിൽ പ്രതികരിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ കയ്യിലെ സിമ്പൽ നീല കളറായിരിക്കും. ഓക്സീകരിക്കുന്നത് മഞ്ഞ കളറായിരിക്കും. വിഷം രോഗം പരത്തുന്നത് വെള്ള കളറായിരിക്കും. ആണവ പ്രസവം സൃഷ്ടിക്കുന്നത് മഞ്ഞയും വെള്ളയും. തുരുമ്പ് പിടിക്കുന്നത് കറുപ്പും വെള്ളയും. ഇത് വണ്ടിയുടെ മൊത്തത്തിലുള്ള കളറല്ല, ഇതിനകത്ത് കൊടുക്കുന്ന ഈ പാനൽ ബോർഡിനകത്ത് കൊടുക്കുന്ന കളർ കണ്ട് അത് എല്ലാവർക്കും ഉദ്യോഗസ്ഥരും മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഈ വണ്ടി ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു അപകടം കൊണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫയർഫോഴ്സ് ആയാലും അവർക്കറിയായിരിക്കും, ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും മറ്റു തരം ആൾക്കാരും അവിടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ തീ പടരുന്ന വസ്തുക്കളുണ്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തീ പടരുന്ന വസ്തുക്കളുണ്ട്. അപ്പൊ ഏതാണെന്ന് ഈ പാനൽ ബോർഡ് മനസ്സിലാക്കി വേണം അതിന്റെ പ്രതിരോധം ഏർപ്പെടുത്താൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കുള്ള അവയർനെസ് ഈ ഏറെക്കുറെ ഞാൻ ഈ പറഞ്ഞ കണക്കെ മറ്റുള്ള ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, അത് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നു. പണ്ടത് രണ്ട് ഫോം തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നൊരു രണ്ട് ഒരു ഫോമായിരുന്നു. ഫോം കൊണ്ട് ഫയറിനെ ഓക്സിജൻ നഷ്ടപ്പെടുത്തി ഇല്ലാതാക്കുന്നു. ഇപ്പം DCP എന്ന ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് എത്ര വാഹനങ്ങളുണ്ട്, ടാക്സികളിൽ പോലും കാറുകളിൽ പോലും ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ചെയ്യണോ വെക്കണോ എന്നാണ് നിയമം. ഇന്ന് എത്ര വാഹനങ്ങളുണ്ട്, നമ്മുടെ KSRTC ഉൾപ്പെടെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, താടോട്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ബസ് എടുത്തില്ല, ഏത് വാഹനത്തിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉണ്ട്? നിയമമല്ലേ, ഒരു ആവറേഞ്ച് നടപ്പാക്കണ്ടേ. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വെള്ളമോ മറ്റിതര വസ്തുക്കളോ കിട്ടാത്തൊരു സ്ഥലത്താണ് ഈ ഡ്രൈവർക്ക് അല്ലെങ്കിൽ അതിനകത്ത് ജീവനക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനെപ്പറ്റി അതുണ്ടായാൽ മാത്രം പോലെ അതിനെപ്പറ്റി പരിചയം വേണം, പരിജ്ഞാനം വേണം, പഠിപ്പിച്ചിരിക്കണം. ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു വലിയ ഫയറിന് ഒരു പക്ഷേ അത് വ്യാപിക്കാതെ നിർത്താൻ കഴിയും. അപ്പം ഇത്തരത്തിലുള്ള കുറേ കാര്യം, ഇത് മോട്ടോർ വാഹനവുമായിട്ട് നിയമപ്പെടുന്ന ഞാൻ ഇത്രയും കൃത്യമായിട്ട്, ബാക്കി അതിൻ്റെ രീതി പോകും. ഇപ്പം ഇത്തരം കാര്യങ്ങൾ ഈ അസാഡസ് ഗുഡ്സ് കൊടുക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിൽ അതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം ഇത്തരം വാഹനങ്ങളിൽ വേറൊരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. കാര്യം ഈ അസാഡസ് ഗുഡ്സ് കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളിലും എമർജൻസി നമ്മൾ വിളിക്കേണ്ട നമ്പറുകൾ അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിയം കമ്പനിയുടെ, ഫയർഫോഴ്സിൻ്റെ, മറ്റു തരം നമ്പറുകൾ അതിനകത്ത് പാനൽ ബോർഡ് നമുക്ക് നോക്കിയ കാണാം, അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു അപകടം, ഇപ്പം ഞാൻ തന്നെ റോഡിലേക്ക് പോകുമ്പോൾ ഇത്തരം വണ്ടി ഒരു അപകടം ഉണ്ട് കഴിഞ്ഞാൽ, എനിക്ക് ഈ നമ്പർ നോക്കിക്കൊണ്ട് ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസായാലും ഫയർഫോഴ്സ് ആയാലും അറിയിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വലിയ അപകടം ചെറുതാക്കാൻ കഴിയും, പെട്ടെന്ന് അവർക്ക് ബന്ധപ്പെടാൻ കഴിയും. അപ്പം ഇതുമൊക്കെ എന്താണ് മോട്ടോർ വാഹന നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് പാഠവിഷയമാക്കി മാറ്റണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിൽ ഇവിടെ ചാത്തന്നൂരൊക്കെ അവിടെ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ട്, അതേപോലെ കൊല്ലത്ത് തന്നെ

നമ്മുടെ എടപ്പാളിൻ്റെ ഒരു സബ് എന്നുള്ള രീതിയിൽ കൊള്ളത്ത് നമ്മൾ ആർ ടി ഡിപ്പാർട്ട്മെൻറ്റും മറ്റിതെല്ലാവരും ചേർന്ന് ട്രെയിനിങ് സെൻ്റർ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരു പാഠവിഷയത്തിൻ്റെ രീതിയിൽ ഇത്തരം കാര്യങ്ങളിലവിടെ ഒരു ട്രെയിൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും അവരനുസരിച്ചില്ലെങ്കിലും നമ്മൾ റോഡിൽ യാത്ര ചെയ്യുന്നവരെ വേണ്ട, നമുക്ക് വേണ്ട ഡ്രൈവേഴ്സ് അല്ലെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പരിധിവരെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നിരവധി അപകടങ്ങൾ ഈ പറയുന്ന കണക്ക് ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കുക എന്നുള്ളത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു പരമാവധി ശ്രദ്ധ വരച്ചാൽ ഒരു ഒരു പരിധിവരെ അപകടം നമുക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നമുക്കതേ കഴിയും. അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങൾ റോഡിലൊരു ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അപകട സാധ്യത ഉണ്ടായാൽ, അല്ലെ മുമ്പിൽ നിന്നും വണ്ടി പിന്നെ മറ്റൊരു തടസ്സമുണ്ടായി തിരിഞ്ഞു പോകണമെങ്കിൽ ഒരു ഹെൽപ്പർ ഇല്ലാത്ത ഇത്രയും നീളമുള്ള വണ്ടി എങ്ങനെ നമുക്കൊരു ഡ്രൈവർക്ക് പുറകോട്ടെടുത്ത് തിരിക്കുവാനോ അല്ലെങ്കിൽ ആ റോഡിൻ്റെ അപകടാവസ്ഥയിൽ നിന്നും മാറ്റുവാനോ കഴിയില്ല. കാര്യം പുറകോട്ടെടുത്താൽ തൊട്ട് പുറകിൽ അടുത്ത വാഹനം ചേർന്ന് നിൽക്കുമായിരിക്കും, സൈഡിൽ ചേർന്ന് നിൽക്കുമായിരിക്കും. ഡ്രൈവർക്ക് ആകെപ്പാട് കിട്ടുന്ന ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സൈഡ് വ്യൂ മിററിലുള്ള സെൻറ്റർ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഡ്രൈവർ മാത്രമാകുന്നത് പോകുന്നത് ടാങ്കർ ലോഡിൽ പോലും പൂർണ്ണമായി ഒഴിവാക്കണം. ഒരു കാരണവശാലും ഒരു ബ്ലോക്ക് എന്നാൽ പോലും ഈ വണ്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ മറ്റൊരാളുടെങ്കിലും സഹായം തേടേണ്ടി വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ ഒരു വിധി ഞാൻ പത്രത്തിൽ വായിച്ചു. അതിൽ പ്രധാനപ്പെട്ടമായ അതിൽ പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്ന റോഡ് സൈഡിലെ അനധികൃത പാർക്കിംഗിൽ ഇത് പരിപൂർണമായും ഒഴിവാക്കണമെന്നാണ്. ഇത് നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. കാര്യം ഇന്ന് നമ്മൾക്കറിയാം ചെറിയ ഇട റോഡിൽ പോലും വാഹനങ്ങൾ വീട്ടിനകത്ത് ഇടാൻ സൗകര്യം ഉണ്ടെങ്കിൽ വാഹനം റോഡിലിട്ടേക്കുവാണ്. അതേപോലെ വരുന്നവർ വരുന്നിടത്ത് വണ്ടി ഇട്ട് ലോക്ക് ചെയ്ത് നേരെ അപ്പോഴേ പോവുകയാണ്. ഇത് സ്ഥിരം കാണാൻ കഴിയുന്നുണ്ട്. ഞാനിത് പലരും എന്തെങ്കിലും നമ്മൾ പറയാറുണ്ട്, പക്ഷെ പറയുമെന്നല്ല ഇതിന് ഒരു പ്രയോജനമുണ്ട്. പറയുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈൻ അടിക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈൻ ചെയ്യുന്നുണ്ട്. ഫൈൻ അടിച്ചുകൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമാവൂ? കാര്യം വേണ്ട, 1.5 കോടിയോളം വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. 1.5 കോടിയോളം വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇന്ന് ഇടുന്ന വണ്ടിയല്ലല്ലോ നാളെ ഇടുന്നത്. അപ്പോൾ ഇതിന് അറിയിപ്പുകൾ കൊടുത്ത് അവയർനെസ് കൊടുത്ത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്ന പോലെ ഈ ആ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്ന ആ അത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ശ്രമിക്കുക. അപകടം നടക്കുമ്പോൾ അല്ലാതെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അപകടം നടന്നതിനെ കുറിച്ച് കുറേ ചർച്ചകളും നടത്തും. കുറച്ച് ദിവസം യാതൊരു പരിഹാരവും ഇല്ലാതെ പഴയ പോലെ അപകടം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ചർച്ചകൾ ചെയ്തു, അങ്ങനെ ആയിരുന്നു വണ്ടി, വണ്ടി ബ്രേക്കില്ലായിരുന്നു, ടയറില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് ഡ്രൈവറുടെ അപകടതയാണ്, ഡ്രൈവർ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞുകൊണ്ട് 2-3 ദിവസം ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കും. എവിടായാലും മാധ്യമങ്ങളായാലും മറ്റേതായാലും ഹൈലൈറ്റ് നിന്നതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് അവർ മറന്നു പോകുന്നു. വീണ്ടും ഒരു ശാശ്വതം പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. അപ്പം ഇന്ന് റോഡിൽ എനിക്ക് പറയാനുള്ളത് ഇന്ന് റോഡ് അപകടങ്ങൾ ഇന്ന് പൊലിഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് പൊലിയുന്ന ദീപം മറ്റൊരാളുടേതാവുക. പക്ഷെ ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ വാഹനം ഓടിക്കുന്ന ഡ്രൈവറായാലും ഞാൻ ചിന്തിക്കേണ്ടത് നാളെ എൻ്റെയും ആകാം. ഈ റോഡിൽ പൊലിയുന്ന ജീവിതം എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ ആകാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അപകടം നമുക്ക് രക്ഷപ്പെടുത്താൻ, അപകടത്തിൽ നിന്നും ജനങ്ങളെ അല്ലെങ്കിൽ അപകടങ്ങളുണ്ടാകുന്ന കഷ്ടതകളിൽ നിന്നും പാവം ജനങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഇത് എല്ലാം തികഞ്ഞ പോലെ നല്ലതായി പറയുന്നത് അപകടം എല്ലാവർക്കുമുണ്ട്, എനിക്കും ഉണ്ടായിട്ടൊന്നല്ല, റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതൊരു പാഠവിഷയമാക്കിക്കൊണ്ട് തന്നെ എടുത്ത് ഇതിനെപ്പറ്റി എന്തൊരു കാര്യം കിട്ടുന്നാലും നമ്മളതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കിട്ടുന്ന ചില കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. അതിനാൽ ഞാൻ ഇവിടെ നിർത്തുന്നു. അതിൽ എനിക്ക് പറയാൻ അവസാനമായി പറയാനുള്ളത് ഒരു ജീവൻ പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നിയമലംഘനം കൊണ്ടോ അല്ലെങ്കിൽ നടപ്പാക്കേണ്ടവരുടെ അപാകത കൊണ്ടോ ഉണ്ടാവരുതെന്നാണ് ഏറ്റവും വലിയൊരാഗ്രഹം. കൊല്ലത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കിതിനു വേണ്ടി ചെയ്യാനുണ്ട്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നടപ്പാക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഇതുവരെ എൻ്റെ ഈ എളിയ സംസാരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തെറ്റുകളും കുറ്റങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം. എൻ്റെ അറിവ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റാരെയോ വേദനിപ്പിക്കാനോ അല്ല ഡ്രൈവേഴ്സിനെ വേദനിപ്പിക്കാനോ അല്ല പറയുന്ന, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, വരുന്ന തലമുറയ്ക്കിന് വേണ്ടി ഒരു അപകടം ഉണ്ടാകുമ്പോൾ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ നാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വാഹനം ഓടിക്കുന്നവരും കാൽനടക്കാരും മറ്റുള്ളവരും മറ്റുള്ള ഉദ്യോഗസ്ഥരും

0: എല്ലാവരും ചേർന്നുള്ള ഒരു പരിധിവരെ ഇത് നമുക്ക് ഒരു പരിഹാരം കാണാൻ കഴിയും. വിദ്യാലയങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ ഒരു ഒരു ആഴ്ചയിൽ ഒരു ദിവസങ്ങളും ഒരു പീരീഡ് ഉണ്ടാക്കി, ഇതിന് ബന്ധപ്പെട്ടവർ ഒരു പീരീഡ് ഉണ്ടാക്കിക്കൊണ്ട് ആ വിദ്യാലയങ്ങളിൽ പോലും കൊച്ചിലെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീർച്ചയായിട്ടും പരിഹാരം. ഇനി അടുത്ത് സ്കൂൾ തുറക്കുന്ന സമയമാണ്, സ്കൂൾ ബസ്സുകളുടെ പ്രശ്നങ്ങളുണ്ട്, ബസ്സിൻ്റെ കണ്ടീഷൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഇനി അടുത്ത ഒന്ന് രണ്ട് ഒരു മാസത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മുൻകൂട്ടി സമയമാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിറങ്ങി, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ആയിരിക്കണം, വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിരിക്കണം, ഡ്രൈവർ അങ്ങനെ ആയിരിക്കുന്നു പറയാതെ ഇച്ചിരി മുൻകൂട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ പോലും ഇതൊരു പാഠവിഷയത്തിൻ്റെ ഭാഗമായി പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ പോലും സ്കൂളിലെ അധ്യാപകരും പ്രഥമ അധ്യാപകരും ചേർന്നുകൊണ്ട് ഇത് നമ്മളെ ഒരു നാടിൻ്റെ ആവശ്യമാണ്, നാളെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, വളർന്നു വരുന്ന തലമുറയുടെ ആവശ്യമെന്ന് കരുതിക്കുന്ന ഒരു പരിധിവരെ ഇതിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അത്തരം കാര്യങ്ങളിൽ എന്നാൽ കഴിയുന്ന എന്താണ് അവയർനെസ്സിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നടപ്പാക്കുമെന്ന വിശ്വാസത്തിലൂടി ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇന്ന് ഇവിടെ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം തന്ന റേഡിയോ സാന്ത്വനം 90.4 എല്ലാ പ്രവർത്തകർക്കും, വിശിഷ്യ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ എന്നപിള്ള സാർ അവർക്കും, അതേപോലെ തന്നെ റെക്കോർഡിംഗ് സമയത്തും അല്ലാതെയും ഇവിടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരിൽ ഒരു എന്നെ ഏറ്റവും ഇതിനെ കൂടുതൽ ആകർഷിച്ചത് ഈ പ്രസ്ഥാനം ഇന്ന് നിരവധി പേരുടെ, കരയുന്നവരുടെ, വിഷമിക്കുന്നവരുടെ, രോഗികളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു മഹാ പ്രസ്ഥാനമാണ് റേഡിയോ സാന്ത്വനം 90.4 പാലിയേറ്റീവ് കെയർ സെൻ്റർ. ഞാൻ പല കാര്യങ്ങളിലും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾക്കൊന്നും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല. അത് അങ്ങേയറ്റം നിലനിന്നുകൊണ്ട് ഇനി ഉള്ള എന്താണ് സാധാരണക്കാരനെ കരയുന്നവൻ്റെ കണ്ണീരൊപ്പുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും ആയിരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡ്രൈവർമാർ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും KSRTC മുൻ വെഹിക്കിൾ സൂപ്പർവൈസറും ട്രെയിനറുമായ ശ്രീ അബ്ദുൽ സലീം പങ്കുവച്ച വാക്കുകൾ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ IT പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ IT ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച IT കളിലൊന്നായ ഈ IT വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279714. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279714. മൊബൈൽ 9446202760.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി. ഞാൻ പാർവതിയാണ്, എന്റെ ഒപ്പം
1: ഞാൻ ബീന ഗുവേരിയാണ്.
0: നമ്മളോടൊപ്പം ഇന്ന് ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്.
1: അതെ, ഒരുപാട് വിശേഷങ്ങളുമായി, നല്ല നല്ല ചിന്തകളുമായി അല്ലേ. നമ്മളിങ്ങനെ ഓണയർ സീലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒന്നര മണിക്കൂറുണ്ട്. ഈ ഒരു ഒന്നര മണിക്കൂറിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാനും പാർവതിയുമാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചോളൂ. മെസ്സേജുകളൊക്കെ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം,
0: 8848555.
1: ശരിയാണ്, നമ്മൾ എന്നും ലൈവിൽ കയറുമ്പോൾ ഒരു ശുഭചിന്ത നൽകാറുണ്ട് ശ്രോതാക്കൾക്ക് അല്ലേ പാർവതി. അപ്പൊ ഇന്നും ഉണ്ട് ഒരു ശുഭചിന്ത. അപ്പൊ ഇതാണ് ഇന്നത്തെ ശുഭചിന്ത എന്ന് പറയുന്നത്, ക്ലോക്ക് ആയാലും മനുഷ്യനായാലും ഓടുമ്പോൾ മാത്രമേ വിലയുണ്ടാകൂ. ഓട്ടം നിന്നാൽ അറിയാം രണ്ടും ബാധ്യതയാണ്. 1000 പുസ്തകങ്ങളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. നല്ലൊരു ചിന്തയാണ് അല്ലേ. എത്ര അർത്ഥവത്തായ ഒരു വാക്കാണിത്, അല്ലെങ്കിൽ എന്തൊരു ചിന്തയാണിത്. നമ്മളൊരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ അത് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ സമയം കാണിച്ചു തരുന്നത് അല്ലേ. അത് നിന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ട, അതിന് യാതൊരു വിലയുമില്ല. അതുപോലെയാണ് നമ്മൾ മനുഷ്യരും. നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോഴും നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒക്കെയാണ് നമ്മുടെ കഴിവും മൂല്യമൊക്കെ തെളിഞ്ഞു കാണുന്നതും തെളിയിക്കുന്നതും ഒക്കെ അല്ലേ. പക്ഷെ ആ ഒരു നിമിഷം, നമ്മുടെ ആ ഒരു ശ്രമം ഒന്ന് അവസാനിക്കുന്ന ആ ഒരു നിമിഷം നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഒരു ഭാരമാവുകയാണ്.
0: അതെ, എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ എല്ലാവർക്കും ആവശ്യമാണ്. നമ്മളുടെ ഓട്ടം ഒന്ന് തീരുമ്പോൾ ആർക്കും നമ്മളെ ആവശ്യമില്ല. ആവശ്യക്കാർ ഉള്ളവരുണ്ടാകും, ഇല്ല, ഞാൻ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയുകയല്ല, അങ്ങനെയുള്ളവരും ഉണ്ട് അല്ലേ. നമുക്കിപ്പോൾ നമ്മളുടേതായ ഒരു ഇപ്പം നമ്മൾ ക്ലോക്കുമായി നമ്മളെ ഇത് ചെയ്തെങ്കിലും അത് ശരിയായ കാര്യമാണ്. ക്ലോക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലെ സമയം നോക്കും, കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും. ആ ക്ലോക്ക് ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കത്തില്ല, നമ്മൾ അതിന് അടുത്ത ആളെ തപ്പിപ്പോകും. അതേപോലെയാണ് മനുഷ്യന്റെ കാര്യവും.
1: അതെ, മനുഷ്യന്റെ ജീവിതവും അതുപോലെയാണ്. ഈ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ നമ്മൾ പുസ്തകങ്ങളെ കുറിച്ച് തന്നെ കൂട്ടി ചെയ്തപ്പോൾ, പുസ്തകങ്ങൾ എന്ന് പറയാൻ നമുക്ക് അറിവ് നൽകുന്നതാണ് അല്ലേ. പക്ഷേ അത് നമ്മുടെ ജീവിത അനുഭവം കൂടിയാണ് ചില പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ വീഴ്ചകളിലും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷം, നമ്മുടെ വിജയങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞ ഒരു യഥാർത്ഥ പുസ്തകം തന്നെയാണ് അല്ലേ. ഓരോ ദിവസം അറിയുമ്പോഴും നമ്മുടെ ഓരോ താളുകളാണ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ ഓരോ താളുകളിലും ഓരോ അധ്യായങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ആ അധ്യായങ്ങളിൽ ചിലപ്പോൾ ചിലത് വിജയിക്കാം, ചിലതിൽ നമുക്ക് പരാജയപ്പെടാം. അപ്പോൾ അങ്ങനെ ഓരോ അനുഭവങ്ങളും നമുക്ക് നൽകുന്നത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മൾ മറിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മറിക്കുന്ന ഓരോ പാഠങ്ങളും നിങ്ങൾക്ക് വിലപ്പെട്ടതാകട്ടെ, നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ നൽകട്ടെ, നിങ്ങൾക്ക് നല്ല ഓർമ്മകൾ നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ. അപ്പോൾ ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇങ്ങനെ മനോഹരമായ ഒരു ചിന്തയോടുകൂടി നമ്മൾ തുടങ്ങുമ്പോൾ, ഇന്ന് നമുക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, 8848555. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ അയച്ചോളൂ. അപ്പോൾ പാർവതി,
0: അതെ, ഇന്ന് പേരൊക്കെ തെറ്റിക്കുന്നു.
1: അതെ അതെ, നമ്മുടെ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നോക്കുന്നത് കൊണ്ടായിരിക്കാം, ശ്രീലക്ഷ്മിയുടെ മുഖത്തിലെ ആ ഒരു പേരാണ് ഇങ്ങനെ പെട്ടെന്ന് വന്നത്.
0: അതെ, ശ്രീലക്ഷ്മി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ.
1: അതെ അതെ അതെ. അപ്പോ പറഞ്ഞോളൂ, ഇന്ന് എന്താണ് വിശേഷം?
0: റോജ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഓ, അത് ആർക്കാണ് മറക്കാൻ പറ്റുക? കണ്ടവർ ആരും മറക്കത്തില്ല. അതിലെ പാട്ടുകൾ എപ്പോഴും മൂളാൻ കഴിയുന്ന, ഇന്നും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇന്നും പുളകം കൊള്ളുന്ന ഓരോ പാട്ടുകളാണ് അതിനകത്ത് ഉള്ള ഓരോന്നും. അതുപോലെ നമ്മളതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ അരവിന്ദ് സ്വാമി അല്ലേ. അദ്ദേഹത്തിന്റെ ഒരു ഗ്ലാമർ ആരാണ് മറക്കുക അദ്ദേഹത്തെ?
0: അതെ, എന്റെ അമ്മ എപ്പോഴും പറയും എന്റെ അമ്മയുടെ ചൈൽഡ്ഹുഡ് ക്രഷ് ആയിരുന്നു.
1: അതെ
0: അതെ, എല്ലാവർക്കും ക്രഷ് ആയിരുന്നു. അത്രയും സുന്ദരനാണ് അദ്ദേഹം കാണാൻ.
1: അതെ,
0: ഇപ്പോഴും ക്രഷ് ഒക്കെ തന്നെയാണ്, കാരണം അത്രയും സുന്ദരനാണ് അദ്ദേഹം. ഇന്ന് അരവിന്ദ് സ്വാമിയുടെ ബർത്ത്ഡേ ആണ് അല്ലേ.
1: അതെ, അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM വക നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുകയാണ് അല്ലേ. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലാണ്, ചെന്നൈയിൽ 1970 June 18. തൻ്റെ അഭിനയം കൊണ്ട് തൻ്റെ സ്വാഭാവികമായിട്ടുള്ള സൗമ്യത, ശരിക്കും പറഞ്ഞാൽ ആ മുഖം കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. ആ ദേവരാഗം

0: സിനിമയ്ക്കകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് കാണുമ്പോൾ ശരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി ഇരുന്ന് പോകുന്ന ആ ഒരു സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇതുള്ളത് അല്ലേ?
1: ശ്രീദേവി നോക്കിയ പോലെ ആയിരിക്കും
0: ഉറപ്പായിട്ടും, എല്ലാ ശ്രീദേവിമാരും നോക്കിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും, അത്രയ്ക്ക് സൗന്ദര്യമാണ് അദ്ദേഹത്തിനുള്ളത് അല്ലേ? അപ്പോൾ പറഞ്ഞോളൂ.
1: ആ അപ്പോൾ അദ്ദേഹം കുറച്ച് നാൾ ഒരു ഇടവേളയൊക്കെ എടുത്തിട്ട് നമ്മുടെ തനി ഒരുവനിലൂടെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ആ ക്യൂട്ട് മുഖമൊക്കെ ഒന്ന് മാറിയിട്ട് വില്ലൻ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അപ്പോൾ നമുക്കൊന്നും ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല, അയ്യോ അരവിന്ദ് സ്വാമി വില്ലനോ, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ? കാരണം അദ്ദേഹത്തിൻ്റെ മുഖം അത്ര ക്യൂട്ടാണ്, കാണാൻ സുന്ദരനാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്നേഹിക്കാൻ തോന്നും.
0: അതെ, അദ്ദേഹം ഒരു ഇടവേള എടുത്തതും എനിക്ക് തോന്നുന്നു അദ്ദേഹം ബിസിനസ് രംഗത്തേക്കായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ ചെയർമാനായിട്ടിരുന്നിട്ട് ആ ഒരു ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു
1: അദ്ദേഹം തിരികെ വന്നെങ്കിലും ആ ക്യാരക്ടറിനെ നമുക്ക് ദേഷ്യം തോന്നും. അത്രയും ഒത്തിരി നാൾ സിനിമ ഫീൽഡിൽ നിന്ന് മാറി നിന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നത്തില്ല. ആ ഒരു വില്ലൻ വേഷം, അതായത് തിരികെ വന്നിട്ട് ആ ഒരു വില്ലൻ വേഷം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ദേഷ്യം തോന്നും. ഇത്രയും ദുഷ്ടനായിരുന്നു അരവിന്ദ് സ്വാമി എന്ന്, കാരണം അത്രയ്ക്ക് ആ കഥാപാത്രം അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്.
0: ശരിയാണ്, കാലത്തിനും അപ്പുറം സ്വയം അദ്ദേഹം ഒരു പുതിയ ഒരു വ്യക്തിയായിക്കൊണ്ടായിരുന്നു അദ്ദേഹം അതിനൊക്കെ വേറിട്ട് നിന്നത് ആ ഒരു ക്യാരക്ടറിലും. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ചേരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല, പലർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്നു. കാരണം നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു ഒരു ഒരു ഒരു റിയൽ കാമുകനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു അരവിന്ദ് സ്വാമിയിൽ നിന്നും അങ്ങനെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ഞെട്ടി അല്ലേ?
1: അതെ, റോജയിലാണെങ്കിലും ബോംബെ സിനിമയിലാണെങ്കിലും മിൻസാരക്കനവിലാണെങ്കിലും എല്ലാം എന്തൊരു ഭംഗിയൊക്കെയാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സിനിമ ബോംബെയാണ്. ഭീനശേഷിക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ?
0: അങ്ങനെ ചോദിച്ചാൽ ഒന്നിനൊന്നും വെച്ചാണ് റോജ. എനിക്ക് ഒരിക്കലും എത്ര കണ്ടാലും മതി വരാത്ത, അല്ലെങ്കിൽ എത്ര കേട്ടാലും മതി വരാത്ത കുറേ സോങ്സും അതിനകത്ത് കുറേ അഭിനയ നിമിഷങ്ങളുണ്ട് അതിനകത്ത് ആ റോജ സിനിമയിലെ. ആ ഓരോ രംഗങ്ങളും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒന്ന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത, അത്ര ക്യൂട്ടും അത്ര മനോഹരവുമാണ് അതിനകത്ത് ഓരോ രംഗങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ റോജ സിനിമ അതുപോലെ തന്നെ ബോംബെ, ബോംബെയിലും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓരോ മൊമെൻസും. പക്ഷേ ഇതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന, ദേവരാഗം മാറ്റിവെക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും പറ്റില്ല. ഏതാണ് മാറ്റിവെക്കേണ്ടത് പാർവതി? ഞാൻ
1: അദ്ദേഹത്തിൻ്റെ എതിരെ നിൽക്കുന്ന നായികമാരെല്ലാം നല്ല സുന്ദരിമാരാണ് അല്ലേ? എല്ലാവരെയും നോക്കിയാൽ തന്നെ, ശ്രീദേവി ആണെങ്കിലും നമ്മളെ റോജയിലെ നായികയാണെങ്കിലും എല്ലാവരും സുന്ദരിമാരാണ്. പക്ഷെ നമ്മൾ അവരെ ഒന്നുമല്ല നോക്കുന്നത്, കൂടുതലും നമ്മുടെ കണ്ണിങ്ങനെ ഫോക്കസ് ചെയ്യുന്ന അരവിന്ദ് സ്വാമിയിലായിരിക്കും. അതേപോലെ നമ്മളുടെ കാതൽ റോജാവ എന്ന ഗാനം, അതൊരു വിഷമിപ്പിക്കുന്ന ഒരു ഗാനമാണെങ്കിലും നമ്മൾ നോക്കുന്നത് അരവിന്ദ് സ്വാമിയുടെ സൗന്ദര്യമാണ്. ആ വെയിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ആ മുടി ഇഴകളിലൂടെ ഇങ്ങനെ വെയിലടിക്കുമ്പോൾ കാണാൻ എന്തൊരു ഭംഗിയല്ലേ അദ്ദേഹത്തിന്?
0: തീർച്ചയായിട്ടും, എന്തോ ക്യൂട്ടാണ് ആ ഒരു മഞ്ഞിൽ കൂടിയുള്ള ആ ഒരു രംഗവും ഒക്കെ. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു രംഗമാണ് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആ പാട്ടൊന്ന് കേൾക്കാൻ കൊതി തോന്നുന്നുണ്ട്. പാർവതിക്കോ?
1: തീർച്ചയായും ഉണ്ട്. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്കും ഇപ്പം കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4, ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ബീന ഗുവേരിയും എന്നോടൊപ്പമുള്ളത്
1: ഞാൻ പാർവതിയുമാണ്.
0: നമ്മളോടൊപ്പമുള്ളത്
1: ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിക്ക് നമ്മൾ നല്ലൊരു വരവേൽപ്പൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ?
0: അതെ. അപ്പോൾ പാർവതി, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. നമ്മൾ അരവിന്ദ് സ്വാമിയുടെ ആ ഒരു റോജാ പാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ലയിച്ചിരുന്ന് പോയി നമ്മളല്ലേ. ശരിക്കും പറഞ്ഞ ഒരു നമ്മളൊരു ഒരു തണുത്ത ഒരു പ്രദേശത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഈ ഒരു പാട്ടൊക്കെ കേട്ട് ഈ ഒരു മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് രസമായിരിക്കും അല്ലേ.
1: അതെ,
0: മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് വീണ്ടും മഴ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ.
1: അതെ, സംസ്ഥാനത്ത് മഴ തുടരുന്നു എന്നാണ് നമ്മുടെ ഗവൺമെന്റ് അറിയിക്കുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പക്ഷെ നമ്മുടെ സ്ഥലത്തൊന്നും അങ്ങനെ വലിയ മഴയുടെ ഒരു ഇതില്ലല്ലേ.
0: അതെ, എങ്കിലും ഉണ്ട്. എവിടേക്കോ മഴ ഇങ്ങനെ ഇപ്പൊ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്, പിന്നെ തുടങ്ങില്ല അല്ലേ. പക്ഷെ എന്നാലും മഴ ഉടനെ ഉണ്ട് എന്നാണ് വീണ്ടും പറയുന്നത് അല്ലേ. ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ട മഴയ്ക്കും ഒക്കെ സാധ്യത ഇനിയും ഉണ്ടെന്നാണ് നമ്മുടെ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന്, കാരണം മാത്രമല്ല ഇപ്പൊ ഷിഗല്ലയൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജാഗ്രതയായിട്ട് തന്നെ ഇരിക്കുക.
1: അതെ, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടൂറൊക്കെ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർ കാലാവസ്ഥയും കൂടി ഒന്ന് നോക്കണം അല്ലേ. നമ്മളിങ്ങനെ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ മഴ, ഇങ്ങനെ ഒറ്റപ്പെട്ട മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും എല്ലാവരും സുരക്ഷിതമായി ഇരിക്കണം.
0: അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു മഴ കനത്ത സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ള പാച്ചിലൊക്കെ ഉള്ള സാധ്യതയിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു അധികൃതരുടെ ഒരു നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഒരു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ജാഗ്രതയോടുകൂടി തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഏറ്റെടുക്കുക. അതുപോലെ തന്നെ അവിടത്തേക്കൊക്കെ ഒന്ന് മാറി താമസിക്കുക. നമ്മൾ പറയുന്ന അവർ ഓരോരു പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അനുസരിക്കുക അല്ലേ.
1: അതെ, ഇനി ഒരു ദുരന്തമുഖത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അലേർട്ടുകളൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ അതെല്ലാം ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത് നമ്മുടെ കടമയാണ്. കാരണം നമുക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, എല്ലാവർക്കും അവരവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് തരുന്ന അലേർട്ട് അനുസരിച്ച് മാറി താമസിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറി താമസിക്കുക. കൂടുതൽ കാര്യങ്ങളോ അല്ലെങ്കിൽ വിശദീകരണം തേടുകയോ ഒന്നും ചെയ്യാൻ നിൽക്കാതെ, അല്ലെങ്കിൽ മഴ പെയ്യില്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് നമ്മൾ മുൻവിധി എടുക്കാൻ നിൽക്കാതെ മഴ പെയ്യുന്നതിനെക്കുറിച്ച് കൂടുതൽ അലേർട്ടായിട്ട് മാറി താമസിക്കാൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി താമസിക്കുക തന്നെ ചെയ്യുക.
0: അതെ, അത് മാത്രമല്ല പാർവതി, ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നിർബന്ധമായിട്ടും അവരുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കിയിട്ട് അതുപോലെ തന്നെ പകൽ സമയത്ത് അവർ അങ്ങോട്ട് മാറി താമസിക്കണമെന്നാണ് കാലാവസ്ഥയുടെ ഒരു കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് എപ്പോഴും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അറിയിക്കാനാണ് നമ്മളെപ്പോഴും ഇത് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ വാട്സപ്പ് നമ്പർ, നമ്മുടെ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറയാം. 8848 5 5 8 7 8 5
1: നമ്പർ ഒരിക്കൽ കൂടി 8848 5 5 8 7 8 5. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക, മഴ വിശേഷങ്ങളൊക്കെ അറിയിക്കുക അല്ലേ.
0: അതെ, മഴയുണ്ടോ, മഴ വരുന്നുണ്ടോ, മഴ പോയോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഏതായാലും നമുക്ക് ഇന്നലത്തെ ദിവസമൊന്നും മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ രാവിലെ ഇങ്ങനെ ഈ പറയുന്നത് പോലെ കാലാവസ്ഥ ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ വരും എന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട്.
1: അതെ, ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്.
0: അതെ, കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ. വാട്സപ്പ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 5 5 8 7 8 5. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അജിത് അടിമാലി രാവിലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബൈ അജിത് അടിമാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഗുഡ് മോർണിംഗ് ഞങ്ങൾ തിരിച്ചും നേരുകയാണ് അജിത്തിന്. അപ്പോൾ സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞതുപോലെ അവിടെ മഴയൊക്കെ ഉണ്ടോ അജിത്തേ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. ഇപ്പോൾ നമ്മുടെ ജോബി ചേട്ടൻ എന്നും നമുക്ക് ഓരോ മെസ്സേജുകൾ തരാറുണ്ട്. അതുപോലെ തന്നെ ഇന്നും അദ്ദേഹം ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നിൻ്റെ രഹസ്യങ്ങൾ നിൻ്റെ ഉള്ളിൽ തന്നെ ഭദ്രമായി സൂക്ഷിക്കണം. നിനക്ക് പോലും രഹസ്യമായി വെക്കാൻ കഴിയാത്ത കാര്യം മറ്റൊരാളും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നീ ഒരിക്കലും കരുതരുത്. ശുഭദിനം. ശരിക്കും അത് കറക്റ്റ് കാര്യമാണ് അല്ലേ പാർവതി? ശരിക്കും അദ്ദേഹം നമ്മളെ അറിയിച്ചിരിക്കുന്ന ഇന്നത്തെ ഒരു ശുഭചിന്തയിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മളിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണ്. നമുക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്ക് എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും നമ്മുടെ രഹസ്യങ്ങൾ? അപ്പോൾ അത് നല്ലൊരു കോട്ടാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇത്തിരി നേരം ഒത്തിരി കാര്യം ജോബി ജർമ്മനി 3 പൂക്കളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം. ഞങ്ങളത് ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. തിരിച്ച് ഞങ്ങൾ നല്ലൊരു പ്രഭാതം നേരുകയാണ് ജോബി ചേട്ടന്. പിന്നീട് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ബിനീഷേട്ടനാണ് അയച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടുകാരി ഗുവേര ചേച്ചിക്ക് ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അദ്വൈതം എന്ന ചിത്രത്തിലെ പാവമാം കൃഷ്ണമൃഗത്തിനെ എന്തിനാണെന്ന ഗാനം ഇനി ഗുവേര ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന്. പാർവതി ഈ റേഡിയോയുടെ നമ്പർ 1 അവതാരികയാവും എന്നാണ് ഞങ്ങൾ അടിമാലിക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർവതിക്ക് ഇനി ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടതല്ലേ പാർവതി?
1: അതെ, ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ പോയിട്ടില്ല
0: പാർവതി. ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് എയറിലേക്കൊക്കെ ഒന്ന് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
1: ഇല്ല, റൂഫിൽ തട്ടിയിട്ടുണ്ട്.
0: അതെ, പിന്നെ നമ്മുടെ ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അടിമാലിക്കാർക്ക്. ശ്രീലക്ഷ്മി നല്ല രീതിയിൽ ഗാനങ്ങൾ സെറ്റ് ചെയ്ത് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞ 3 ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ശ്രീലക്ഷ്മി. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് അത് നൽകിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ശ്രീലക്ഷ്മിക്കും പാർവതിക്കും ഒക്കെ ഞങ്ങൾ ആ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല മെസ്സേജുകളാണ് നമുക്കിന്ന് വരുന്നതൊക്കെ. അപ്പോൾ മെസ്സേജുകൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ എന്താണ് പാർവതി വിശേഷങ്ങൾ പറയാൻ ഇങ്ങനെ?
1: നമ്മൾ മഴ സംസാരിച്ചു. അപ്പോൾ ഈ മഴയുടെ കൂടെ വരുന്ന കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്, പകർച്ചവ്യാധികൾ.
0: അതെ
1: അതെ, അവരെ കുറിച്ച് നമ്മൾ പറയണം അല്ലേ? പകർച്ചവ്യാധികൾ വ്യാപനം തടയാൻ സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈഡേ ആചരിക്കുമെന്ന് നമ്മുടെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഡ്രൈഡേ ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
0: നമ്മൾ ഈ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ആ ഒരു മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ ഒരു മെഡിക്കൽ ഓഫീസറുടെ അവലോകന യോഗത്തിലായിരുന്നു ഈ ഒരു തീരുമാനം എടുത്തത് അല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച സ്കൂളുകളിലും അതുപോലെ തന്നെ ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ശുചീകരണ യജ്ഞം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഡെങ്കിപ്പനി വ്യാപനത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും നമ്മുടെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കുക. കാരണം നമ്മൾ മഴ വരുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, മഴ വരുന്നതിന് പുറകിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കുറച്ച് നമുക്ക് സമ്മാനമായിട്ട് ഈ മഴ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഈ ഒരു പകർച്ചവ്യാധി എന്ന് പറയുന്നത്.
1: അതെ, പകർച്ചവ്യാധി ഇപ്പോൾ ഡെങ്കിപ്പനി എന്നല്ല, ഒരുപാട് അസുഖങ്ങളുണ്ട്, ഷിഗല്ലയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ തന്നെ സുരക്ഷിതമായി ഇരിക്കുക അല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം, എല്ലാവരും ചൂടുള്ള വെള്ളം കുടിക്കുക, മഴയത്ത് അധികം ഇറങ്ങാതിരിക്കുക. കാരണം ചൂടൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് നല്ല ഇടിച്ചു കുത്തി മഴ പെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ചൂടുകാലമായിരുന്നല്ലോ, അപ്പോൾ ഇച്ചിരി മഴയൊക്കെ ഒന്ന് നനയാന്ന്. ഒരിക്കലും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പകർച്ചവ്യാധികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുഖാന്തരം വേറെ ആൾക്കാർക്കും ഈ പനി ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കാരണം ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക. കൂടാതെ നമ്മളെ നമ്മളും സൂക്ഷിക്കുക.
0: അതെ, കാരണം ഇപ്പം തന്നെ ഡെങ്കിപ്പനി ബാധിച്ച് 3 പേരാണ് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ മരിച്ചത്. 3-ാമത്തെ ആളാണ് മരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലേറിയയും ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ ഷിഗല്ലയും അങ്ങനെ വേണ്ട, നമുക്ക് പുതിയ നല്ല ചെല്ലപ്പേരിട്ടാണ് ഓരോ രോഗങ്ങളും ഇന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഓമന പേരുകളിൽ വിളിക്കാൻ കഴിയുന്ന രോഗങ്ങൾ നമ്മളെ തേടി എത്തുകയാണ് ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിൽ. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി നമ്മളെ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ രോഗം പിടിപെടുന്നതായിരിക്കും. അതുകൊണ്ടാണ് കൂടെ ഈ ഒരു ജാഗ്രതാ റിപ്പോർട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.
1: അതെ, ജൂൺ 17 വരെയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഭീനശേഷി 167,222 പേർക്കാണ് സംസ്ഥാനത്ത് പനി ബാധിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സ്വയ ചികിത്സ നടത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ട്, പക്ഷെ എണ്ണത്തിലില്ല. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പനി വന്നാൽ സ്വയ ചികിത്സ നടത്താതിരിക്കുക. കാരണം ഈ ഒരു കാലാവസ്ഥ അങ്ങനെയാണ്. എല്ലാവരും ഡോക്ടറിനെ പോയി കാണുക. നിർദ്ദേശം നേടിയതിന് ശേഷം മാത്രം മരുന്നെടുക്കുക. സ്വയ ചികിത്സയൊക്കെ കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം.
0: അതെ, പണ്ടൊക്കെ ഉള്ളവരാണെന്നെങ്കിൽ ഇപ്പോൾ പറയും നമ്മുടെ അപ്പുപനോ അമ്മുമ്മയോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പറയും ഒരു പനിയൊക്കെ വരുവാണെങ്കിൽ പറയും എന്തിനാ ഒരു ചെറിയൊരു കഷായം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു ചൂട് പിടിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ അത് പണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓമനപ്പേരാണ് നമ്മൾക്ക് കിട്ടുന്നത് ഈ ഒരു രോഗത്തിൽ കൂടി എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് ഓരോ രോഗവും നമ്മളെ പിടിപെടുന്നത്. അപ്പോൾ ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ, കാരണം കാലാവസ്ഥാ വ്യതിയാനം അതുപോലെയാണ്, ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും അധികമുള്ളൊരു ചൂടിന് ശേഷം ഉണ്ടാകുന്ന ഒരു തണുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബോഡി തന്നെ അതിനെ പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രതികരണം ചിലപ്പോൾ ഏത് രീതിയിലാണ് നമ്മളിലേക്ക് എത്തുക എന്ന് പറയാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ സ്വയം ചികിത്സ നടത്തരുത് എന്ന് എപ്പോഴും എപ്പോഴും പറയുന്നത്. നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക, അനാവശ്യമായ മരുന്നുകൾ കഴിക്കാതിരിക്കുക. കാരണം അങ്ങനെ കഴിക്കുന്ന മരുന്നുകൾ പിന്നീട് നമ്മളുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുകയും വേറൊരു രീതിയിൽ മറ്റൊരു അസുഖത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുകയും ചെയ്യും, അല്ലേ?
1: അതെ. നമ്മളിപ്പോൾ വിചാരിക്കും കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ കുറച്ച് നാൾ വെയിൽ, കുറച്ച് നാൾ മഴ, അങ്ങനെയല്ല. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്താൽ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും, നല്ല ചൂടുള്ള വെയിലായിരിക്കും. അതേപോലെ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ ഒരു ദിവസം തന്നെ പല രീതിയിൽ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട്. അത് കാരണം കൊണ്ട് എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക.
0: അപ്പോൾ ഇത് ഈ സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും ഹെൽത്തി ആയിട്ട് ഇതുപോലുള്ള ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലൊക്കെ വന്ന് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ, അല്ലേ? അപ്പം നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും, ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും പാനിക് ആകേണ്ട, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കൊരു നല്ലൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
4: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.

0: പാട്ടും അതോടൊപ്പം നമ്മുടെ ആഡും ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫുട്ബോളിന്റെ ഒരു ത്രില്ലിൽ എങ്ങനെ ഇരിക്കുകയാണ്.
1: ഏതായാലും നമുക്ക് തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പാർവതിയും ബീനാഗുവരെയും ശ്രീലക്ഷ്മിയുമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ പാർവതി ഇങ്ങനെ ഫുട്ബോൾ ഹരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പം മെസ്സിയെക്കുറിച്ച് ഇന്ന് പറയാതെ പോയാൽ മഹാമോശമായിരിക്കുമല്ലോ പാർവതി.
0: അതെ, തീർച്ചയായും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയേണ്ടി വരും.
1: അതെ, അപ്പൊ പറഞ്ഞോളൂ പാർവതി, തന്നെ പറഞ്ഞോളൂ.
0: ലോകകപ്പിൽ വിസ്മയ പ്രകടനമായി നമ്മുടെ മെസ്സി ഇങ്ങനെ യാത്ര തുടരുവാണ്. 2006 തന്റെ 18 വയസ്സിൽ ആദ്യത്തെ ഗോൾ അടിച്ച മെസ്സി ഇന്ന് 2026 39 വയസ്സ് തികയാൻ 6 ദിവസം ബാക്കി നിൽക്കെ 6 ലോകകപ്പിലെ ആദ്യ കളിയിൽ ഹാട്രിക് നേടിയിരിക്കുകയാണ്. ഭീനശേഷി, ഞാൻ
1: പറഞ്ഞു അല്ലേ, അദ്ദേഹത്തിന്റെ കളി എന്ന് പറഞ്ഞാൽ അതിൽ അതുല്യമായ ഒരു കളിയാണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പന്ത് കാലിൽ കിട്ടിയാൽ അത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത്. അദ്ദേഹത്തിന്റെ വേഗത, അതുപോലെ തന്നെ എൻ്റെ പാസിംഗ്, ഗോൾ സ്കോറിങ് എല്ലാത്തിലും അദ്ദേഹത്തിന് ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം എനിക്ക് തോന്നുന്ന നിരവധി വ്യക്തിഗത പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മെസ്സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താ പറയുക, ലോകത്തിലെ അദ്ദേഹത്തിന്റെ സ്വപ്നം പോലും ലോകകപ്പ് നേടുക എന്നതാണ് അല്ലേ.
0: അതെ, ഈ കളിയിലെ സ്കോറും കൂടെ പറയണം നമുക്ക്. അർജന്റീന 3-0 ആയിരുന്നു. അപ്പോൾ അൾജീരിയ പക്ഷെ കട്ടയ്ക്ക് നിന്നു കേട്ടോ, കളി കണ്ടവർക്കത് മനസ്സിലാവും. 2006 ലോകകപ്പിൽ മെസ്സി തന്റെ ആദ്യ ഗോൾ നേടിയതിന്റെ 20th വാർഷിക ദിനമായിരുന്നു ഇന്നലെ. അർജന്റീന ജേഴ്സിയിൽ മെസ്സിയുടെ 200th മത്സരവുമായിരുന്നു ഇന്നലെ. 6 ലോകകപ്പ് കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡും ഇന്നലെ മെസ്സി സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ മെസ്സി ഫാൻസിനൊക്കെ ഇന്നലെ ഭയങ്കര ആഘോഷമായിരുന്നു.
1: തീർച്ചയായിട്ടും മെസ്സിയുടെ ആരാധകർ ഇന്നലെ എന്തു പറയേണ്ട, ഒരു ഫുട്ബോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കഠിനാധ്വാനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഒക്കെ അതിന്റെ ഒരു ഭാഗമാക്കി അദ്ദേഹം ആ ഒരു കളിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരാധകർ ഇങ്ങനെ ചുറുചുറുക്കായിട്ട് നല്ല എന്താ പറയാ, നല്ല എനർജി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മെസ്സിയുടെ ആ ഒരു രീതിയിൽ അല്ലേ.
0: അതെ, കാരണം ഇത് കണ്ടോ ആൾക്കാർ, ജനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ അവസരത്തിന് നന്ദി എന്നാണ് അവർ പറയുന്നത്. കാരണം അത്രയും ഈ ഒരു മാന്ത്രിക സ്പർശം ഈ വർഷം അവർക്ക് കാണാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞാണ് അവർ ഈ ഒരു ആഹ്ലാദം അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്.
1: അതെ, അപ്പോൾ നമുക്ക് മെസ്സിയെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും, പാർവതി ഈ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ മെസ്സി മെസ്സി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും ആരാധകരോ മെസ്സിക്ക് എന്നല്ലേ.
0: അതെ,
1: പറഞ്ഞു.
0: കാരണം ലോകത്തെവിടെ മെസ്സി ആരാധിക്കാത്ത, എനിക്കൊന്ന് ഫുട്ബോളിനെ കുറിച്ച് അറിയാത്തവർക്ക് പോലും ഒരൊറ്റ പേര് എന്തായാലും ഫെമിലിയർ ആയിരിക്കും. ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ മെസ്സി, അത് മെസ്സി എടുത്ത ചരിത്ര നിമിഷമാണ് അല്ലേ. മെസ്സി എന്ന പേര് ഓർക്കാൻ വേണ്ടിയിട്ട് മെസ്സി തന്നെയാണ് ഫുട്ബോൾ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
1: അതെ, അപ്പോൾ മെസ്സി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചു കുട്ടികളിൽ പോലും ഭയങ്കര ആരവും അല്ലെങ്കിൽ ആഘോഷവും ഒക്കെ ആക്കുന്ന ഒരു താരമായിരുന്നു മെസ്സി. ആ മെസ്സിയാണ് നമ്മൾക്ക് ഇന്നത്തെ ഒരു താരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ പാർവതി.
0: അതെ, അപ്പോൾ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ വഴിയെ വഴിയെ പറയുക, അതോടൊപ്പം നമുക്കും ഒരു ഫുട്ബോൾ വിശേഷമുണ്ടല്ലേ.
1: തീർച്ചയായിട്ടും, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു വിശേഷങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രോതാക്കളെ കൂടി ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഞങ്ങളൊരു 5 questions ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പ് മെസ്സേജ് സ്റ്റാറ്റസിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് എന്നും ഒന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസൊക്കെ ആൻസറുകൾ നിങ്ങൾ പോസ്റ്റ് കാർഡിൽ ഞങ്ങൾക്ക് അയക്കുക, റേഡിയോ സാന്ത്വനത്തിൻ്റെ അഡ്രസ്സിൽ അയക്കുക നിങ്ങൾ. എന്നിട്ട് കൈ നിറയെ സമ്മാനങ്ങൾ നേടാൻ ഇങ്ങനെ കാത്തിരിക്കുക. മാളിയേക്കലും റേഡിയോ സാന്ത്വനം 90.4 FM കൂടി ചേർന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സമ്മാനങ്ങൾ നൽകുന്നത്. അപ്പം മാളിയേക്കൽ ഇലക്ട്രോണിക്സ് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഈ സമ്മാനങ്ങളൊക്കെ ആർക്ക് നൽകണം എന്നുള്ളത്. ഈ ഒരു 5 question ആൻസർ തരുന്നവർക്കൊരു ബമ്പർ സമ്മാനം കൂടി ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളൊക്കെ ഈ ഒരു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സന്ദർശിച്ച് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പോസ്റ്റ് കാർഡിൽ അയച്ചുകൊള്ളുക. ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ആ ഭാഗ്യവാനെയും ഭാഗ്യവതിയൊക്കെ തേടി.
0: ലോകകപ്പിന്റെ പന്തിങ്ങനെ ഉരുളുമ്പോൾ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വരിക, എന്നിട്ട് കൈ നിറയെ മാളിയേക്കിൽ തരുന്ന സമ്മാനങ്ങളുമായിട്ട് പോവുക അല്ലേ. അതോടൊപ്പം നമുക്ക് ഇന്ന് വിശേഷങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ
1: വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ നമ്പർ പറയാം, 8-8-4-5-5-8-7-8-5. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ.
0: വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾ ഇന്ന് കാതോർത്തിരിക്കുകയാണ്. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848-55-8785. അപ്പോൾ നമുക്ക് നമ്മുടെ ബാബുരാജൻ സാറിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു കുസൃതി ചോദ്യമാണ്. ഞാനിന്ന് വിചാരിച്ചു രാവിലെ സാറെന്താ നമുക്ക് കുസൃതി ചോദ്യമൊന്നും തരാത്ത, പക്ഷേ എത്തിയിട്ടുണ്ട്. കണ്ണില്ലാതെ കരയുന്നതാര് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം, കണ്ണില്ലാതെ കരയുന്നതാര്. ഉത്തരം കിട്ടിയോ ഭീനശേഷി?
1: ഇല്ല,
0: എനിക്കും കിട്ടിയിട്ടില്ല. സാറ് നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം സാർ ഒരു മെസ്സേജും കൂടെ തന്നിട്ടുണ്ട്. അൾജീരിയ ടീമിന്റെ കളി സൂപ്പർ ആയിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു അൾജീരിയ ടീം നല്ല കട്ടക്ക് നിന്നു, കളി കണ്ടവർക്ക് അത് മനസ്സിലാകും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ

0: നമ്മുടെ അടിമാലി ബ്രദേഴ്സ് നമുക്കൊരു നീണ്ട മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ഡിയർ ബീന ഗുവേര ആൻഡ് റേഡിയോ ടീം, I would like to express my sincere gratitude and appreciation for the wonderful work you do at Radio Santhanam. Your pleasant voice, warm personality and dedication make every program enjoyable and memorable for listeners. അങ്ങനെ ഒരുപാട് മെസ്സേജ് ഉണ്ട്, നമുക്ക് വായിക്കാൻ കുറച്ച് പരിമിതി ഉണ്ട്, എന്നാലും കുറച്ച് കുറച്ച് ഞാൻ വായിക്കാം അല്ലേ. താങ്ക് യു ഫോർ യുവർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു റേഡിയോ സാന്ത്വനം ആൻഡ് ഫോർ ബ്രിംഗിംഗ് ജോയ്, പോസിറ്റിവിറ്റി ആൻഡ് എന്റർടൈൻമെന്റ് ടു സോ മെനി പീപ്പിൾ എവറി ഡേ. വിഷ് യു കണ്ടിന്യൂഡ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ all your future endeavors. With appreciation and best wishes, Adimali Brothers. അങ്ങനെ നമ്മുടെ ബീന ചേച്ചിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി. പിന്നെ ഞങ്ങളുടെ റേഡിയോ ടീമും ഉണ്ട് കേട്ടോ.
1: എന്നെ മാത്രമല്ല, എന്നെ പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയോ പറയുന്നു എന്നാണ് പറയേണ്ടത്. കാരണം റേഡിയോ സാന്ത്വനം 90.4 FM ആണ് നമ്മുടെ എല്ലാം എല്ലാം എന്ന് പറയുന്നത് അല്ലേ.
0: അതെ, കാരണം നമ്മുടെ ഞങ്ങൾക്ക് ഇച്ചിരി കുഷമ്പൊക്കെ ഉണ്ട്, എന്നാലും റേഡിയോ ടീം എന്നും കൂടെ എഴുതിയത് കൊണ്ട് നമ്മൾക്ക് ഇച്ചിരി ആ ഒരു നമ്മളങ്ങ് സഹിക്കാം.
1: അത് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, റേഡിയോ ടീം എന്ന് പറയുമ്പോൾ ഞാനാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അതെന്ന് വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനാണ്, അതാണ് അവർ ഉദ്ദേശിച്ചത്.
0: അതെ, ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയെ പോലെയാണ്, ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭീനശേഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭീനശേഷിയാണ്.
1: നമ്മളെന്ന് പറഞ്ഞാൽ റേഡിയോ സാന്ത്വനം 90.4 FM ആണ്, അങ്ങനെ തന്നെ കരുതുക.
0: അതെ, അതേപോലെ നമ്മുടെ ബാബുരാജൻ സാറ് അന്ന എന്ന ചിത്രത്തിലെ ആനന്ദ നന്ദനം എന്ന ദാസേട്ടനും ചിത്രശേഷിയും പാടിയ ഗാനം പ്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുസൃതി ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. കണ്ണില്ലാതെ കരയുന്നത് ആര് എന്നാണ് കുസൃതി ചോദ്യം. അപ്പൊ എല്ലാവരും ഉത്തരമൊക്കെ കണ്ടുപിടിച്ചിട്ട് വരിക. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ?
1: തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ പാർവതിയാണ്, എന്റൊപ്പം
3: ഞാൻ ബിന ഗുവേരയാണ്, നമ്മളോടൊപ്പം
2: ഇന്ന് ശ്രീലക്ഷ്മിയാണ്.
3: ടെക്കായിട്ട് ഇങ്ങനെ നമ്മുടെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കട്ട സപ്പോർട്ടിൽ ഇങ്ങനെ ശ്രീലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രീലക്ഷ്മിയെ കുറിച്ച് ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പാർവതി കേട്ടോ. അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ ശ്രീലക്ഷ്മി സൂചിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ.
2: അതെ, നമുക്ക് വായിക്കാം.
3: അതെ, ഏതായാലും നമുക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ നമുക്കൊന്നുകൂടി ഒന്ന് പറയാം. 8888558785. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ, ഞങ്ങൾ ഇങ്ങനെ കട്ട വെയിറ്റിംഗിലാണ്.
2: അതെ, ഒന്നും കൂടി ഞാൻ നമ്പർ പറയാം. 8888585785. അങ്ങനെ ഇതിനോടകം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവചന മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലേ. അതെ, നമ്മൾ റേഡിയോ സാന്ത്വനവും മാളികയിലും ചേർന്ന് നമ്മളൊരു പ്രവചന മത്സരം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ പരസ്യവും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക അല്ലേ. നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ആർക്കാണ് ആ സമ്മാനം? ഏത് ശ്രോതാവിനാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏത് ശ്രോതാവിനാണ്? എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ആർക്കാണ് ആ സമ്മാനം എന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ വിനശേഷി.
3: അതെ, പോസ്റ്റ് കാർഡിൽ നിങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM അഡ്രസ്സിലേക്ക് ഞങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുക. കൈ നിറയെ സമ്മാനങ്ങൾ നേടി നിങ്ങൾ തിരികെ പോവുക അല്ലേ.
2: അതെ, 5 ചോദ്യങ്ങളും 5 ഉത്തരങ്ങളുമാണ്. ഒരു കാര്യം, നമുക്കൊരു നിബന്ധന ഉണ്ടാവുമല്ലോ ഒരു പരിപാടിയിൽ, ഒരാൾക്ക് ഒരു അവസരം മാത്രമാണ്. അപ്പൊ ആരും അവസരങ്ങളൊക്കെ കളയാതിരിക്കുക. പെട്ടെന്ന് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സമ്മാനങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പാക്കുക.
3: ഒന്നിൽ കൂടുതൽ ശരി ഉത്തരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഞെറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യനും ആൻസർ ഒരുപോലെ പറയുന്നവർക്ക് ഒരു ബമ്പർ സമ്മാനം കൂടി ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ കൊല്ലം മാളിയേക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM കൂടി ചേർന്നാണ് ഇങ്ങനെയൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുത്ത് കൈനിറയെ സമ്മാനങ്ങളുമായി പോവുക.
2: അതെ, ആ ബമ്പർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു എനർജി ഉണ്ടല്ലേ, അതാണ്. അത്രയും വലിയൊരു സമ്മാനമൊക്കെ നമ്മളിങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട് ബിനീഷ് അടിമാലി സാറ് പറഞ്ഞ പാട്ടാണ്, എല്ലാവരും കേട്ടു ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു അല്ലേ.
3: അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. സുജചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ശ്രീ എന്നിങ്ങനെ നീട്ടിയൊരു മെസ്സേജൊക്കെയാണ് സുജചേച്ചി ഇട്ടിരിക്കുന്നത്. ബീന ആൻഡ് പാർവതി, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു സുജചേച്ചി, ഞങ്ങൾ നല്ലൊരു ശുഭദിനം നേരുകയാണ്. ശ്രീയുടെ ഗ്രാമഭംഗിയിൽ പൂക്കളെക്കുറിച്ച് പറഞ്ഞത് നന്നായിരുന്നു. സത്യത്തിൽ കല്യാണ സൗഗന്ധികമൊക്കെ കേട്ടപ്പോൾ എന്തൊരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. എൻ്റെ ഹസ്ബൻഡും അതിനെക്കുറിച്ച് വാചാലമായി സംസാരിച്ചു, നല്ല ഓർമ്മകൾ സംസാരിച്ചു. സമ്മാനിച്ച ആ ശ്രീകുട്ടിക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം ഒരു ഹഗ്ഗൊക്കെ തന്നിട്ടുണ്ട് ശ്രീകുട്ടിക്ക് കേട്ടോ. നന്നായിട്ട് ഹഗ്ഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട്. ദിവസം ആശംസിക്കുന്നു. എനിക്ക് പാതിര പൂച്ചൂടി വാലിട്ട് കണ്ണെഴുതി എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ സുജചേച്ചി പറഞ്ഞിരിക്കുന്നത് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു ഈ ഒരു പൂക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴെന്നാണ് പറയുന്നത്.
2: അതെ, നമ്മുടെ ഗ്രാമഭംഗിയുടെ ഒരു മെയിൻ ഘടകം ഉണ്ട്, അതായത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ് മെയിൻ ഘടകം. ഒരു കുഞ്ഞു ഘടകവും കൂടെ അതിനകത്തുണ്ട്. നമ്മുടെ ടെക്ക് ആദർശാണ് ഗ്രാമഭംഗിയെ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഇരിക്കുന്നത് അല്ലേ. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്രാമഭംഗിയുടെ അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആദർശിനെയും കൂടെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു.
3: അതെ അതെ അതെ, നമ്മുടെ ടെക്കായിട്ട് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച കൈകളാണ് നമ്മുടെ ആദർശിൻ്റേത്. അപ്പോൾ ആദർശും ശ്രീലക്ഷ്മിയും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നന്നായിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അല്ലേ. കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് 3 പേർക്കും. ഗുഡ് മോർണിംഗ് കവിത ചേച്ചി. ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന ഗ്രാമഭംഗി എന്ന പ്രോഗ്രാം എന്ന പേരിനെ തന്നെ അർത്ഥവത്താക്കുന്ന ഒന്നാണ് ഇന്ന് അവതരിപ്പിച്ചത്. മനോഹരമായിരുന്നു. ശ്രീലക്ഷ്മി എവിടേക്കോ ഒന്ന് അല്ലേ ഫാറു, നമ്മളിങ്ങനെ നോക്കിയിരിക്കും, ഒന്ന് പിടിച്ചോണം കേട്ടോ.
2: അതെ, ഞാനാണ് ഇവിടെ ശ്രീലക്ഷ്മിയുടെ ആരും കാണാതെ. ആറ്റിറ്റ്യൂഡ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്.
3: അതെ അതെ, ഇന്ന് അവതരിപ്പിച്ചത് മനോഹരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരിജാതത്തിൽ ശംഖുപുഷ്പം പടരുന്നത് എത്ര മനോഹരമായാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കുഞ്ഞു കിളികളുടെ ശബ്ദവും ഒക്കെ പശ്ചാത്തലത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ എം ഡി എന്ന മഹാകഥാകാരനിൽ പറഞ്ഞു നിർത്തിയതും ഒക്കെ സൂപ്പറായിരുന്നു എന്നാണ് കവിത ചേച്ചി പറയുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വോയിസ് ഒക്കെ നൽകിയത് നമ്മുടെ ആദർശ് അജയാണ്. അപ്പോൾ ആദർശ് അജയനെ കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് കൺഗ്രാസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റോഡ് സുരക്ഷയെപ്പറ്റി ശ്രീ അബ്ദുൽ സലീം സാറുമായുള്ള ആശയപ്രകാശനവും മനോഹരമായിരുന്നു. ഒരുപാട് നന്ദി സാന്ത്വനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറും നന്നായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളിത് സാറിൻ്റെ അടുത്ത് പാസ് ചെയ്യുന്നതായിരിക്കും. പിന്നീടൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രാജൻ ചേട്ടൻ വയനാട്ടിൽ നിന്നുമാണ്. ഗുവേര മാം, ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ, ആ ലവ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പാറു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗും പറഞ്ഞിട്ടുണ്ട്. രാജൻ ചേട്ടന് ഞങ്ങൾ തിരിച്ചും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അവിടെ മഴയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. നമ്മുടെ കലച്ചേച്ചി, നമ്മുടെ ഒരു ബാബുരാൻ സാറ് നമുക്കൊരു കുസൃതി ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, കണ്ണില്ലാതെ കരയുന്നത് ആര് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ നമ്മുടെ കലച്ചേച്ചി തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആൻസർ ഏതാണ് എന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല. പിന്നീട് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ഐശ്വര്യ ചവറയിൽ നിന്നുമാണ്. ഗുഡ് മോർണിംഗ് പാർവതി, ബീന, ഗുവേര, ശ്രീലക്ഷ്മി, കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരവും തന്നിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഐശ്വര്യ, എന്തുണ്ട് വിശേഷം, സുഖമാണോ? അപ്പോൾ പ്രോഗ്രാം സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻസർ തന്നിട്ടുണ്ട്. ആൻസർ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പറയുന്നില്ല അല്ലേ.
2: അതെ, നമ്മൾക്കിനി സമയമുണ്ട് ആ ആൻസറിലേക്ക് എത്താൻ.
3: അതെ, അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. 8848555785. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ പാർവതി. ഇന്നത്തെ വിശേഷം എന്താണ്?
2: ഇന്ന് ടൂറൊക്കെ പോകാൻ ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത് അല്ലേ. ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. ജൂൺ 18 ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. എന്താണ് ഭീനശേഷി പിക്നിക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭീനശേഷിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ചിരി വരുന്നുണ്ട്. അപ്പൊ വിശേഷങ്ങൾ ഒരുപാടുണ്ടെന്നാണ് അതിനർത്ഥം.
3: ഈ പിക്നിക് എന്നൊക്കെ പറയുമ്പോൾ മഴയോ വെയിലോ കാലാവസ്ഥയോ ഒന്നും ഒരു പ്രശ്നമല്ല ചില നിമിഷങ്ങളിൽ അല്ലേ. പിക്നിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം നമ്മുടെ കുടുംബങ്ങളോടൊക്കെ ഒപ്പം പോകുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ഇടവേള എടുക്കാനുള്ള ഒരു ടൈം ആണ് ആ ഒരു പിക്നിക് സമയം എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെറും യാത്രയാണോ പാർവതി? അല്ല, ഒരിക്കലും അല്ല, ഒരു യാത്രയാണ് എന്ന് പിക്നിക്കിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ എല്ലാം മറന്ന് നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമ്മളുടെ കുടുംബാംഗങ്ങളോടൊപ്പം അല്ലെങ്കിൽ നമുക്കൊപ്പം അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്ന ആ ഒരു നിമിഷങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, ചിരിക്കാനും കളിക്കാനും ഓർമ്മകളൊക്കെ നിലനിർത്താനും ഒക്കെ ഉള്ള ഒരു നിമിഷമാണ്. ആ ഓർമ്മകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല.
2: അതെ, എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു സ്ഥലം ചൂസ് ചെയ്തവർ പോകാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളാണ് കുടുംബങ്ങൾ കൂടുതൽ അടുക്കുന്നത്. കാരണം എൻ്റെ പപ്പയുടെ ഫാമിലി എല്ലാവരും കാണും. അപ്പോൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ, അവരുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കൂടാതെ നമ്മൾ ഫുഡൊക്കെ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് കഴിക്കും, ഷെയർ ചെയ്യും. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ അടുക്കുന്നത് പിക്നിക് ടൈമിലാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ഇങ്ങനെ എന്തൊക്കെ വിശേഷങ്ങൾ ആ സമയത്ത് നമ്മൾ സംഭവിക്കുക. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല, കാരണം ഓരോരുത്തരും ഓരോരുത്തരുടെ തിരക്കിലേക്ക് ഇങ്ങനെ പോയി. അങ്ങനെ പോകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. കാരണം തിരക്കുകൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം കൂടി നമ്മൾ മുടക്കണം അല്ലേ. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൂടുതൽ അടുക്കാനായിട്ട് ഒരു യാത്ര എപ്പോഴും നല്ലതാണ്.
3: അതെ, നമ്മൾ ഒരു ദിവസം എല്ലാം മറന്ന്, എത്ര തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ദിവസം നമ്മളെല്ലാം മറന്ന് നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചിലവഴിക്കുന്ന ആ ഒരു നിമിഷങ്ങളെന്ന് പറയുന്ന ആടിയും പാടിയും ചിരിച്ചും കളിച്ചും അന്ന് നമുക്ക് യാതൊരു അതിർവരമ്പുകളും നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ് അല്ലേ. അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അന്നത്തെ ഒരു ദിവസം നമ്മൾ കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും. മാത്രമല്ല അങ്ങനെ ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങി ചിലപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും നല്ല പച്ചപ്പാർന്ന പ്രദേശങ്ങളും അതുപോലെയുള്ള നല്ല നനുത്ത പ്രദേശങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്തേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാനും അവിടെ അവർ ആ മഴയത്തും വെയിലത്തും ഒക്കെ നിന്ന് കളിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് നമ്മളതിനെ വിനിയോഗിക്കുന്നത്.
2: അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ തെക്കുകാർ കുറച്ചും കൂടി പച്ചപ്പും ഹരിതാവും നോക്കി പോകുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് കടൽ കാണാനായിരിക്കും കൂടുതലും വരുന്നത് അല്ലേ. നമ്മൾ ഇല്ല സിനിമ പറയുന്ന പോലെ പച്ചപ്പും ഹരിതാവും വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് പോകണം. അപ്പം എനിക്ക് അടിമാലിക്കാരോടൊക്കെ കുശുമ്പാണ് ഇങ്ങനെ, നിങ്ങൾ ആ ഒരു പച്ചപ്പും ഹരിതാവത്തിലും ആണ് ഇങ്ങനെ ജീവിക്കുന്നത്.
3: അതെ, അപ്പോൾ എങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് പാർവതി അല്ലേ. അവിടെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം, അതുപോലെ തന്നെ ഇവിടെയും അല്ലേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ചെറിയ ഒരു സമയം കണ്ടെത്തി നമ്മുടെ കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ ഒക്കെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങാൻ ഉള്ള നിമിഷങ്ങൾ നിങ്ങളും സൃഷ്ടിക്കുക. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര പോവുക, ആ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുക, ആ നിമിഷങ്ങളെക്കുറിച്ച് എന്താ പറയുക, അതൊരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളാക്കി മാറ്റുക.
2: അതെ, കുടുംബക്കാർ മാത്രമല്ല നമുക്ക് ഓഫീസിൽ നിന്നും വർക്ക് ചെയ്യുന്നിടത്തു നിന്നും ഒക്കെ ടൂറ് പോകാം അല്ലേ വീനശേഷി.
3: അതെ അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പോകാം നമുക്ക്. കാരണം ആ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്ന മനോഹരമായ നിമിഷങ്ങളായിരിക്കും അല്ലേ. നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാം അല്ലേ പറു.
2: അതെ, ചെറിയ ചെറിയ പിണക്കങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചും കൂടെ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലയിച്ച് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനി എത്ര പിണക്കമുള്ളവർ ഒരു യാത്രയിൽ പോയി കഴിഞ്ഞാൽ അവർ മിണ്ടാതിരുന്നാലും അവർ മിണ്ടിപ്പോകും, അവർ മിണ്ടിപ്പോകും. അത് കാരണം കൊണ്ട് നമുക്കൊരു യാത്രയൊക്കെ പോകാം അല്ലേ.
3: പോകുമോ എന്നെനിക്കൊരു സംശയമുണ്ടല്ലോ.
2: അതെയോ, അപ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ മഴയൊക്കെ ആണ്, പക്ഷെ നമ്മുടെ പരിമിതികൾ ഉപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്.
3: അതെ, തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നേരിട്ട് നമ്മൾ ചെലവിടുന്ന കുറച്ച് സമയങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലവബിൾ മൊമെൻറ്റ്സ് തന്നെയായിരിക്കും നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഏറ്റവും കൂടുതൽ പിക്നിക്കിന് പോകാൻ ആരോടൊപ്പമാണ് പോകാൻ ഇഷ്ടപ്പെടുന്നതെന്നും എവിടേക്കാണ് പോകാൻ ഇഷ്ടപ്പെടുന്നതെന്നും ഒക്കെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ 8 8 4 8 5 5 8 7.

0: 5.
1: നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പോൾ എല്ലാവരും മെസ്സേജ് ഒക്കെ ഇങ്ങനെ അയക്കുമോ, ഞങ്ങളൊരു ബ്രേക്കിനൊക്കെ പോയിട്ട് ഞങ്ങളുടെ പിക്നിക് പ്ലാനൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഓടി വരാം. അപ്പോൾ നിങ്ങൾ പാട്ട് കേൾക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM, എന്നും നിങ്ങളോടൊപ്പം. കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പമുള്ളത്
4: പാർവതിയുമാണ്. നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്.
3: അതെ, നമ്മുടെ ശ്രീലക്ഷ്മിയാണ് നമ്മളുടെ ടെക്കായിട്ട് ഇങ്ങനെ നമ്മുടെ കട്ട സപ്പോർട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജുകളൊക്കെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒന്ന് പറയാം. 8848557785
4: നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പോൾ എല്ലാവരും ചടപട ചടപടയിൽ നിന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. ഞങ്ങൾ ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
3: അല്ലേ, നമ്മുടെ ബാബുരാൻ സാർ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്, കണ്ണില്ലാതെ കരയുന്നത് ആര് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറുകൾ ഒരുപാട് പേരിങ്ങനെ അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസറുകൾ ഇങ്ങനെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് വന്നത് കൂട്ടത്തിൽ നമ്മുടെ രമേശേട്ടൻ നമുക്കൊരു നമസ്തേ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും ഞങ്ങൾ നമസ്തേ പറയുകയാണ്. നമ്മുടെ കലച്ചേച്ചി പറഞ്ഞിരിക്കുന്ന ആൻസർ മെഴുകുതിരിയാണ്, പക്ഷേ ആ ആൻസർ തെറ്റാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കലച്ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും ചേച്ചിക്ക് ആൻസർ കിട്ടും. ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഏതായാലും നമ്മുടെ കാലാവസ്ഥയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും ചേച്ചി ഒന്ന് ഓർത്ത് ഉറപ്പായിട്ടും ചേച്ചിക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും.
4: മെഴുകുതിരി നമുക്ക് പരിഗണിക്കാം, പക്ഷേ ഞങ്ങളുടെ ആ ആൻസറിലേക്ക് എത്തണം അല്ലേ.
3: അതെ, അപ്പോൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി കുഞ്ഞിനും പാറുകുട്ടിക്കും ബീനൂസിനും പകർച്ചവ്യാധിയുടേത് എല്ലാവരും കരുതേണ്ടത് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ലക്ഷ്മി കുഞ്ഞെന്ന് പറഞ്ഞത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ്, പാറുകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ പാർവതിയാണ്, ബീനൂസ് എന്ന് പറയുന്നത് ഞാനാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ സ്നേഹത്തോടു കൂടിയാണ് കലച്ചേച്ചി വിളിച്ചിരിക്കുന്നത്. പാറു മെസ്സിയുടെ കളി ഞാനും കണ്ടു, സൂപ്പറായിരുന്നു എന്നാണ് കലച്ചേച്ചി പറഞ്ഞത് കേട്ടോ. ഇന്നലെ റൊണാൾഡോയുടെ കളി കണ്ട് വിഷമമായി എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വിഷമമൊന്നും വേണ്ട കേട്ടോ, ഇന്ന് മെസ്സി എനിക്ക് നാളെ ചിലപ്പോൾ റൊണാൾഡോ ആയിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ശ്രീ പരിപാടിയൊക്കെ ഗംഭീരമായി തുടരുന്നു. ആദർശനും ഒരു ഹായ്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിക്നിക്കിന് പോകുന്നുണ്ട്, ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയിക്കണം. വണ്ടി വിളിക്കാനാണേ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കലച്ചേച്ചി, ഞങ്ങളെല്ലാവരും ഉണ്ട് കലച്ചേച്ചിയോടൊപ്പം. അപ്പോൾ ആശ ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ്, എൻ്റെ പേര് ആശ സന്തോഷ്, എനിക്കൊരു പാട്ട് വേണം. ഗമനം എന്ന പടത്തിലെ സിന്ദൂര പൂമനസിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണേ. നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്കിങ്ങനെ ഉമ്മയൊക്കെ തന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് സുഖമാണ് ആശ ചേച്ചി, ഞങ്ങൾ ഉറപ്പായിട്ടും പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മെസ്സേജ് പോകുമ്പോൾ നമ്മുടെ നമുക്കൊരു പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രാജം ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. രണ്ട് ആൻസർ അയച്ചിട്ടുണ്ട്, അതിൽ ഒരെണ്ണം കറക്റ്റാണ്, ഒന്ന് ടാപ്പ് എന്നാണ് അയച്ചിരിക്കുന്നത്, പക്ഷേ അത് തെറ്റാണ്. പക്ഷേ മറ്റൊരു ആൻസർ അയച്ചിരിക്കുന്നത് കറക്റ്റാണ് അയച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ ചിത്ര ചേച്ചി ആശ്രാമത്തു നിന്ന് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് കുട്ടികളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ചേച്ചി, ഗാനമന്ദാരം പ്രോഗ്രാം ചേർത്ത ഗാനങ്ങൾ, ഗാനപ്പിറവി അതീവ ഹൃദ്യമാണ് എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. എക്സലൻ്റ് കോമ്പോസിഷൻ ആൻഡ് വോയിസ് ടെക്സ്ചർ. അവതാരകരായ പ്രദീപ് ആശ്രമത്തിനും റേഡിയോ സാന്ത്വനത്തിനും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഉറപ്പായിട്ടും ഇത് പ്രദീപ് സാറിനെ അറിയിക്കുന്നതാണ്. ഇന്നലെ മാധവിക്കുട്ടിയുടെ കഥകളെയും കവിതകളെയും കുറിച്ച് നടത്തിയ പരാമർശം അതിമനോഹരമായിരുന്നു. ഞാൻ മാധവിക്കുട്ടിയുടെ കടുത്ത ആരാധികയാണെന്നാണ് ചിത്ര ചേച്ചി പറയുന്നത്. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി എന്ന ഗാനം പ്ലേ ചെയ്യണേന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. നമ്മൾ പിക്നിക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴും പാർവതി, നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും നമ്മുടെ വൈദ്യുതി നിയന്ത്രിക്കണമെന്നാണ് പറയുന്നത്.
4: അതെ, നമ്മൾ നോക്കുമ്പോൾ മഴയൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാണ് ഒരു

0: ഇതുതി നിയന്ത്രണം എന്നായിരിക്കും ചിന്തിക്കുന്നത്. മഴ ശക്തമായാലും അന്തരീക്ഷ താപനില കുറഞ്ഞിട്ടില്ല എന്നാണ് നമ്മളെ ഗവൺമെന്റ് പറയുന്നത്. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 30 വരെയാണ് വൈദ്യുതി നിയന്ത്രിക്കുന്നത്. വൈകിട്ട് 6-12 ഇടയിലാണ് ആ ഒരു വൈദ്യുതി നിയന്ത്രണം.
1: അതെ, ചൊവ്വാഴ്ച തുടങ്ങിയ നിയന്ത്രണം ജൂൺ 30 വരെ തുടർന്നേക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് മുതൽ 1/2 മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അതല്ലേ.
0: അതും നമുക്ക് ആസ്വദിക്കാം, കാരണം മുമ്പൊക്കെ കറണ്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ അടുക്കുന്നത്. എല്ലാവരുമായിട്ട് ഇരുന്ന് വട്ടത്തിരുന്ന് ഒരു 1/2 മണിക്കൂർ സംസാരമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആ സമയത്ത് പഠിക്കേണ്ട ബുക്കൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അച്ഛനും അമ്മയും ഇരുന്ന് കാര്യമൊക്കെ പറയും, അതൊക്കെ ഒന്ന് കേൾക്കാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു നമുക്ക്, അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. പക്ഷെ ഇപ്പം അങ്ങനല്ല, ഇപ്പം കറണ്ട് പോയാലും എല്ലാ വീട്ടിലും ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു അവസ്ഥയൊക്കെ നമുക്കിങ്ങനെ മാറി വരികയാണ്. പക്ഷെ ആ ഒരു കാലഘട്ടവും നമുക്കിപ്പോൾ ഇല്ല അല്ലേ. ആ ഒരു സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം നമുക്കില്ല. ഒരു കറണ്ട് പോകണേ, ഇന്ന് ഇത്രയും സമയം, ഇന്ന് ഈ ആഴ്ചത്തെ കറണ്ട് കട്ട് ഇതാണ്, അതുകൊണ്ട് ഇന്ന് ഇനി കുറച്ച് നേരം പഠിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ബുക്കൊക്കെ മടക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കും ഉണ്ടായിരുന്നു.
1: അതെ, അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കിങ്ങനെ മെസ്സേജ്, അപ്പോൾ ഓർത്ത് വെക്കുക, വൈദ്യുതി നിയന്ത്രണമുണ്ട്, മഴയായതുകൊണ്ട് അമിതമായി എനിക്ക് വൈദ്യുതി ഉപയോഗിക്കാം എന്നുള്ള ഇതൊന്നും വേണ്ട. എല്ലാവരും ഒന്ന് കരുതി ഇരുന്നോളൂ, വൈദ്യുതി നിയന്ത്രണം വരികയാണ് അല്ലേ. അപ്പോൾ അതൊന്ന്, അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു സമയം ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബക്കാരോടൊപ്പം ഇരുന്ന് കുറച്ച് നേരം ചിലവഴിക്കാനുള്ള സമയമായി കണ്ടെത്തുക. ആ സമയം മൊബൈലൊക്കെ ഫുള്ളാക്കിയിട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ മൊബൈൽ നോക്കാം എന്ന് കരുതി ഇരിക്കാതെ പാർവതി പറഞ്ഞതുപോലെ ആ ഒരു 15 മിനിറ്റ് ഇനി മുതൽ നമ്മുടെ കുടുംബക്കാരോടൊപ്പം ചേർന്നിരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇരിക്കുക.
0: അതെ, അതേപോലെ തന്നെ കറണ്ട് കട്ട് ആസ്വദിക്കാം എന്ന് കരുതി കറണ്ട് ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക അല്ലേ.
1: അതെ അതെ. അപ്പോൾ നമ്മൾ മെസ്സേജിൽ പോകുമ്പോൾ നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് നമുക്ക് നല്ല എന്നും അപ്ഡേറ്റ്സുകൾ തരാറുണ്ട്. അപ്പോൾ ഇന്നും തന്നിട്ടുണ്ട് അദ്ദേഹം, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ഞങ്ങളും നല്ലൊരു ദിവസം സാറിന് നേരുകയാണ്. 1941 അന്തരിച്ച ശ്രീ അയ്യങ്കാളി, 1917 അന്തരിച്ച ശ്രീ എ ആർ രാജരാജവർമ്മ എന്നിവരുടെ ഓർമ്മ ദിനമാണ് ജൂൺ 18 എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദളിത് സമൂഹത്തിന് വിദ്യാഭ്യാസ അവകാശം ലഭിക്കാൻ വേണ്ടി ശക്തമായ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പൊതുവഴികളിലൊക്കെ സഞ്ചരിക്കാൻ അവകാശം തന്ന, അതിനുവേണ്ടിയുള്ള സമരം നടത്തിയ ആളാണ്. കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ച ആളാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ഒരാളാണ് അല്ലേ. വില്ലുവണ്ടി യാത്രയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരാൾ തന്നെയാണ് നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവരെയൊക്കെ ഓർക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ സാംബിയയുടെ ശില്പിയും ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര നായകനുമായ കെന്നത് കൗണ്ട, മാക്സിം ഗോർക്കി എന്നറിയപ്പെടുന്ന അലക്സി മാക്സിമോവിച്ച് പേഷ്കോവിൻ്റെയും ഓർമ്മ ദിനം ജൂൺ 18 എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ, ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സുകളൊക്കെ ഞങ്ങളിലേക്ക് പകർന്നു തരുന്നതിന്. അപ്പോൾ നമ്മുടെ ജോബിച്ചേട്ടൻ നമ്മുടെ ആൻസർ അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസറാണ് ജോബിച്ചേട്ടൻ അയച്ചിരിക്കുന്നത്. ആൻസർ എന്താണ് എന്നുള്ളത് പിന്നീട് നമുക്ക് പറയുന്നതായിരിക്കും അല്ലേ.
0: അതെ, നമുക്കിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ പറയണം. നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മളുടെ ഫുട്ബോളിൻ്റെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുട്ബോൾ മത്സരത്തിൽ ഇങ്ങനെ വരിക, കളിക്കുക അല്ലേ. നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുക കൂടാതെ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ റേഡിയോ സാന്ദ്രത്തിനോടൊപ്പം ഒരു പന്ത് പോലെ ഇങ്ങനെ കളിക്കാം. അപ്പോൾ പ്രവചന മത്സരമാണ്, 5 ചോദ്യങ്ങളുണ്ട്. 5 ഉത്തരങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ബമ്പർ സമ്മാനമുണ്ട്. അതോടൊപ്പം ഓരോ ചോദ്യത്തിനുള്ള ഉത്തരത്തിനും നിങ്ങൾക്ക് സമ്മാനമുണ്ട്. എല്ലാ കളിക്കൾക്കും ഒരു നിയമമുള്ള പോലെ നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരവസരം മാത്രമാണ് അല്ലേ.
1: അതെ, പോസ്റ്റ് കാർഡിലായിരിക്കണം നമ്മുടെ ആൻസറുകൾ അയക്കേണ്ടത്. നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM അഡ്രസ്സിൽ പോസ്റ്റ് കാർഡിൽ നിങ്ങൾ ആൻസറുകൾ അയക്കുക. മാളിയക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വന 90.4 FM കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമ്മാനങ്ങൾ ഇങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ്. ആരാണ് അഭാഗ്യവതി, ആരാണ് അഭാഗ്യവാൻ എന്നറിയാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ ചേർന്നോളൂ.
0: അതെ, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആർക്കാണ് ആ സമ്മാനം എന്നുള്ളത്. അതുകൊണ്ട് കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 8848 7785 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ.
1: അപ്പോൾ നമ്മൾ ഏതായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

0: കണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ ഞാൻ ബീനാഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
6: പാർവതിയുമാണ്.
5: നമ്മളോടൊപ്പം ഉള്ളത് ടെക്കായിട്ട് ശ്രീലക്ഷ്മിയുമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു യാത്ര ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. പിക്നിക്കിന് പോയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സിന്ധു ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കേട്ടു.

0: നോക്കാം.
1: ഗുഡ് മോർണിംഗ് ബീന, പാർവതി, ശ്രീലക്ഷ്മി. ഇന്ന് നല്ലൊരു തെളിഞ്ഞ ദിവസമാണ്. നിങ്ങളിപ്പോ പിക്നിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോഴേ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിക്നിക്കിനല്ല, ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വന്നിരിക്കുകയാണ്. കൊട്ടിയൂര് ഇശാഘോത്സവം നടക്കുകയല്ലേ, ആ കൊട്ടിയൂര് തൊഴാൻ പോയിരുന്നു. വളരെ രസവും വളരെ എന്താ പറയേണ്ടത്, ഇതൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് വയനാട്. അതുപോലെ അരമണിക്കൂർ കൊണ്ട് ഭഗവാന്റെ കൃപയായിരിക്കും, അരമണിക്കൂർ പോലും ഞങ്ങൾക്ക് തിരക്കിൽ നിന്നില്ല. ആ ഭയങ്കര മഴയായിരുന്നു, ആ മഴ ഇത്രയും ജനങ്ങളെല്ലാം നനഞ്ഞു, എല്ലാവരും പ്രകൃതിയോട് ചേർന്ന ഒരു ഒരു അതും പോയി കണ്ടു. അത് ഒരു യാത്രാ വിവരണം തന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ രാവിലെ ഇന്ന് കൊടുത്തിട്ട് ഞാൻ വന്ന് രാവിലെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ.
0: അപ്പോൾ നമ്മുടെ സിന്ധു ചേച്ചി ഇങ്ങനെ ഒരു യാത്രാ വിവരണം തന്നെ തന്നു അല്ലേ. നമ്മൾ ഒരു പിക്നിക്ക് പോയ അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, വയനാടൊക്കെ പോയി എന്നാണ് ചേച്ചി പറയുന്നത്. ഏതായാലും നമ്മൾ പിക്നിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളെങ്കിലും ആ ഒരു യാത്ര ചെയ്തു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്.
2: അതുപോലെ തന്നെ പിക്നിക് ഡേഡ് എന്ന് തന്നെ ആ യാത്രാ വിവരണം ഫാമിലിയോടും കൂടാതെ നമ്മളോടും ഷെയർ ചെയ്യാൻ സാധിച്ചല്ലോ എന്ന്, അത് കേൾക്കാൻ സാധിച്ചല്ലോ എന്ന് നമുക്ക് അതിയായ സന്തോഷമുണ്ട്.
0: അതെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആശ ചേച്ചി, ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുവരുന്നത് എന്താണ് ആശ ചേച്ചി ഇങ്ങനെ നമുക്ക് മെസ്സേജ് ഒന്നും ചെയ്യാത്തതെന്ന്. പക്ഷേ ആശ ചേച്ചി നമ്മുടെ മനസ്സറിഞ്ഞ പോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആശ ചേച്ചി, ഇടുക്കിയുടെ തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ ആ പഴയ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോയതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാല്യത്തിൽ ഹരിതാഭയിൽ ഓരോ വർഷവും ഒരു ഉത്സവം പോലെ ഞങ്ങൾ യാത്ര പോകുമായിരുന്നു, കുടുംബം ഒന്നായി ചിരികളും കളികളുമായി. ഇന്ന് ഓർക്കുമ്പോൾ ആ നാളുകൾ മനസ്സിൽ മധുരമുള്ളൊരു നൊമ്പരമായി പെയ്യുന്നു. സന്തോഷം നിറഞ്ഞ ആ നല്ല നിമിഷങ്ങൾ കാലമേറെ കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ വർണ്ണപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നെതർലൻഡ്സിൻ്റെ ആ മാന്ത്രിക പൂന്തോട്ടത്തിലൂടെ ഞാൻ നടന്നു. ബാല്യത്തിലെ ആ പഴയ യാത്രകളുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് യാത്രകൾ ഇന്നും എന്നും എനിക്കിഷ്ടമാണ്. ആശ ചേച്ചി ജർമ്മനിയിൽ നിന്നും ഇത്രയേറെ മനോഹരമായ വരികൾ എഴുതി ഞങ്ങളെയും അല്ലേ, നമ്മളും ആ ഒരു യാത്രയിലേക്ക് പോയി, ഒരു കഥ വായിച്ച പോലെ, ഒരു കഥയിലേക്ക് പോയ പോലെ തോന്നിപ്പോയി ചേച്ചി അങ്ങനെ എഴുതിയപ്പോൾ. അപ്പോൾ എന്നെ കാണാത്തപ്പോൾ തിരക്കിയതിന് നന്ദി, തിരക്കായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മൂന്ന് ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ തിരക്കണ്ടേ അല്ലേ, നമ്മളെ എന്നും കാണുന്നവർ നമ്മളെ ഒരു ദിവസം കാണാതിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും തിരക്കും. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, നമ്മുടെ ആൻസർ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പുതിയ ശ്രോതാവ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. വോയിസ് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്.
3: നമസ്കാരമുണ്ട്, ഞാൻ എൻ്റെ പേര് മൻസൂർ കൊട്ടുകടന്ന, അങ്ങനെ അറിയപ്പെടുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ മുകുന്ദപുരം ചാവറ മുകുന്ദപുരം മാടന്നറ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്, കൊട്ടുകാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ റേഡിയോ റിപ്പയറിന് കൊണ്ടുവരുമ്പോൾ മെയിനായിട്ട് ആളുകൾക്കെല്ലാം ഇത് നമ്മുടെ ഈ ചാനലിൽ പിടിച്ചു കൊടുക്കണമെന്ന് എല്ലാവരും പറയുമായിരുന്നു. ഞാൻ നമ്മുടെ ഈ പരിപാടിയെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട അടച്ചിട്ട് പോകുന്നേരം വരെ ഈ പരിപാടി നമ്മളെ ഇവിടെ റേഡിയോ എനിക്കിവിടെ റേഡിയോ ഉണ്ട്, ഗൾഫിൽ നിന്നുണ്ട് റേഡിയോ. ആ റേഡിയോ വെച്ച് ഞാൻ എല്ലാ ചാനലും കിട്ടുന്നാലും നമ്മുടെ ചാനലിൽ ഞാൻ സ്ഥിരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ചാനൽ തന്നെ ഒറ്റ ചാനൽ വെച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് ഈ ചാനലുകൾ, അതിനകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരുന്നതിന്റെ പേരിൽ എല്ലാരും കേൾക്കുന്നുണ്ട്.
0: അപ്പോൾ നമ്മുടെ മൻസൂർ ഏട്ടൻ നമ്മളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ തുടക്കം വെച്ചിരിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ അദ്ദേഹം പറഞ്ഞ നമ്മുടെ റേഡിയോ അല്ലേ, നമ്മുടെ റേഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്.
2: അതെ നമ്മുടെ
0: അപ്പോൾ ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം നമ്മുടെ കുടുംബത്തിലേക്ക് അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ എല്ലാവർക്കും അദ്ദേഹം ട്യൂൺ ചെയ്ത് കൊടുക്കുന്നു എന്ന് അറിഞ്ഞതിലും വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ മൻസൂർ ഏട്ടാ സുഖമായിട്ടിരിക്കുന്നു എന്ന് എന്നെ കരുതുന്നു, ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഒരു മെസ്സേജുകൾ അല്ലേ.
2: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക.
0: അതെ, നമ്മുടെ സുജചേച്ചി ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പാട്ട് വെച്ചു കൊടുത്തതിന്. നമ്മുടെ പ്രമോദേട്ടൻ അടുത്തതായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം.
4: ഹായ് ബീന മാഡം, ഗുഡ് മോർണിംഗ്. പാർവതി, ശ്രീലക്ഷ്മി, പിന്നെ ടീച്ചർ അവതരിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ നമ്മളെ അറിയാം അറിവ് നേടാന്നല്ലേ, അത് സൂപ്പർ പരിപാടിയാണ്. പിന്നെ മഴേനെ പറ്റി പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ മഴയില്ല, പഴശ്ശി ഡാം ഷട്ടർ തുറന്നിട്ട് വെള്ളധികമാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇപ്പം വെള്ളമില്ലായിട്ട് ഇപ്പം ഷട്ടർ ആദ്യം അടച്ചിട്ടേ. മണ്ഡപത്തിലെ കൊമ്പട് കുഴലിട മാളൂര് എന്നിലെ സോങ് വേണം. പിന്നെ കണ്ണില്ലാതെ കരയുന്നത് മഴയാണോ?
0: അദ്ദേഹം കണ്ണില്ലാതെ അദ്ദേഹം ആൻസറും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ, പക്ഷേ അതൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി അല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഴയാണ്, മഴയല്ല ആൻസർ. പക്ഷേ നമ്മുടെ ബാബുരാജൻ സാറ് തന്നിരിക്കുന്ന ആൻസറാണല്ലോ ഏറ്റവും, അതാണല്ലോ യഥാർത്ഥ ആൻസർ അല്ലേ. അപ്പോൾ അതല്ല ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ

0: നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു സുസ്വാഗതം സ്വാന്തനത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൻസൂറിനെ എല്ലാവരും ഹാർട്ട് വെൽക്കം ചെയ്യുകയാണ്. പിന്നീടൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സിന്ധു ചേച്ചിയാണ് മെസ്സേജ് അയച്ചിട്ട് ചെയ്യുന്നത്. വയനാട് നിന്ന് നമ്മൾ പറഞ്ഞു, രാജൻ ചേട്ടൻ നമുക്ക് ഒരു ഹൃദയപൂർവ്വം ഒരു വയനാട്ടിൽ നിന്ന് സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പാറു വീണത് വിദ്യയാക്കും, ഓഫീസിൽ നിന്നും ടൂർ പോകാം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടുണ്ട്. രാജൻ ചേട്ടൻ ഇങ്ങനെ പറയുകയാണ്, ഒരു ടൂറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതൊരു വിദ്യയാക്കി പാർവതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: അതെ, ഞങ്ങൾ ആ ബ്രേക്കിൽ ഞാൻ ഭീനശേഷിയോട് പറഞ്ഞിട്ടുണ്ട് ടൂറിന്റെ കാര്യം. അപ്പോൾ ഭീനശേഷി ഇനി എന്താന്ന് വെച്ചാൽ ആലോചിക്കട്ടെ അല്ലേ.
0: അതെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒരു പ്രവചന മത്സരത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ പാർവതി.
1: അപ്പോൾ
0: എല്ലാവരും പെട്ടെന്ന് തന്നെ ഇപ്പോൾ പോസ്റ്റ് കാർഡിലായിരിക്കും നമ്മൾ ആൻസറുകൾ സ്വീകരിക്കുക. നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കുക. 5 questions ആണ് ഉള്ളത്. മാളിയേക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനവും ചേർന്നാണ് ഇങ്ങനെ ഒരു പ്രവചന മത്സരം നമ്മൾ സംഘടിപ്പിക്കുന്നത്. കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെ തേടി എത്തുന്നത്.
1: 5 ചോദ്യങ്ങൾ 5 ഉത്തരങ്ങളാണ്. 5 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം തന്നു കഴിഞ്ഞാൽ ബമ്പർ സമ്മാനമാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അല്ലേ. എല്ലാ നിയമം പോലെ ഇതിലുമുണ്ട് നിയമം, ഒരാൾക്ക് ഒരവസരം മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഈ നമ്മളുടെ മാളിയേക്കലിനോടും നമ്മളോടും ചേർന്ന് നടത്തുന്ന ഈ ഒരു നമ്മളതിന് പേരിട്ടിരിക്കുന്നത് ഫ്രീ കിക്ക് എന്നാണ്. അപ്പോൾ ഫ്രീ കിക്കിലേക്ക് എല്ലാവരും പങ്കെടുക്കുക അല്ലേ. നമ്മൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആർക്കാണ് സമ്മാനം, ആർക്കാണ് സമ്മാനം എന്ന്. കൈ നിറയെ സമ്മാനങ്ങൾ നേടാനായിട്ട് എല്ലാവരും വിളിക്കുക. വിശദ വിവരങ്ങൾ അറിയേണ്ട നമ്പർ 8848558785.
0: അതെ, അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മെസ്സേജിൽ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു മെസ്സേജിൻ്റെ പേര് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ ദൃഷ്ടദ്യുമ്നനാണ് ആൾ കേട്ടോ, നമ്മളെപ്പോഴും വിട്ടുപോകാറുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇനിയിപ്പോൾ അങ്ങ് റിവീൽ ചെയ്യാനുള്ള സമയമായി അല്ലേ പാർവതി.
1: നമുക്ക്
0: 11:27 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി അയത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, ഹായ് സുഖം തന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഖമാണ് ഷീബ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ ഷീബ ചേച്ചിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പറയാം. നമ്മുടെ ബാബുരാജൻ സാറാണ് കുസൃതി ചോദ്യം ചോദിച്ചത്. ഇതാണ് ചോദ്യം, കണ്ണില്ലാതെ കരയുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കലചേച്ചി വീണ്ടും വീണ്ടും ആൻസറുകൾ തെറ്റിച്ചുകൊണ്ട് തന്നെ വീണ്ടും പങ്കെടുക്കുകയാണ്. എന്നാലും നമ്മുടെ കലചേച്ചി പുറകിട്ട് പോകുന്ന ലക്ഷണമില്ല. ഏകദേശമൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആൻസറിലേക്ക് വന്നിരിക്കുകയാണ്.
1: അവസാന നിമിഷത്തിൽ
0: ആൻസറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മൻസൂറിനെ ഹായ്, എനിക്കും നമ്മുടെ റേഡിയോ എടുത്തു പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എന്നാണ് പറയുന്നത്. എത്ര എന്താ പറയുക, നമ്മുടെ ഹൃദയം നിറഞ്ഞാണ് നമ്മളെ ഓരോരുത്തരും സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പിന്നീട് നമ്മുടെ ദൃഷ്ടിദ്യുമ്നൻ നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു റോസാപ്പൂവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ അങ്ങ് പറയാമല്ലേ.
1: അതെ,
0: ആൻസർ പറയുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് മേഘമാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കണ്ണില്ലാതെ കരയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാബുരാജൻ സാർ പറഞ്ഞിരിക്കുന്നത് മേഘമെന്നാണ്. അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കലചേച്ചി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ആശ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന്, രാജം ചേച്ചി മുഖത്തിലേന്ന് പറഞ്ഞിട്ടുണ്ട്, ജോബിച്ചേട്ടനാണ് കേട്ടോ ആദ്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആൻസറുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെസ്സേജുകൾ ഷീബ ചേച്ചി ചിരിച്ച് കാണിച്ചിട്ടുണ്ട് നമ്മളെ. അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ബാബുരാൻ സാറ് നമ്മുടെ ശ്രീലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീലക്ഷ്മി പാട്ട് കേൾപ്പിക്കണേ. ഉത്തരം നൽകിയ എല്ലാവർക്കും അദ്ദേഹം സ്നേഹപ്പൂക്കൾ നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് വായിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ പറയാതിരുന്നത് എന്നാണ് നമ്മുടെ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ചേട്ടൻ്റെ പേര് അങ്ങനെ തന്നെയാണോ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ പേര് അതാണ് എന്ന് ഞങ്ങൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ ചിരിക്കുന്നത്. ശരിക്കുമുള്ള പേര് എന്താണ് എന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അല്ലേ.
1: അതെ, അതേപോലെ തന്നെ നമുക്ക് പോകാൻ സമയമായി.
0: അതെ.
1: നമ്മളിങ്ങനെ 11:30 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ സമയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മെസ്സേജസ് ഒക്കെ തീർന്നോ ബീന ശേഷി?
0: അതെ, മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മിനി എന്നാണ് നമ്മൾ കേൾക്കുന്നത്, പക്ഷേ പേര് എഴുതിയിട്ടില്ല. അല്ലാതെ ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം

0: തിരിച്ച് ഞങ്ങളും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. ഏതായാലും പേരും നിങ്ങളുടെ സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്കത് വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആരാണ് മെസ്സേജ് അയച്ചു എന്ന് അറിയാൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നവർ നിങ്ങളുടെ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ പാർവതി പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് പോകാനുള്ള ടൈമിംഗ് ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
1: അതെ, കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി നാളെ എഴുതി അറിയിക്കാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ ഫ്രീ കിക്ക് മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് നിങ്ങൾ റേഡിയോ സാധനത്തിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8848555785. അപ്പോൾ നമുക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4. കേൾക്കൂ, ആസ്വദിക്കൂ.
2: ಸುಟ್ಟು ಬದಗಿ ಸುಟ್ಟು ಪಕ್ಕಲ ಸರ ಪೇರುಂದಿ ಬೇಬಿ ನಾಡು ಸಾರ ಕನ್ನ ಪಿಲ್ಲ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ

0: ശാസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐടികളിൽ ഒന്നായ ഈ ഐടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-93-71-4, മൊബൈൽ 09-46-20-27-60.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: சிவசக்தி சங்கம தீரம்.
1: கிராம ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: കണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 months വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: 36 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലൊവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലൊവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലൊവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
0: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ച ഡ്രൈഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
0: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് എ യു പി സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി. സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
3: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് റിസർച്ച് ഓഫീസർ.
6: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21वीं सदी का भारत आधुनिक इंफ्रास्ट्रक्चर के जिस नए युग में प्रवेश कर रहा है वो अभूतपूर्व है, अकल्पनीय है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിവാറ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മംഗുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്റംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: He's very inquisitive. He's been exposed to the internet for the last 20 years, right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
0: ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നരേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM-ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM-ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDF-ഉം UDF-ഉം തീർക്കട്ടെയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057. നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാറ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ FM 103.5 മെഗാഹെഡ്സ്, കായംകുളം FM 100.1 മെഗാഹെഡ്സ്.
5: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
6: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ട്.

0: പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: പിറന്നേ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ
2: ഹേയ് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്രാ യോജന സെ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കാൻ ഡെലിവർ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60.
1: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകൾ

0: ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുകി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സകല മുല്ലത്തലിൽ കാതുകുത്തിലൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റ്.
1: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറിറങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ஆகுங்கள்.
1: ரேடியோ சாந்தனம் 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number ഒരിക്കൽ കൂടി 8547944684.
0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
5: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഫിഫ വേൾഡ് കപ്പ് വീക്കിലി റൗണ്ട് അപ്പ്. ആശയം അവതരണം പ്രീത സുഗതൻ.
7: ഹലോ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എഡിഷൻ ഓഫ് ആ ഫിഫ വേൾഡ് കപ്പ് 2026 വീക്ക്ലി അപ്ഡേറ്റ്, വേർ വി ബ്രിങ് യു ദ ബിഗസ്റ്റ് മൊമെന്റ്സ്, മെമ്മറബിൾ പെർഫോമൻസസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഫ്രം ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ്.

മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: Your favorite programs and music on your favorite radio. Radio Sound.

0: 90.4 FM, an initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജനപഥം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ജനപഥം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് ശ്രോതാക്കളോടൊപ്പം വിശിഷ്ട അതിഥിയായി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് കൊല്ലത്തിന്റെ ബഹുമാന്യായ പ്രിയപ്പെട്ട മേയർ ശ്രീ എ.കെ. ഹഫീസ് ആണ്. സർ, സ്വാഗതം റേഡിയോ സാന്ത്വനത്തിലേക്ക്. എനിക്ക് തോന്നുന്നു റേഡിയോ സാന്ത്വനത്തിൽ ആദ്യമായിട്ടാണ് അങ്ങ് ഇതുവരെ, ഇതിനു മുമ്പ് ഒരു പരിപാടിക്കൊക്കെ നമ്മൾ വരാൻ തീരുമാനിച്ചിരുന്നെങ്കിലും വരാൻ പറ്റിയില്ല. ഏതായാലും അങ്ങ് മേയറായിട്ട് തന്നെ, അത് മേയറാവുന്നതിന് മുമ്പായിരുന്നു, മേയറായിട്ട് തന്നെ അങ്ങ് ഇവിടെ സ്വാഗതം ചെയ്യാനും അങ്ങേയുമായി അല്പനേരം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങ് കൊല്ലം സ്വദേശി തന്നെയാണ്, കൊല്ലത്ത് തന്നെ ജനിച്ച ആളാണെന്നറിയാം. അപ്പോൾ അങ്ങയുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി, ആരാണ് മാതാപിതാക്കളെ കുറിച്ച് കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
3: ശരി, ഞാൻ ജനിച്ചതും വളർന്നതും തുണക്കം എന്ന് പറയുന്നത് കൊല്ലം നഗരത്തിലെ ജോനകപ്പുറം എന്ന് പറയുന്നൊരു തീരപ്രദേശത്താണ്. അവിടെയാണ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ വാപ്പയും വാപ്പയുടെ വന്നെങ്കിൽ പിതാവിൻ്റെ വാപ്പയും ഒക്കെ താമസിച്ച് വളർന്നതൊക്കെ അവിടുന്ന്. അപ്പം ഞാൻ ശരിക്കും LP സ്കൂൾ, UP സ്കൂളൊക്കെ പഠിച്ചത് മുഹമ്മദ് സ്കൂൾ എന്ന് പറഞ്ഞ ജോനകപ്പുറം സ്കൂളിലാണ്. അതിനുശേഷമാണ് ഞാൻ സെൻട്രൽ അലോഷ്യസ് ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ പഠിത്തം ആരംഭിച്ചിട്ടുള്ളത്. അപ്പം അതിനുശേഷം കൊല്ലം SN കോളേജിൽ നിന്നാണ് ഞാൻ pre-degree, BCom, MCom 7 വർഷവും കൊല്ലം SN കോളേജിലാണ് കോളേജ് ലൈഫ് തുടങ്ങിയിട്ടുള്ളത്. അതിൽ ശരിക്കും പ്രിഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ. സാധാരണ പലപ്പോഴും ഭംഗി വാക്കിന് സൂചിപ്പിക്കാറുണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല. ക്ലാസ് തുടങ്ങിയത് ഫസ്റ്റ് ഡേ നമുക്ക് സാധാരണഗതിയിൽ ടൈം ടേബിൾ കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ പിറ്റേ ദിവസമാണല്ലോ ഫുൾ ടൈം ക്ലാസ് ആരംഭിക്കുന്നത്. ഫുൾ ടൈം ക്ലാസ് ആരംഭിച്ച ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ തന്നെ ഞാനൊരു KSU മെമ്പർഷിപ്പ് എടുത്ത് തുടങ്ങിയതാണ്.
2: അല്ല,
3: അങ്ങനെ എനിക്ക് ശരിക്കും എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനാണ്. പിതാവും പിതാവിൻ്റെ വാപ്പയും ഒക്കെ ചെറുപ്രായത്തിൽ അവരൊക്കെ വളരെ പാരമ്പര്യമായി ബിസിനസ് രംഗത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ എൻ്റെ മദർ, എൻ്റെ ഉമ്മയും കോട്ടയത്തുകാരിയാണ്. ഉമ്മയുടെ കുടുംബമൊക്കെ കോൺഗ്രസ് അനുഭാവികൾ, നേതൃത്വ രംഗത്തൊന്നുമില്ല, അവരൊക്കെ കോൺഗ്രസ് അനുഭാവികളാണ്. വാപ്പയും കോൺഗ്രസ് അനുഭാവിയാണ്, കാരണം വാപ്പയുടെ എ.റഹീമിനൊക്കെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്, കുടുംബ ബന്ധങ്ങളുള്ളവരാണ്. അതുകൊണ്ടൊന്നും അല്ല ഞാൻ യഥാർത്ഥത്തിൽ, ഞാൻ സംഘടനാപരമായി കോൺഗ്രസിനോട് എനിക്കൊരു ആഭിമുഖ്യം തോന്നിയത് ഞാൻ കോളേജിൽ സെൻട്രൽ ഓഫീസിൽ പഠിക്കുമ്പോഴാണ്. ഈ 67 കാലയളവിൽ ഈ ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ വലിയ സമരം നടക്കുകയും അന്ന് ആ ഭക്ഷ്യക്ഷാമ സമരം എന്ന് പറഞ്ഞാൽ വലിയ തീവ്രതയുള്ള സമരമാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കോളേജുകളിൽ നിന്നൊക്കെ കുട്ടികൾ ഇറങ്ങി എല്ലാ ഗോഡൗണുകൾ വരെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ ഞാനിങ്ങനെ കേൾക്കുന്നത് അന്ന് കാറിൽ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകും. അപ്പോൾ അതിന് ശരിക്കും ആ കാറിൽ അനൗൺസ് ചെയ്യുമ്പോൾ കൊട്ടാര ഗോപാലകൃഷ്ണനും വയലാർ രവി, ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം ഉയർത്തി.
2: കൊട്ടരഗോപാലകൃഷ്ണൻ അന്നത്തെ കാലത്ത് കൊല്ലത്തെ
3: ഏറ്റവും വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് അന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് കൊട്ടരഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വികാരമാണ്. അപ്പം കൊട്ടരഗോപാലകൃഷ്ണൻ കാണാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷേ കൊട്ടരഗോപാലകൃഷ്ണൻ ചിറ്റാർ രാജൻ എന്നൊക്കെ പറഞ്ഞാണ് അന്നത്തെ കൊല്ലത്തെ നഗരത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ KSU രംഗത്ത്. അപ്പോൾ അവരെയൊക്കെ വിമൻസ് നമ്മുടെ ഫാത്തിമ കോളേജിൻ്റെ മുന്നിലിട്ട് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും അതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം ഒക്കെ ഉയർത്തി കാറിലൂടെ തന്നെ ഇങ്ങനെ പ്രചരണ വാഹനം പോകുന്ന കേട്ടപ്പോൾ എൻ്റെ അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ KSU വിനോടുള്ള താല്പര്യം തോന്നി തുടങ്ങിയത്.
2: അല്ല, ഈ കൊല്ലം SN കോളേജ് അന്നത്തെ കാലത്ത് അഞ്ച് പിൽക്കാലത്തും SFI യുടെ വലിയൊരു ഉരുക്ക് കോട്ടയെന്നായിരുന്നു അറിയപ്പെടുന്നിരുന്നത്. അതിനകത്ത് വളരെ ഒന്ന് രണ്ട് പേര് മാത്രമേ കൊല്ലത്ത് ചെയർമാൻമാരായിട്ടുള്ളൂ KSU വിന്റെ.
3: അപ്പം ആ കാലഘട്ടത്തിൽ ചിറ്റാർ രാജൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കോളേജിൽ ചെന്ന ദിവസം തന്നെ ആദ്യം ഞാൻ പറയുന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ദിവസം എൻ്റെ ഒരു ആഗ്രഹം ഈ ഉച്ചയ്ക്ക് നമ്മുടെ ഈ ടൈം ടേബിളൊക്കെ തന്ന് ക്ലാസ് വിടുമല്ലോ, വിട്ടതിന് ശേഷം അന്ന് സെക്കൻഡ് MA പൊളിറ്റിക്സിന് പഠിക്കുകയാണ് ചിറ്റാർ രാജൻ. ഏറ്റവും കാണാൻ അതിസുന്ദരനാണ് ചിറ്റാരാജൻ, അതിസുന്ദരനാണ്, നല്ല വെളുത്ത് നല്ല സൗന്ദര്യമാണ്. അപ്പം അദ്ദേഹത്തിനെ കാണാൻ ഞാൻ അന്വേഷിച്ചപ്പം സെക്കൻഡ് MA പൊളിറ്റിക്സിലാണ് പഠിക്കുന്നത്. പൊളിറ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എത്രയും കൊച്ചുകുട്ടിയാണല്ലോ ശരിക്കും പിടികിരിക്കുമെന്ന്.

0: ആദ്യത്തെ ഒരു ദിവസവും ഇത്രയും വലിയൊരു കോളേജ് ക്യാമ്പസ്, അന്ന് ഈ ക്വാഡ്രാങ്കുലർ പണി പൂർത്തീകരിച്ചിട്ടില്ല,
1: 15-16 വയസ്സേ ഉള്ളൂ,
0: അത്രേ ഉള്ളൂ. അപ്പോ അവിടെ നടന്ന ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന് ദൂരെ നിന്ന് കണ്ടു ക്ലാസ്സിലിരിക്കുന്നത്. അങ്ങനെയൊന്ന് അത് ആ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. പിന്നെ അദ്ദേഹവുമായിട്ട് അടുക്കാൻ കഴിഞ്ഞു, അതൊക്കെയാണ് വലിയൊരു ഭാഗ്യമായിട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനൊക്കെ ഒരു സാഹചര്യം ഒരുക്കിയത് തേവള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു ബാലഗോപാൽ ഉണ്ടായിരുന്നു, ബാലൻ. പിന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പം ആ ബാലനാണ് ഇവിടെ ഒരു ശരിക്കും ഒരു മധ്യസ്ഥൻ എന്ന പോലെ, അല്ലെങ്കിൽ മധ്യവർത്തിയായിട്ട് നിന്ന് എന്നെ ചിറ്റാർരാജനുമായിട്ട് അടുക്കാനും സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ശരിക്കും ഞാൻ KSU ജില്ലാ നേതൃത്വത്തിലേക്ക് വരാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ കൊല്ലം SN കോളേജിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, അന്നത്തെ കൊല്ലത്തെ കാലഘട്ടവും അന്നത്തെ രാഷ്ട്രീയ രംഗത്തെ കാലഘട്ടവും ഇന്നത്തെ ഒരു കാലഘട്ടവും തമ്മിൽ വ്യത്യാസം, അന്ന് ഒരാളും ആരുടെയും ജാതിയും മതവും ഒന്നും അന്വേഷിക്കില്ല. എത്ര പരിചയം ഉണ്ടെങ്കിലും എത്ര അടുപ്പമുണ്ടെങ്കിലും ഒരാളും അന്ന് നമ്മുടെ ചിന്തയിൽ പോലും വരില്ല. ഞാൻ SN കോളേജിൽ 3 പ്രാവശ്യം കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിട്ട് ജയിച്ചിട്ടുള്ളതാണ്, KSU അല്ല, കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിട്ട്. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ഫസ്റ്റ് BCOM കയറുമ്പോൾ അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലം SN കോളേജിൽ പഠിക്കുന്നുണ്ട്. ഉണ്ണിത്താൻ ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ട് SN കോളേജിൽ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത് ചെയർമാനായി അടിയന്തരാവസ്ഥ. അന്ന് അദ്ദേഹം കോളേജ് യൂണിയൻ ഇനാഗുറേഷന് പകൽ കൊണ്ടുവന്നു, രാവിലെ കൊണ്ടുവന്നു. അന്ന് അതിൻ്റെ പേരിൽ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഇതൊക്കെ അതിന് ശേഷവും അദ്ദേഹം പലപ്പോഴും നിരന്തരമായി ഈ സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിൻ്റെ ഫലമായി വലിയ മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പം അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താനുമായിട്ടൊക്കെ അടുക്കാൻ കഴിഞ്ഞു. എൻ്റെ ഞാൻ പഠിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭാവിയിൽ ഇപ്പോഴത്തെ UDF സംസ്ഥാന ചെയർമാനായിരിക്കുന്ന, മുൻ റവന്യൂ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ അടൂർ പ്രകാശ്. ഞങ്ങളെല്ലാം ഒരേ കാലയളവിലൂടെ KSU യൂണിറ്റ് ഭാരവാഹികളായിട്ട് പ്രവർത്തിച്ചവരാണ്. അന്ന് ശ്രീ പ്രതാപവർമ്മത്തമ്മ ഞങ്ങളുടെയൊക്കെ ജൂനിയർ ആയിരുന്നു, എങ്കിലും ഞങ്ങളോടൊപ്പം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ അന്ന് ഞാനും വന്ന് ഒരു യേശുദാസ് പുഷ്പവനം എന്നൊക്കെ പറഞ്ഞ് ഒരു ശാസ്തംകോട്ടക്കാരൻ, അദ്ദേഹമൊക്കെ ജനറൽ സെക്രട്ടറിയും ഈ അടൂർ പ്രകാശും പ്രതാപവർമ്മത്തമ്മാനും ഒക്കെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു അന്ന് ധാരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച്. അതിനുശേഷമാണ് ഞാൻ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് SN കോളേജ് ജയിക്കുന്നു. അതും ഫസ്റ്റ് DC പഠിക്കുമ്പോഴാണ്, എനിക്കതിലെ 3rd DC മത്സരിച്ചൊക്കെ. ഞാൻ പറയുന്നത് ഇത് ഞാൻ എന്തിനു പറഞ്ഞു, അന്നത്തെ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ രീതിയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലും ജാതിയും മതവും ഒക്കെ പരിഗണനയിൽ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം ഞാൻ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അവിടെ ജയിക്കാൻ പറ്റി. കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടു തൊട്ടടുത്ത വർഷം. അന്ന് ഈ നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷം രാജൻ കൊലക്കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായി. അന്ന് ആ ഒരു വിഷയം, അന്ന് കേരളം ഒട്ടാകെ KSU പരാജയപ്പെടുന്നൊരു വർഷമായിരുന്നു. ആ പാട് ആലപ്പുഴയിൽ 2-3 കോളേജ് ഒഴിച്ച് ബാക്കിയെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കൊല്ലം SN കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ ബാലപാഠം എന്ന് നമ്മളെന്നെ സൂചിപ്പിക്കാവില്ല. ഏറ്റവും വലിയ അനുഭവം അതുകൊണ്ട്
1: രാഷ്ട്രീയ പരിശീലന കളരിയാണ് കൊല്ലം കോളേജ് എന്ന് പലരെ സംബന്ധിച്ചിടത്തോളം.
0: ഒരുപാട് ആളുകൾ നിരവധി കൊല്ലത്ത് ഇന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കുന്ന പലരും പഠിച്ചതും തുടങ്ങിയതും ഒക്കെ കൊല്ലം SN കോളേജിൽ നിന്നാണ്. കൊല്ലം SN കോളേജിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്.
2: ജനപഥം പരിപാടിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ജനപഥം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായി ശ്രോതാക്കളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ബഹുമാന്യായ മേയർ ശ്രീ AK ഹഫീസ്. അതിനുശേഷം പിന്നെ യൂത്ത് കോൺഗ്രസ്സിലോട്ട്,
0: അത് കഴിഞ്ഞ് ഞാൻ യൂത്ത് കോൺഗ്രസ്സിലേക്ക് വന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയായി യൂത്ത് കോൺഗ്രസ്സിൽ അത് കഴിഞ്ഞിട്ടാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് 10-13 വർഷക്കാലം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിട്ട് എന്നെ തുടരേണ്ടി വന്നു. 92 സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ കൊല്ലം DCCയുടെ ജനറൽ സെക്രട്ടറിയായി. അന്ന് ഒരു KC രാജനായിരുന്നു, ഞങ്ങളുടെ ഇപ്പോഴത്തെ UDF ജില്ലാ ചെയർമാൻ KC രാജനാണ് അന്ന് പ്രസിഡന്റ്. അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ 9 പേരായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ 10 പേരാണ് അന്ന് DCC ജനറൽ സെക്രട്ടറി ആവുന്നത്. അപ്പം ആ അന്ന് തൊട്ട് ഏകദേശം പിന്നെ 2003 DCC ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുക. പിന്നെ DCC വൈസ് പ്രസിഡന്റായി. ഇതിനിടയ്ക്ക് ഞാൻ KPCC കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം KPCC എക്സിക്യൂട്ടീവ് മെമ്പറായി. അങ്ങനെ ഓരോ ഘട്ടത്തിലായിട്ട്
1: എൻ്റെ ഒരു ഓർമ്മ അറിയപ്പെടുന്ന

0: ജി കെ മനസ്സിൽ ജി കാർത്തികേയൻ രമേശ് ചെന്നിത്തലയാട്ടൊക്കെ ഏറ്റവും കൂടുതൽ
1: വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തന്നെ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഇറങ്ങി ആ ഒരു 82 കാലയളവിൽ തന്നെ, ഞാൻ 79 എം കോം കഴിഞ്ഞിറങ്ങുന്നത്, 82 ആ കാലയളവിൽ തന്നെ ജി കാർത്തികേയനുമായിട്ടും രമേശ് ചെന്നിത്തലയുമായിട്ടും ഒരു വലിയ മാനസിക ബന്ധം ഉണ്ടാക്കാൻ പറ്റി. അതിൽ അവരൊക്കെ ആയിട്ട് കുടുംബ ബന്ധം പോലെ, എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെ ആയിരുന്നു ഇവരൊക്കെ. കൊല്ലം കൂടെ കടന്നു പോകുമ്പോൾ എന്നെ ഒന്ന് കാണാതെ, അല്ലെങ്കിൽ ഞാനുമായിട്ടൊന്ന് സംസാരിക്കാതെ, എൻ്റെ വീട്ടിലൊന്ന് കയറാതെ ഇവരാരും പോകത്തില്ല. അങ്ങനെ ഒരു മാനസിക ബന്ധം. അത് ഞാൻ എൻ്റെ മനസ്സിൽ, ഇപ്പോൾ കാർത്തികേയൻ സാറ് മരിച്ചിട്ട് വർഷം ഏകദേശം 12 കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ നേതാവ് എന്ന് പറയുന്ന വാക്കിന് ഞാൻ കാണുന്നത് ജി കാർത്തികേയനെ തന്നെയാണ്. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരാൾ ഇനിയുണ്ടാകുമെന്ന് ചോദിച്ചാലും എനിക്ക് സംശയമാണ്. നമുക്കുണ്ടാകുന്ന വ്യക്തിപരമായ വിഷയങ്ങൾ, ഒരാൾക്കൊരു പ്രവർത്തകൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നൊരു വിഷയത്തിൽ അത് എത്ര തിരക്കുണ്ടെങ്കിലും, അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പുള്ളി മന്ത്രിയായിരിക്കുമ്പോഴും ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന വിഷയങ്ങളിൽ അത് അന്വേഷിക്കുകയും അതിനകത്ത് സാന്ത്വനപ്പെടുത്തും. നമുക്ക് പലപ്പോഴും സുഖദുഃഖങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. അതിൽ നമുക്കെന്തെങ്കിലും ദുഃഖകരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വന്തമായി ഉണ്ടാകുന്ന അനുഭവത്തെ പോലെ കാണും. അതായിരുന്നു ഇത്രയധികം ആളുകളോട് ആത്മാർത്ഥത പുലർത്തിയിട്ടുള്ള, പറയുന്ന വാക്കിനും പ്രവൃത്തിയും തമ്മിൽ ഇത്രയും ആത്മാർത്ഥത പുലർത്തുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം.
0: അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും.
1: രമേശ് ചെന്നിത്തലയും തീർച്ചയായിട്ടും, രമേശ് ചെന്നിത്തലയും ഈ ചെറിയ പ്രായത്തിൽ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ സ്ഥാനത്തും എത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. മന്ത്രിയായിട്ടാണെങ്കിലും എം എൽ എയും മന്ത്രിയും ഒക്കെ ആകുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ, അദ്ദേഹത്തിന്റെ വലിയ ചെറിയ കല്യാണത്തിന് മന്ത്രിയായാണ്. ആ മന്ത്രി ആ 26 വയസ്സിൽ മന്ത്രിയായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയുള്ളത് അന്ന് വഴിയിൽ മന്ത്രിമാരെ തടയുന്ന സമരം ഉണ്ടായിരുന്നു DYFI. ആ സമരമുള്ള ദിവസം അദ്ദേഹം കളക്ട്രേറ്റിലൊരു മന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനെ വഴിയിൽ തടയാനായിട്ട് DYFI തീരുമാനിച്ച ദിവസം അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലാണ് വരുന്നത്. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്നുള്ളതല്ല, അന്ന് ശരിക്കും കളക്ട്രേറ്റിൽ നിന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നത് ഗസ്റ്റ് ഹൗസിൽ ആശ്രാമം. പക്ഷെ ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ പോകാതെ എൻ്റെ വീട്ടിൽ ഈ മന്ത്രിമാർ വഴി തടയുന്ന സമരമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും എൻ്റെ വീട്ടിൽ വന്ന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു മാനസിക ബന്ധം അങ്ങനെയാണ്. അദ്ദേഹം എന്തെങ്കിലും ഏത് പാതിരാത്രിയും വന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നൊരു വീട് എന്നൊരു ധാരണ, ഒരു മണിക്കും 2 വന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്ന വളരെ പുട്ടും കടലയും, അല്ലെങ്കിൽ കടലയല്ല പുട്ടും പയറും, പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന പുട്ടും പയറും. പക്ഷെ ഇന്നത്തെ പോലെയും അല്ല, കാരണം വഴിനീളെ ഇങ്ങനെ ഇത്രയും ഹോട്ടലുകളും ഇല്ല. ഇപ്പം ഏത് പാതിരാത്രിയും വന്ന് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. ചിലപ്പോൾ കരുനാഗപ്പള്ളിയോ എവിടെയെങ്കിലും വന്നിട്ടായിരിക്കും, അന്ന് SD ബൂത്താണ്, ആ ബൂത്തിൽ ഇറങ്ങി നിന്നിട്ടായിരിക്കും ഡ്രൈവറോ ആരെങ്കിലും വിളിച്ചു പറയുന്നത് രമേശിനെതിരെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ വീട്ടിൽ അന്ന് വൈഫാണെങ്കിൽ വൈഫ്, ഉമ്മയാണെങ്കിൽ ഉമ്മയെ വിളിച്ചുണർത്തി ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ ഒരു ബന്ധം, അന്നത്തെ ഒരു രാഷ്ട്രീയ ബന്ധം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകൾ തമ്മിലില്ല എന്ന് ഞാൻ പറയും. ഇപ്പം നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് എൻ്റെ പ്രയോജനം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടല്ലേ, അന്നൊന്നും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല.
0: താങ്കളുടെ ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പാർലമെന്ററി രംഗത്തൊക്കെ ഇതിലും ഉയർന്ന സ്ഥാനങ്ങളൊക്കെ എന്നും ഇത് ഒരുപാട് പ്രാവശ്യം പേരൊക്കെ കേട്ടിട്ടുണ്ട്, നിർഭാഗ്യവശം അതൊന്നും സംഭവിച്ചിട്ടില്ല. 2015-20 കാലഘട്ടത്തിൽ കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ ഉണ്ടായ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നു. ഇപ്പം 25 ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ മഹത്തായ ഈ കൊല്ലം നഗരത്തിൻ്റെ നഗരപിതാവായിട്ട്, അതായത് ഒരു UDF പ്രതിനിധി, കോൺഗ്രസ് നേതാവ്, ആദ്യം കൊല്ലം 25 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോൾ മേയറായിരിക്കണം, അത് അങ്ങാണ് എങ്ങനെ കാണുന്നത് അതിനെ?
1: അല്ല, അത് ശരിക്കും 25 5 മുനിസിപ്പാലിറ്റി കൂടെ കൂട്ടുമ്പോൾ 30 കൊല്ലത്തെ UDFന് എത്തി നോക്കാൻ കഴിയാത്തൊരു ഭരണ സംവിധാനം പോലെയാണ് കൊല്ലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയും മുന്നോട്ട് പോയത്. ഇപ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ആ ഒരു കാരണവശാലും എന്നെ അക്കാര്യത്തിലേക്ക് വലിച്ചെഴുക്കരുത് എന്ന് പലതരത്തിലും പലരും സംസാരിക്കുമ്പോഴും സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ അവസാനം തെരഞ്ഞെടുപ്പ് സമയത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അവസാന യോഗത്തിൽ ചർച്ചയ്ക്ക് ചെല്ലുമ്പോഴും എൻ്റെ പ്രതീക്ഷ ഞാൻ ഈ മത്സരിക്കുന്ന ഉദ്ദേശിച്ചല്ല. അപ്പോഴാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നെ നേരിട്ട് വിളിച്ചിട്ട്, ഹഫീസ് ഇവിടെ മത്സരിക്കണം, കൊല്ലം കോർപ്പറേഷന് ഇതിന് നേതൃത്വം കൊടുക്കണം, മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് പാർട്ടി പറയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വർഷക്കാലം പാർട്ടി

0: ഒരാളെന്ന നിലയിൽ
1: പാർട്ടി അർപ്പിച്ച ഒരു വിശ്വാസം
0: തീർച്ചയായിട്ടും.
1: അല്ല, മാത്രമല്ല മറ്റ് പൊതുവെ കോൺഗ്രസിന് അങ്ങനെ മുൻകൂട്ടി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പതിവില്ല.
0: ഇപ്പൊ
1: ഉദാഹരണത്തിന് കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളൊന്നും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. കൊല്ലത്ത് മാത്രമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുൻകൂട്ടി മേയർ.
0: അദ്ദേഹം അങ്ങനെ നിൽക്കാൻ പറഞ്ഞു കഴിയുമ്പോ പിന്നെ അദ്ദേഹത്തെ നമ്മൾ നിരസിക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കും. പിന്നെ അക്കാര്യത്തിൽ പാർട്ടി എന്നെ എപ്പോൾ അംഗീകാരം തന്നു എന്ന് വെച്ചാൽ ഈ ചിലപ്പം വൈകി എന്ന് പറഞ്ഞാലും അതൊരു വലിയ അംഗീകാരമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു തീർച്ചയായിട്ടും. കാരണം ഇത്രയും നാളത്തെ നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് വേണമെങ്കിലും സൂചിപ്പിക്കാം. നമ്മൾ ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഇത് അവസാനത്തെ ലാപ്പാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ നമുക്കൊക്കെ ജീവിച്ചിരിക്കാൻ കഴിയുന്നതിന് ഒരു കാലഘട്ടം വരെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ പ്രായമൊന്നും ഒരു കാര്യമല്ലല്ലോ, മരണത്തിനും ഒന്നും പ്രായം ഒരു വിഷയമല്ല. പക്ഷേ എങ്കിലും നമ്മളിപ്പം ദൈവം തന്ന ഒരു ഭാഗ്യമായിട്ട് കൂടെ, കാരണം ദൈവം ഒരു പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയായിരിക്കാം,
1: ഇത് ആദ്യത്തെ ലാപ്പാണ് എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഈ കിട്ടിരിക്കുന്ന ഈ ആദ്യത്തെ ലാപ്പിൽ കൊല്ലത്തെ വികസനത്തെ കുറിച്ചുള്ള അങ്ങയുടെ ഒരു പ്രധാന കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊന്ന്
0: പങ്കുവെക്കാം?
1: ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ.
0: തീർച്ചയായിട്ടും. ഓരോ ദിവസവും ഞാനതിൽ റേഡിയോ സാന്ത്വനത്തിന്റെ ഒരു ശ്രോതാക്കളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാനുള്ള ഭംഗിവാക്യത്തിന് വേണ്ടി പറയുകയല്ല, ഞാൻ ചില ആത്മാർത്ഥതയോട് തന്നെ ഞങ്ങളൊരു ടീമായിട്ടുള്ള പ്രവർത്തനമാണ് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ഞങ്ങൾ ആലോചിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ ഒരു വലിയ തകരാറായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 വർഷക്കാലം കൊല്ലം കോർപ്പറേഷൻ്റെ നമുക്ക് ആ പേരും പെരുമയൊക്കെ ഉണ്ട്, കോർപ്പറേഷൻ്റെ അധികാരം കിട്ടിയെന്നുള്ളതല്ലാതെ അതിനനുസരിച്ച് ഉയരാൻ നമുക്ക് നഗരത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതേസമയം ഈ കാലയളവിൽ തുടങ്ങിയ തൃശ്ശൂരായാലും ശരി കണ്ണൂരായാലും ശരി അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കൊല്ലത്ത് അതനുസരിച്ചുള്ള മാറ്റം ഇന്ന് തകർന്നു പോയി താഴോട്ട് പോയി എന്നുള്ളതല്ലാതെ കൊല്ലം നഗരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമായി നിൽക്കുകയാണ് മാലിന്യത്തിൻ്റെ സംസ്കരണവും മാലിന്യ സംഭരിക്കലും. അത് ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുക ഇപ്പോഴും. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കുടിവെള്ള വിഷയം. ഇന്ന് നാളെ ഇതൊക്കെ ഉടൻ തീരും എന്നിങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇപ്പോഴും അതിനൊരു പൂർണ്ണമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പം ഞാങ്കടവ് കുടിവെള്ള പദ്ധതി, ഞാങ്കടവ് കുടിവെള്ള പദ്ധതി 2017 മുമ്പ് തന്നെ ആരംഭിച്ചതാണ്, 2015 കാലയളവിന് ശേഷം. പക്ഷെ 2017 അവിടെ ഒരു തടയണ കെട്ടിയിട്ട് വേണമായിരുന്നു വസൂരിച്ചിറയിൽ കൊണ്ടുവന്ന ഫിൽറ്ററിംഗ് പ്ലാന്റ് കെട്ടാൻ. വസൂരിച്ചിറയിലെ ഫിൽറ്ററിംഗ് പ്ലാന്റ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇത് വെള്ളം നാട്ടുകാർക്ക് നമ്മുടെ പൊതു ഈ നഗരസഭയിലുള്ള ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കണമെങ്കിൽ നമുക്ക് അവിടെ തടയണ നിർമ്മിക്കാതെ ഈ പ്രത്യേകിച്ച് വരൾച്ച സമയത്ത് വെള്ളം എത്താൻ പറ്റില്ല, ഉപ്പുവെള്ളമായി പോകില്ലെങ്കിൽ. അപ്പം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് തടയണയാണ്. 2017 ആ തടയണ നിർമ്മിച്ചിരുന്നെങ്കിൽ അന്ന് 25 കോടി രൂപ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ 2022 കണക്ക് അന്നത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 60 കോടി രൂപയ്ക്കാണ് ഇപ്പം AS കിട്ടിയിട്ടുള്ളത്.
1: നമ്മുടെ പ്ലാനിങ്ങിലൊക്കെ ഉള്ള ഒരു മുൻകൂട്ടി കാര്യങ്ങൾ കാണുന്നത്.
0: സാറിപ്പോ ഒരു സ്വാഭാവികമായിട്ട് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ സാറാണല്ലോ, സാറിന് മനസ്സിലാക്കാമല്ലോ. ഇതിനകത്ത്
1: കൊല്ലത്ത് അങ്ങനെ പലതും സംഭവിച്ചുണ്ട്. ഇപ്പൊ എങ്ങും പോയി മുട്ടാതെ നിൽക്കുന്ന ഒരു പാലമുള്ളത് കൊല്ലത്താണല്ലോ.
0: അതെ, ഇത് യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗിൽ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളവരും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഇത് ആദ്യം ചെയ്യേണ്ടത് തടയണയാണ്. വേറൊരു പണിയാതെ അതിനുശേഷം വേറെ പണിയുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രം നീണ്ടുപോയി ഈ സ്ഥലത്ത് തടയണ എവിടെ പണിയണമെന്നുള്ളതിനെ കുറിച്ച് പോലും അതിൻ്റെ ഡെപ്തിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ എവിടെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണ്ടായിരുന്നു. ഇതിപ്പം 9 വർഷത്തിന് ശേഷമാണ്
1: ഇതിൻ്റെ ഫൈനാൻഷ്യൽ പ്രോഗ്രസും ഫിസിക്കൽ പ്രോഗ്രസും ശതമാന കണക്കിൽ പറയുമ്പോൾ 90-95 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു ഒറ്റ പിന്നെ ഒബ്സ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് ഈ 100% പ്രോജക്റ്റും നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ.
0: ഇപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് അതിന് നമ്മൾ രാഷ്ട്രീയമായി കാണരുത് ഈ വിഷയം. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പ്ലാന്റ് പൂർത്തീകരിച്ചു, ഫിൽറ്ററിംഗ് പ്ലാന്റ് പൂർത്തീകരിച്ചു. പക്ഷേ ഫിൽറ്ററിംഗ് പ്ലാന്റിന് അവിടെ ഇപ്പോഴും പമ്പ് വന്നിട്ടില്ല. പമ്പ് കസ്റ്റമൈസ്ഡ് പമ്പാണ്. പമ്പ് ഉടനെ താമസിയാതെ വരും, മെയ് മാസം വരും നേരത്തെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ജൂലൈയിൽ വരുമെന്ന്, എനിക്കിപ്പോഴും ജൂലൈയിൽ വരുമെന്ന് വിശ്വാസമില്ല. കാരണം നമ്മുടെ നാടായതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് അവിടെ വന്നു കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് നാട്ടുകാർക്ക് കൊടുക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ പമ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പമ്പിങ്ങിൻ്റെ പ്രശ്നം ഡ്രോട്ട് സമയത്താണല്ലോ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്നത്. നമ്മുടെ കിണറുകളിലെല്ലാം വെള്ളം വറ്റുകയും നമ്മുടെ കുഴൽക്കിണറുകളിൽ വെള്ളം വറ്റുകയും

0: ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യം വരുന്നതും വരൾച്ചാ സമയത്താണ്. വരൾച്ചാ സമയത്ത് നമുക്ക് ഈ ഞാങ്കടവ് പദ്ധതി പ്രകാരം കല്ലടയാറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ എത്തത്തില്ല. എത്തണമെങ്കിൽ ഇത് വയറ് പണിയണം. വയറ് പൂർത്തീകരിക്കണമെങ്കിൽ ഇനി രണ്ട് വരൾച്ച കാലഘട്ടം കഴിയണമെന്നാണ്. രണ്ട് ഡ്രോട്ട് പീരീഡ് കഴിഞ്ഞെങ്കിലേ അവിടെ വയറ് പണിയാൻ പറ്റൂ. അപ്പം ഇനി വയറ് പണിയുമ്പോൾ എൻ്റെ കണക്കനുസരിച്ച് ഇനി 80-90 കോടി രൂപ ആയാലും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം 17 ചെയ്തിരുന്നുവെങ്കിൽ അന്ന് 25 കോടി രൂപ മതിയായിരുന്നു.
1: ഓരോ ദിവസം കഴിയുന്നവരും കോസ്റ്റ്
0: കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് കിട്ടാതെ ഇവിടുത്തെ വഴി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ആവശ്യം കുടിവെള്ളമാണ്.
1: ജനപഥം പരിപാടിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: റേഡിയോ സാന്ത്വനം 90.4 FM ജനബന്ധം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായി ശ്രോതാക്കളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ബഹുമാന്യായ മേയർ ശ്രീ എ കെ ഹഫീസ്. നിങ്ങൾ പറയുന്ന കേൾക്കുമ്പം സ്വല്പം ഒരു ആശങ്കയും തോന്നുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ഇതിന് മുമ്പുള്ള കോർപ്പറേഷൻ അധികാരികളൊക്കെ പറഞ്ഞിരുന്നത് ഇത് ഏകദേശം എല്ലാം ശരിയായിരിക്കുകയാണ്, തീർന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതൊരു പുതിയ അറിവാണ് എനിക്ക് തോന്നുന്നു അങ്ങ് ഈ പറഞ്ഞത്.
1: അല്ല, പത്രസമ്മേളനം നടത്തിയിട്ട് 6 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് ഇവിടെ കമ്മീഷൻ ചെയ്യും, പൂർത്തീകരിക്കുന്നില്ല കമ്മീഷൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര പത്രസമ്മേളനം നടത്തി. ഇപ്പം 6 മാസം കഴിഞ്ഞ് പിന്നെ അവസാനത്തെ പത്രസമ്മേളനം നടത്തിയിട്ട് 10-9 മാസം കഴിയുന്നു, 10-ാം മാസം പോകുന്നു. ഇനിയും നിലവിലുള്ള ഫിൽറ്ററിംഗ് പ്ലാന്റിൽ നിന്നുള്ള പമ്പ് ചെയ്യുന്നത് സ്വാഭാവിക കസ്റ്റമൈസ്ഡ് ആയിട്ടാണല്ലോ, ആവശ്യത്തിനനുസരിച്ചുള്ള ഓർഡറിനനുസരിച്ചും ആസ്പ്രദ ഓർഡറാണ് നമ്മൾ അവിടെ പമ്പ് ഉണ്ടാക്കുന്നത്. ആ പമ്പ് ഇതുവരെ എത്തിയിട്ടില്ല, കിലോസ്കറാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പമ്പുകാരെ പമ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാണ് നിലവിലുള്ള വെള്ളമെങ്കിലും കൊടുക്കാൻ കഴിയുക. അപ്പോൾ അവിടെയും പ്രശ്നം, നമുക്ക് ആവശ്യം വരുന്ന വരൾച്ചാ സമയത്ത് കൊടുക്കണമെങ്കിൽ ഇനി വേറെ പണിഞ്ഞ് നിൽക്കണം. വേറെ പണിഞ്ഞ് നിൽക്കണമെങ്കിൽ എൻ്റെ കണക്കനുസരിച്ച് ഇനി 2 വർഷക്കാലം കുറഞ്ഞതെടുക്കും, 2 വർഷക്കാലം ആ വേറെ പണി തീർക്കാൻ തുടങ്ങിയിട്ടില്ല.
0: കുറഞ്ഞത് ഒരു 3 വർഷത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ടായില്ലേ?
1: അങ്ങനെയാണെങ്കിൽ 24x7 എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വെള്ളം കിട്ടും. വയറ് പണിഞ്ഞ് തീരാതെ 24 മണിക്കൂറും വെള്ളം കിട്ടണമെങ്കിൽ ഈ വയറ് പണിഞ്ഞ് തീരണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും പമ്പ് വന്നിട്ടില്ല. അതേ വിഷയം തന്നെയാണ് ഇപ്പുറത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ വിഷയത്തിൽ. വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഷയത്തിൽ അവിടെ കുരിപ്പുഴ ചണ്ടിപ്പോ
0: പ്രവർത്തനക്ഷമമാണ്,
1: എസ് ടി പി സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിയിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ വരാൻ പോകുന്ന ബുദ്ധിമുട്ട്, ആ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തുരുമ്പെടുത്ത് നശിക്കാതിരിക്കണമെങ്കിൽ ഇടയ്ക്ക് വെറും വെള്ളം ഉപയോഗിച്ച് പമ്പ് ചെയ്യണം, പ്രവർത്തിപ്പിക്കണം. വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് 100,000 ഇപ്പോൾ അവർ ചോദിക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിക്കാർ ഇത് അല്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഈ മെഷീനൊക്കെ തുരുമ്പെടുത്ത് പോകും. അപ്പം നേരത്തെ തന്നെ 2010 കുരീപ്പുഴ ചണ്ടിപ്പോയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിഞ്ഞിട്ട് അത് തൂക്കി വെക്കേണ്ടി വന്നു, നഷ്ടം വന്നു. ഇനി അതിൻ്റെ രസം സാറ് മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ, ഇപ്പോഴും അവിടെ നെറ്റ്വർക്ക് ആയിട്ടില്ല. സിവേജ് നെറ്റ്വർക്ക് അവിടെ എത്തിയെങ്കിൽ ഇത് ഉപയോഗം അവിടെ നെറ്റ്വർക്ക് എത്തി ആ സാധനം അവിടെ
0: എത്തി നെല്ലിമുക്ക് വരെയൊക്കെ
1: അത് അത് അതിപ്പോ ഉപയോഗപ്രദമല്ല. അവിടെയാണ് അത് പഴയ കാലത്ത് ഇട്ടിരുന്ന കുഴിച്ചിട്ടപ്പോൾ എത്രായിരം കോടി രൂപയാണ്. ഞാൻ 1000 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എക്സാഗ്രേഷൻ ധരിക്കണ്ട, വർഷങ്ങളുടെ പഴക്കം കൊണ്ട് പല ഘട്ടങ്ങളിലായിട്ട് കുഴിച്ചിട്ട പൈപ്പുകൾ ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രോജക്റ്റ് തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയില്ല. ഇപ്പൊ തൽക്കാലം ഉദ്ദേശിക്കുന്നത് കുരീപ്പുഴയ്ക്ക് തൊട്ടടുത്തുള്ള 5 ഡിവിഷനുകൾ, ആ 5 ഡിവിഷനുകളിൽ മാത്രം സീവേജ് കൊണ്ടുവന്ന് ഇവിടെ പ്രവർത്തിപ്പിക്കാം എന്നാണ്
0: എനിക്കൊന്ന് നഗരസഭയ്ക്ക് ചെയ്യാൻ നോക്കുന്നത്. ഷോർട്ട് ടേം മെഷറും ഒരു ലോങ് ടേം മെഷറും എടുക്കുക. അപ്പൊ ഷോർട്ട് ടേമിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ചെറിയ രീതിയിലായെങ്കിലും ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകാനൊക്കെ നോക്കുക, അതോടൊപ്പം ലോങ് ടേമിലുള്ള തടസ്സങ്ങൾ മാറ്റിയിട്ട് അത് ഫുള്ളായിട്ട്.
1: എനിക്ക് തോന്നുന്നത് കുറെ കൂടെയൊക്കെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് രംഗത്തും ശാസ്ത്രീയമായ തരത്തിൽ ചർച്ച ചെയ്ത് ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു ടീം ഓഫ് എഞ്ചിനീയേഴ്സ് നമുക്ക് ആവശ്യമാണ്.
0: പിന്നെ ഒരു ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം വലിയൊരു ഘടകമാണ് ഇതിന്റെ. എല്ലാവരും സാങ്കേതിക വിദഗ്ധർ മാത്രമായാലും പോരാ, എല്ലാവരുടെയും

0: കൂടെ ചേർന്നൊരു പ്രവർത്തനം വേണ്ടേ?
1: അല്ല, അത് ഞാൻ പറയുന്നത് ഇപ്പം പ്ലാനിങ് ഇല്ലാതെയാണ് പലതും ചെയ്തു വെച്ചിരിക്കുന്നത്.
0: ഇപ്പൊ നമ്മുടെ ശ്മശാനം പോലും ചെയ്തിട്ട് നമുക്ക് പ്രവർത്തനം അതിന്റെ
1: ഞാൻ പറഞ്ഞു വരുന്നത് അത്
0: തന്നെയാണ്.
1: നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോഴും ഇതൊരു പ്ലാനിങ് ഉണ്ടാക്കാതെ അപ്പം അതിനകത്ത് ഈ പറയുന്ന ഇതെല്ലാം ബുദ്ധി രാക്ഷസന്മാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന മാത്രമല്ലല്ലോ. എത്രയോ സാധാരണക്കാരായ രാഷ്ട്രീയക്കാര്, വലിയ വിദ്യാഭ്യാസമില്ലാത്ത മന്ത്രിമാർ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പേരൊന്നും പറയുന്നില്ല. വളരെ ശരിക്കും പറഞ്ഞാൽ കോളേജ് ലൈഫിലേക്ക് പോയിട്ടില്ലാത്ത വലിയ കഴിവുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത്. ഇത് എല്ലാം അപ്പുറത്തായാലും ഇപ്പുറത്തായാലും
0: തീർച്ചയായിട്ടും
1: എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും നിരവധി മന്ത്രിമാരുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ കോളേജിലെ കളക്ട് താലൂക്ക് ഓഫീസിനടുത്തുള്ള സ്ലോട്ടർ ഹൗസ് അവിടെ അല്ല വരേണ്ടത്. അതാണ് ആദ്യം. ഇനിയിപ്പോ
0: പെട്ടെന്ന് മനോഹരമായ ഒരു സ്ഥലത്ത്
1: കായൽ തീരത്ത് കൊണ്ടുവന്ന് അവിടെ സ്ലോട്ടർ ഹൗസ് കൊണ്ടുവന്ന് നടത്താൻ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ വലിയ തെറ്റായി പോയി.
0: സ്ലോട്ടർ ഹൗസ് ഇല്ലെങ്കിലും അനധികൃതമായ സ്ലോട്ടർ കശാപ്പ് നടക്കുന്നില്ലേ നമ്മൾ?
1: അത് ഞാൻ പറയാം. സ്ലോട്ടർ ഹൗസ് വരുന്നപ്പോ അവിടെ സ്ലോട്ടർ ഹൗസ് വന്നു. ഇപ്പൊ 7 വർഷമായി സ്ലോട്ടർ ഹൗസ് പ്രവർത്തിക്കുന്നില്ല. ഒരുപക്ഷെ കൊല്ലം നഗരത്തിലെ ജനങ്ങൾ ഇത് എപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. സ്ലോട്ടർ ഹൗസ് എന്തിന്റെ പ്രവർത്തനം എന്താന്ന് പലർക്കും അറിയുന്നില്ല. കാരണം സ്ലോട്ടർ ഹൗസിന്റെ ഒരു ഉപയോഗം അവിടെ സ്ലോട്ടർ ഹൗസിൽ കൊണ്ടുവരുന്ന മൃഗങ്ങളെ പരിശോധിക്കാൻ ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇതിനെ കശാപ്പ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണ യോഗ്യമല്ലാത്ത പല സാധനങ്ങളും നമ്മൾ ഭക്ഷിക്കുക. കാരണം ഇതൊരു ഡോക്ടറും പരിശോധിക്കുന്നില്ല. രോഗം പിടിച്ച മൃഗങ്ങളെ ആയിരിക്കും ചിലപ്പോൾ അവിടെ കൊണ്ടുവന്ന്
0: വെള്ളത്തിലെ ഈ രക്തവും.
1: അത് പറയുന്നത് അതാണ്. ഇപ്പം നമ്മളിപ്പം ഒരു കമ്പനിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ കൊടുത്ത് അവരുടെ മെഷീനും സ്ഥാപിച്ചു. ഒരു മെഷീൻ സ്ഥാപിച്ചതിന് ശേഷം 1-2 പ്രാവശ്യം അവർ വന്ന് ട്രയൽ റൺ നടത്തിയിട്ട് വീണ്ടും അവസാനം ഇത് എമിഷൻ വരുന്നത് ബ്ലഡ് കലർന്നത് മാത്രമാണ്. ബ്ലഡ് ഇല്ലാതെ വെറും വെള്ളം മാത്രമായിട്ടാണ് കായലിലോട്ട് തുറന്ന് വിടേണ്ടുന്നത്.
0: ഇത് ബ്ലഡ് ഉൾപ്പെടെയാണ്.
1: ഇതിപ്പോ ബ്ലഡ് ഉൾപ്പെടെ വിടേണ്ടി വന്നു. അങ്ങനെ നിർത്തിവെച്ചിട്ട് 7.5 വർഷമായി.
0: അല്ല, സ്വതേ മലിനമായിട്ടുള്ള നമ്മളെ കൊല്ലം തോട്ടിലെ ജലം വീണ്ടും
1: നമ്മൾ തന്നെ ഔദ്യോഗികമായിട്ട് ചെയ്യാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞ കോർപ്പറേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അവസ്ഥ അങ്ങനെയാണ്
0: ഇപ്പൊ നടക്കുന്നത്. അനധികൃതമായ കശാപ്പ് അത് കോർപ്പറേഷൻ അറിയാമല്ലോ.
1: അറിയാം.
0: പക്ഷെ നടപടികളൊന്നും
1: അല്ല, നടപടിയെടുക്കാൻ പകരം സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ്ടേ? ഇപ്പം ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഏറ്റുമാരെ ഏറ്റെടുത്തിന് ശേഷം ഈ അരീന സൊല്യൂഷൻസ് എന്നൊരു കമ്പനിക്കാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ അനുവാദം ഓർഡർ കൊടുത്തിരുന്നത്. അവർ അവർ ഇൻസ്റ്റാൾ ചെയ്ത് പൈസയും വാങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷെ ആ അവരുടെ ട്രയൽ റൺ ഇപ്പോഴും ശരി സക്സസ് അല്ല. ഇപ്പൊ വീണ്ടും ട്രയൽ റൺ നടത്താൻ പറയുമ്പോൾ അവർ പിന്നെ ഇലക്ട്രോഡിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത് എത്രയോ 1,00,000 രൂപ വേണം ഓരോ പ്രാവശ്യവും ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഞാൻ പിന്നെ ടെസ്റ്റ് നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇത്രയും 2 കോടി രൂപ മുടക്കിയിട്ട് ഇത്ര കോടിക്കണക്കിന് രൂപയാണ് പല ഘട്ടങ്ങളിലായിട്ട്. ഇപ്പം പെട്ടെന്ന് നോക്കണേ ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇത് ചിലവാക്കുക. നമ്മൾ ടൗൺ ഹാൾ പോലെ ഇപ്പോഴും ഈ ടൗൺ ഹാളിലെ
0: ടൗൺ ഹാൾ നവീകരിച്ച്
1: പുതിയ ടൗൺ ഹാൾ ഉണ്ടാക്കുന്ന കാഴ്ചയായിക്കൊണ്ടിരിക്കും.
0: നമുക്ക്
1: എവിടെ നോക്കിയാലും ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ശരിയായ ഒരു പ്ലാനിങ് ഇല്ലാതെ ഉണ്ടാക്കിയ പ്രവർത്തനമാണ് നമ്മുടെ ഇത്രയും നഗരത്തിൽ ഇത്രയും ദോഷം വന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ നാളെ ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തിരിച്ചൊരു ചോദ്യം വരാമല്ലോ. അത്ര എളുപ്പമല്ല. പെട്ടെന്ന് ഇതങ്ങോട്ട് നമുക്കൊരു മജീഷ്യനൊന്നും അല്ലല്ലോ നാളെ മുതൽ ഇതങ്ങോട്ട് ഇങ്ങനെ മാറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ശ്രമം നടത്തിക്കൊണ്ട് എല്ലാ ദിവസവും ഇന്നും ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സിനെയും സൂപ്പർ എഞ്ചിനീയറിൻ്റെയും ബാക്കി സ്റ്റാൻഡിംഗ് മരിച്ച അമ്മമാരുടെ എല്ലാം കൂടെ യോഗങ്ങൾ പലതും പല പ്രോജക്റ്റുകളും എങ്ങും എത്താൻ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പല സ്ഥലത്തും സംഭവിക്കുന്നത് നമുക്ക് ഓരോ സ്ഥാപനം ഇപ്പം പിന്നെ ശ്മശാനത്തിൽ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പം നമ്മൾ ലൊക്കേഷൻ പോലും തെറ്റിപ്പോയി എന്നുള്ളതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാവർക്കും അറിയാവുന്ന ശവസംസ്കാര രംഗത്ത് കൊണ്ടുവന്ന ഒരാളെ ബോഡി സംസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് കിടത്തുന്നതെന്നുള്ളതിനെ കുറിച്ച് നാട്ടിൽ ആർക്കും അറിഞ്ഞുകൂടാത്ത. പക്ഷേ എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ അവരുടെ സാന്നിധ്യത്തിൽ പണി തീർത്തിവെച്ചപ്പോഴത്തേക്കും ഈ തെക്ക് വടക്കിന് പകരം തിരിഞ്ഞുപോയി. അപ്പം അത് മാത്രമല്ല, ഇപ്പം ഗ്യാസ് ക്രിമറ്റോറിയവും ഭയങ്കര ബുദ്ധിമുട്ടില്ല, പ്രവർത്തനരഹിതമാണ്. ഇതെല്ലാം നമ്മൾ കൺവെൻഷൻ സിസ്റ്റത്തിൽ പഴയതുപോലെ ഇപ്പോഴും ഇറകിട്ട് കത്തിക്കേണ്ടി വരിക.
0: എല്ലാം ചെയ്തു വെച്ച ശേഷം
1: ശേഷവും
0: ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയ ശേഷം
1: ശേഷവും
0: പഴയ രീതി ചെയ്യുക.
1: അപ്പൊ ഇത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നത് ഉത്തരവാദികളായ രാഷ്ട്രീയക്കാരെയും ശിക്ഷിക്കണം, ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും നടപടിയെടുക്കണം.
0: കൊല്ലം മേയർ ശ്രീ എ കെ ഹഫീസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനപഥം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: You're listening to Radio Swandanam 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 180 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-71-4, മൊബൈൽ 9446-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-71-4, മൊബൈൽ 9446-20-27-0.

ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. പാലാട്ട് കോമൻ എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം. 1912 കുണ്ടൂർ നാരായണമേനോൻ എഴുതിയ കോമപ്പൻ എന്ന കവിതയ്ക്ക് ശാരംഗപാണിയാണ് ചലച്ചിത്ര ഭാഷ നൽകിയത്. 1962 ജൂലൈ 6 എക്സൽ പ്രൊഡക്ഷൻസ് ഈ ചിത്രം പ്രദർശനശാലകളിലെത്തിച്ചു. സത്യനാണ് പാലാട്ട് കോമൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. രാഗിണി, എസ് പി പിള്ള, ബഹദൂർ എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വയലാറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം, എ എം രാജയും സുശീലാമ്മയും ചേർന്ന് ആലപിച്ച ആ മനോഹര ഗാനം.

മേലെപ്പറമ്പിൽ ആൺവീട്. രാജസേനൻ സംവിധാനം ചെയ്ത് ജയറാം, ജഗതി ശ്രീകുമാർ, ജനാർദ്ദനൻ, നരേന്ദ്രപ്രസാദ്, ശോഭന, മീന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. ഓകെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മാണി സി കാപ്പൻ നിർമ്മിച്ച ഈ ചിത്രം ഓകെ റിലീസ് വിതരണം ചെയ്തിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് കഥ. തിരക്കഥയും സംഭാഷണവും രഘുനാഥ് പലേരി നിർവഹിച്ചിരിക്കുന്നു. ഈ ചിത്രം ബോറോലർ ഖർ എന്ന പേരിൽ ആസാമി ഭാഷയിൽ 2012 റീമേക്ക് ചെയ്തു. വള്ളി വരപ്പോറ എന്ന പേരിൽ തമിഴിലേക്കും റീമേക്ക് ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററുടെ സംഗീതം, ദാസേട്ടന്റെയും മിൻമിനിയുടെയും മധുരമായ ആലാപനം, ശുദ്ധ സന്യാസി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ സുന്ദര ഗാനം കേട്ടുവരാം.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. കൂട്ടുകുടുംബം. തോപ്പിൽപാസി തിരക്കഥയും സംഭാഷണവും എഴുതി കെ എസ് സേതുമാധവൻ സംവിധാനം നിർവഹിച്ച് 1969 പുറത്തിറങ്ങിയ ഒരു മലയാള കുടുംബചിത്രം. സത്യൻ, പ്രേം നസീർ, ഷീല, ശാരദ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇലഞ്ഞേക്കൽ തറവാട് എന്ന പുരാതന കുടുംബത്തിലെ കാരണവർ രാമക്കുറുപ്പും അദ്ദേഹത്തിന്റെ മക്കളും സഹോദരിയും അടങ്ങുന്ന ഒരു ജോയിന്റ് ഫാമിലിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. കെ പി എസ് സി ലളിത ഈ ചിത്രത്തിലൂടെയാണ് പ്രധാന വേഷങ്ങളിലേക്ക് വരുന്നത്. വയലാർ രാമവർമ്മ, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനങ്ങൾ, ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ആലപിച്ച എക്കാലത്തെയും പ്രിയ ഗാനങ്ങളിലൊന്നായ

0: రేడియో శాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: അടുത്തിടെ അന്തരിച്ച പ്രിയ ഗായിക ആശാ ബോസ്ലേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചന്ദ്രമുഖി 2005 പി വാസു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രമാണ് ചന്ദ്രമുഖി. രജനീകാന്ത്, പ്രഭു, ജ്യോതിക, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ പടിവേലു, നാസർ, ഷീല, വിജയകുമാർ, വിനയപ്രസാദ്, സോനു സൂദ്, വിനീത്,

അളവിക, കെ ആർ വിജയ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. 1993 പുറത്തിറങ്ങിയ മണിച്ചിത്ര താഴ് എന്ന മലയാള ചലച്ചിത്രത്തിന്റെ തമിഴ് റീമേക്കാണ് ചന്ദ്രമുഖി. കന്നഡയിലും ആത്മമിത്ര എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ബാധിച്ച ഒരു സ്ത്രീയുടെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങളും ഒടുവിൽ ഒരു മനോരോഗ വിദഗ്ധൻ ഈ പ്രശ്നം പരിഹരിച്ച് അവരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. വിദ്യാസാഗറിന്റെ ഈണത്തിൽ മധു ബാലകൃഷ്ണനും ആശാ ഭോസ്ലെയും ചേർന്ന് ആലപിച്ച ഒരു മനോഹര ഗാനം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന

ത്തിലേക്ക്. അമരം ലോഹിതദാസ് തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം നിർവഹിച്ച ഈ ചിത്രം മുക്കുവരുടെ കഥ പറയുന്നു. 1991 ഈ ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. മമ്മൂട്ടി, മുരളി, മാധു, അശോകൻ, KPC ലളിത തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് KPC ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡും കിട്ടുകയുണ്ടായി. മുരളിക്ക് മികച്ച രണ്ടാമത്തെ നടൻ, KPC ലളിതയ്ക്ക് മികച്ച രണ്ടാമത്തെ നടി, മധു അമ്പാട്ടിന് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി എന്നീ കേരള സംസ്ഥാന അവാർഡുകളും ലഭിച്ചു. വളരെ ജനപ്രിയങ്ങളായ പാട്ടുകൾ ഈ ചിത്രത്തിലുണ്ട്. കൈതപ്രം തിരുമേനിയുടെ വരികൾക്ക് രവീന്ദ്ര സംഗീതം. KJ യേശുദാസും ലതികയും സംഘവും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. വാസന്തി, ശുദ്ധ സാവേരി, ജയന്തശ്രീ, സിന്ധു ഭൈരവി എന്നീ രാഗങ്ങൾ കോർത്തിണക്കിയ ആ മനോഹര ഗാനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. അഞ്ചാലുമോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം താൽക്കാലിക ഗണിതാധ്യാപക ഒഴിവ്. അഭിമുഖം തിങ്കളാഴ്ച 11 സ്കൂൾ ഓഫീസിൽ. നെല്ലില ഗവൺമെന്റ് യു പി സ്കൂളിൽ LPST മലയാളം താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10:30. ഫൈൻ ആർട്സ് സൊസൈറ്റി കലാസംയുക്ത പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി ജൂൺ 21 വൈകിട്ട് 6:30 സോപാനം കലാകേന്ദ്രത്തിൽ നാടകം ഇരുവർ രംഗത്തെത്തും. ജൂൺ 27 വൈകിട്ട് 5 മുതൽ ഫാസ് ഓഡിറ്റോറിയത്തിൽ അംഗങ്ങളുടെ കരോക്കെ സംഗീത പരിപാടികളും നടത്തും. കലാപരിപാടികൾക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും. ഫാസ് അംഗങ്ങളുടെ കുടുംബത്തിലെ വനിതകൾക്കായി വനിതാവേദി രൂപവൽക്കരണവും നടത്തും. വായനാ ദിനത്തിന്റെ ഭാഗമായി അധ്യാപക കലാസാഹിതി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 26th സംസ്ഥാനതല വായനാ മത്സരം ജൂൺ 19 രാവിലെ 10 മണി മുതൽ തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നടക്കും. യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിഭാഗങ്ങളിലാണ് മത്സരം. 12 മണിക്ക് ചേരുന്ന സമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. സമ്മാനദാനവും വിവിധ മേഖലകളിൽ സംഭാവന നൽകിയ വ്യക്തികൾക്കുള്ള പുരസ്കാര വിതരണവും കളക്ടർ ആനി ജൂല തോമസ് നിർവഹിക്കും. ചെറുമൂട് വെള്ളിമൺ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ വെള്ളിമൺ VVHSSൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ADM നിർമ്മൽ കുമാർ നിർവഹിച്ചു. പ്രസിഡന്റ് ജി സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. പുനലൂർ ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിന്റെ അധികാര പരിധിയിലെ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ഹോസ്റ്റലുകളിലും കുളത്തുപുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സ്റ്റുഡന്റ് കൌൺസിലർ തസ്തികകളിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ജൂൺ 22 രാവിലെ 10 പുനലൂർ മിനി സിവിൽ സ്റ്റേഷന്റെ 2nd പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, തിരിച്ചറിയൽ രേഖ സഹിതം എത്തണം. വിശദവിവരങ്ങൾക്ക് 0475222233 നമ്പർ ഒരിക്കൽ കൂടി 0475222233. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാറടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോഗ്രാഫേഴ്സിനെയും നിയമിക്കുന്നു. ജില്ലയിൽ സ്ഥിരം താമസക്കാരായ യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ജൂൺ 18 ഉച്ചയ്ക്ക് 1 മണിക്കകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കൊല്ലം 69 10 13 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ അയക്കാം. വിശദവിവരങ്ങൾക്ക് 0474279411 നമ്പർ ഒരിക്കൽ കൂടി 0474279411. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ വായനാ ദിനം മാസാഘോഷം ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച നടത്തും. SN പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്യും. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ R. മണിയപ്പൻ അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ലൈബ്രറി കൌൺസിൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കീഴിലെ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ടെസ്റ്റിംഗ് ലാബിലേക്ക് ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. www.tkmce.ac.in എന്ന കോളേജ് വെബ്സൈറ്റ് മുഖേന 22 വരെ അപേക്ഷിക്കാം. യോഗ്യത BSc മൈക്രോബയോളജി, കെമിസ്ട്രി, ബയോകെമിസ്ട്രി, എൻവയോൺമെന്റൽ സയൻസ്. വിശദവിവരങ്ങൾക്ക് 0474271202. മറ്റൊരു നമ്പർ 271202. 2 4 നമ്പർ ഒരിക്കൽ കൂടി 0 4 7 4 2 7 1 2 0 2 2 മറ്റൊരു നമ്പർ 2 7 1 2 0 2 4. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കേൾക്കാം ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
3: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM KSRTC മുൻ വെഹിക്കിൾ സൂപ്പർവൈസറും ട്രെയിനറുമായ ശ്രീ അബ്ദുൾ സലീം ഡ്രൈവർമാർ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും സംസാരിക്കുന്നു. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് അബ്ദുൾ സലീം. KSRTC റിട്ടയേർഡ് വെഹിക്കിൾ സൂപ്പർവൈസർ ആയിട്ടും ട്രെയിനറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ റോഡ് സുരക്ഷയെക്കുറിച്ച്, അപകടരഹിതമായ ഡ്രൈവിങ്ങിനെ കുറിച്ചും, ഹസാഡസ് ഗുഡ്സ് വെഹിക്കിൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും, ഇത്തരം വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങൾ നൽകേണ്ട സുരക്ഷയെക്കുറിച്ചുമാണ് ഞാൻ ഇന്നെൻ്റെ അറിവ് വെച്ച് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപകടം ദിനം പ്രതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം നടക്കുന്ന സമയങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പരിഹാരമാർഗങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. ഇന്ന് റോഡിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ ഇരട്ടി വാഹനമാണ് നമ്മുടെ റോഡിൽ ഓടുന്നത്. കേരളത്തിൽ ഏതാനും ചില റോഡുകൾ ഒഴിച്ചാൽ റോഡിന് താങ്ങാൻ കഴിയുന്ന ഇതിലധികം ഭാരം കയറ്റിയ വാഹനങ്ങൾ നമ്മുടെ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് റോഡ് തകരുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളുമാകുന്നു. ഒരു ഡ്രൈവർ വാഹനം ഓടിച്ചു പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട്. ഇത് ഡ്രൈവിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഏറെക്കുറെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന് അതിനുശേഷം നമ്മുടെ നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ ഭാഗത്തിൽ നിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല. റോഡിൻ്റെ ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കുന്ന, വാഹനം ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഘടകം: ഒന്ന്, റോഡിൻ്റെ അവസ്ഥ; രണ്ട്, വാഹനത്തിൻ്റെ കണ്ടീഷൻ; മൂന്ന്, യാത്രക്കാരുടെ സുരക്ഷിതത്വം; ഭാരവണ്ടികൾ ഏത് തരത്തിലുള്ള ലോഡാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാരണമാണ്. ഇപ്പോൾ തന്നെ അടുത്ത ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ദയനീയമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നു. മലപ്പുറം വാൾപ്പാറ ചുരത്തിൽ വിനോദസഞ്ചാരത്തിന് പോയ ഒരു വാഹനം മറിഞ്ഞ് 9 പേർ മരിച്ച സംഭവം. അതിനെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ബ്രേക്കിൻ്റെ കാര്യം, ബ്രേക്ക് പോയെന്നൊരു ഭാഗം, സ്പീഡ് കൂടുതലാണെന്നൊരു ഭാഗം, ഡ്രൈവർക്ക് പരിചയക്കുറവ് എന്നിങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. വാൾപ്പാറ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഇന്നലെയോ മെനിഞ്ഞാന്നോ കൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ഈ വാഹനം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ചുരം ഇറങ്ങി വന്നത്, അപ്പോൾ അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം ബ്രേക്ക് ചെയ്തുകൊണ്ട് വാഹനം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഇത് മുമ്പ് കഴിഞ്ഞ ഒരു ഇവിടെ നടന്നൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രേക്കിൻ്റെ ഡ്രം, അതായത് ബ്രേക്ക് ഡ്രം ഹീറ്റാവുകയും ലൈനർ ഹീറ്റാവുന്നതും കാരണം ബ്രേക്കിൻ്റെ കണ്ടീഷൻ കുറയും. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നതും, അതായത് വാഹനങ്ങൾ ഇറക്കമിറങ്ങുന്ന സമയത്ത് ഏത് ഗിയറിലാണോ നമ്മൾ ആ ഒരു കയറ്റം കയറുന്നത് അതേ ഗിയറിൽ തന്നെ ഇറങ്ങാവുന്ന, കാരണം അതിൻ്റെ പകുതി ബ്രേക്ക് ഈ എഞ്ചിനിൽ നിന്നും നമ്മൾക്ക് കിട്ടും. കാര്യം എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ, പിന്നെ വലിയ ഗിയറിൽ ഇറങ്ങി വരുമ്പോൾ, ഇന്ന് നമ്മളെ ഭൂരിഭാഗം കണ്ടുവരുന്നത് ചില ഡ്രൈവേഴ്സ് ഇറക്കങ്ങൾ വരുമ്പോൾ ബ്രേക്കപ്പിൾ ചെയ്ത് ഒരു സംഭവമാണ്. ഇത് ഒരു ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് കുറ്റിയാടിയിൽ ഇതേപോലെ സംഭവം ഉണ്ടായി. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിനോദസഞ്ചാരത്തിന് പോയ ഒരു KSRTC സ്വിഫ്റ്റ് ബസ് ഇതേപോലെ ഇറക്കം വരുന്ന സമയത്ത് കൊണ്ടൊരു കൊക്കയിലും മറിഞ്ഞു, ഒന്നിലധികം പേര് മരിച്ചു. അന്ന് അവർ പറഞ്ഞിരുന്നത് ചെക്ക് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വണ്ടിക്ക് ബ്രേക്കിനൊരു കംപ്ലൈൻറ്റും ഇല്ലെന്നാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പറഞ്ഞ കാര്യം തന്നെ. കാരണം ഇതെങ്ങനെ പ്രവർത്തിക്കണം, ഇതിൻ്റെ സ്പാർട്സുകൾ എങ്ങനെയാണ്, ഇങ്ങനെ വർക്കുകളാണ്, ഒരു പരിധിവരെയെങ്കിലും വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അറിഞ്ഞിരിക്കണം. അല്ല, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയുകൊണ്ട് മാത്രം ഡ്രൈവിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും സുരക്ഷിതമാകുമെന്നൊക്കെ അറിയാൻ പാടില്ല. ആ കുറേ നിയമങ്ങൾ പഠിക്കും. പക്ഷെ വാഹനത്തിൻ്റെ രീതികൾ, പ്രവർത്തനങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ അവരെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ, റോഡിൽ നമ്മൾ വാഹനം ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് നമ്മൾ കുറേ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. കാര്യം ഇത് പല പല കാര്യങ്ങളത് തെളിയിപ്പിച്ചിട്ടുമുണ്ട്. ഇറക്കത്തിൽ ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഇത് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ വർക്കും എപ്പോഴും ഹൈ സ്പീഡിൽ താണല്ലോ വീണ്ട ഡിസ്കുകളും ടയറുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ബ്രേക്കിൻ്റെ കുറവുകളിലൂടെ ബ്രേക്കോട് നമ്മൾ അത്രത്തോളം ടയർ തുടങ്ങിയ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കുറേ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രൈവിംഗിൽ നടക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ മെത്തേഡ് പഴയ രീതിയല്ല. ഇപ്പം ഞാനൊന്നും പഠിച്ച കാലത്തിലുള്ളതല്ല. ഡ്രൈവിങ്ങിൽ നിന്ന് നമ്മളും രക്ഷപ്പെട്ട് ലൈസൻസ് എടുത്ത് വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷെ കടമ്പകളെല്ലാം ഏത് രീതിയിൽ ഇവർ കഴിഞ്ഞതിന് ശേഷം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കാനാരില്ല. ഡ്രൈവിംഗ് പരിശീലനം നടക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പാഠവിഷയത്തിൽ ഉൾപ്പെടുത്തണം. അതൊരു അത്യാവശ്യ ഘടകമാണ്. അല്ലാതെ റോഡ് സിഗ്നലോ ഡ്രോവി ട്രാഫിക്കിൻ്റെ കണ്ടീഷനോ മാത്രം നോക്കാതെ ഒരു വാഹനത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച്, ഏകദേശം മൊത്തം വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം അതിൻ്റെ ചലനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാര്യം ഇത് ഞാൻ KSRTC തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നാമക്കൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ട്രെയിനിങ് സെൻ്ററാണ് ലൈലൻഡിൻ്റെ, അവിടെ ഞാൻ പോയപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഒരു വണ്ടി വാഹനം അതായത് മൊത്തം ഉരിച്ചു വെച്ച്, അതായത് മനുഷ്യ ശരീരം എങ്ങനെയാണ് കീറി മുറിച്ച് പഠിപ്പിക്കുന്നത്, അതേപോലെ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളെ പഠിപ്പിച്ചു. അതിൻ്റെ ചലനങ്ങൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചാണ് പുറത്തു വിട്ടത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു. കാര്യം ചെറിയ ചെറിയ റബ്ബർ വാഷറുകൾ പോലുമാണ് ഒരു ബ്രേക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ രീതിയും അത് കണക്ക് തന്നെ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളുണ്ട്, KSRTCയുടെ ഉണ്ട്. ഇപ്പോൾ KSRTC തന്നെ പലയിടത്തും സ്വന്തമായി ഡ്രൈവേഴ്സ് സെല്ലിൻ്റെ പരിശീലന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് RTO ഡിപ്പാർട്ട്മെൻ്റ് തന്നെ നേതൃത്വത്തിലും ഇന്ന് കൊല്ലത്തുൾപ്പെടെ ഇതേപോലെ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പരിശീലനത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിലുപരി മറ്റൊന്നും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. രണ്ടാമത്, നിയമലംഘനങ്ങളുടെ ഒരു പ്രധാന കാരണം ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇന്ന് റോഡിൽ പൊതുവേ നിയമലംഘനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എല്ലാം സുഗമമായി നമ്മൾ റോഡിൻ്റെ കണ്ടീഷൻ വെച്ച് പോകാമെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം ഞാൻ ഡ്രൈവറായിരുന്നല്ലോ. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം വളരെ കൂടുതലാണ്. അമിതമായ ശബ്ദത്തോടു കൂടിയ പാട്ടുപെട്ടികൾ, കാഴ്ച മറയ്ക്കുന്ന അലങ്കാര വസ്തുക്കൾ, ക്യാബിനിൽ തൂക്കിയിടുക, ഡ്രൈവർക്ക് മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉപകരണങ്ങൾ, അതായത് ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെവിയിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഈയിടെ ഒരു അനുഭവം ഉണ്ടായി. ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുമോ, ഞാൻ ആ ബസ്സുകാരെ കുറ്റം പറയല്ല, പോയപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടർക്ക് എന്നെ അറിയാവുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹം ഒരു 3-4 പ്രാവശ്യം ബെല്ല് കൊടുത്തു വാഹനം നിർത്താനാണ്. പക്ഷേ ഈ ഡ്രൈവർ വണ്ടി നിർത്തുന്നില്ല. അങ്ങനെ യാത്രക്കാരൻ ഇറങ്ങണം ഇറങ്ങണമെന്ന് പറയുമ്പോഴും ഈ വാഹനം നിൽക്കുന്നില്ല. കാരണം അമിതമായ ഈ എന്താണ് നമ്മളെ പാട്ടുകളുടെ ശബ്ദം. രണ്ടാമത്,

0: നമ്മൾ ഇലക്ട്രിക് പിന്നെ എയർ ഡോറുകളാണ്. കാര്യം യാത്രക്കാർ കയറി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പിന്നെ സ്വിച്ച് കൊണ്ട് ഡോർ അടയ്ക്കുകയും തുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ എല്ലാം ഈ കൊല്ലം ടൗണിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുന്നിടത്ത് മാത്രം ഈ ഡോർ അടച്ചിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് സ്ഥലങ്ങളും ഡോർ തുറന്നിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ഇതെല്ലാം ഇതെല്ലാവരും എല്ലാം ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ളൊരു ശ്രമം നമ്മൾ ബന്ധപ്പെട്ടവർ അത് നടത്തുന്നില്ല. റോഡ് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മറ്റൊരു കാര്യമാണ്, അത് വളരെ പ്രധാനമാണ്. കാര്യം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള റോഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലും വൻകിട ഹോട്ടലുകളുടെ മുമ്പിലും റോഡിലോട്ട് അതീവ പ്രകാശം പരത്തുന്ന ലൈറ്റുകൾ റോഡിലോട്ട് ഡ്രൈവറുടെ കണ്ണിൽ തന്നെ പ്രകാശിക്കുന്ന രീതിയിൽ അടിക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതാണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെ ഒരുപാട് ഉടുത്തലറിയാം. ഈ ലൈറ്റിന്റെ പ്രകാശം എതിരെ വരുന്ന ഒരു വാഹനം, ഹെവി വാഹനമായാലും ലൈറ്റ് മോട്ടോറായാലും, ഈ പ്രകാശം ഡ്രൈവറുടെ കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതേ സൈഡിൽ പോകുന്നവരെ ഒരു സൈക്കിളുകാരനായാലും ഒരു മോട്ടോർ സൈക്കിളിലോ കാൽനടക്കാരനായാലും രാത്രി സമയങ്ങളിൽ മറ്റേ വാഹനം ഓടിക്കുന്നവർ കാണാൻ കഴിയില്ല. ഇത് എൻ്റെ അനുഭവത്തിലും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ ഉറപ്പാണ്. അപ്പം ഇത് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് റോഡിൽ ഇത്തരത്തരം പ്രകാശങ്ങൾ പ്രകാശിക്കുന്ന തെറ്റാണ്. അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അങ്ങനെയുള്ള അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പിന്നെ റോഡിൻ്റെ നിരത്തിൻ്റെ കാര്യം അത് പിന്നെ പറയണ്ടല്ലോ. നമ്മളിന്ന് റോഡിന് കാൽനടക്കാർക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ആ റോഡിന് ഉണ്ട് ഫുട്പാത്ത്. ഇതായിട്ടില്ലെങ്കിലും എല്ലാ സ്ഥലത്തില്ലെങ്കിലും കുറേ ഭാഗത്തൊക്കെ അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അവിടെ ഒരു കാൽനടക്കാരനോ ഒരു സൈക്കിൾ യാത്രക്കാരനോ പോകാൻ പറ്റില്ല. യഥേഷ്ടം ഇരു സൈഡുകളും റോഡിൻ്റെ ടാറിനോട് ചേർന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന നിരവധി. ഇന്ന് കൊല്ലം ടൗണിൽ അല്ലപ്പോൾ അടുത്ത കാലത്ത് കൊല്ലത്താണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്, കൊല്ലം ടൗണിൽ ഏറ്റവും കൂടുതലാണ്. ടൗണിലും ടൗണിൻ്റെ ഭൂരിഭാഗങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റുഡിയോ അങ്ങോട്ട് ഇറങ്ങി രാമങ്കലങ്ങാര തൊട്ട് ഇങ്ങോട്ട് കളക്ടറേറ്റിൻ്റെ അടുക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിടുകയും കഴിയാൻ കഴിയും. ഇത് ബന്ധപ്പെട്ട മേൽഘടകങ്ങളിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അവരുടെ വാർത്തകളിലും അല്ലെങ്കിൽ അവരുടെ പത്രപ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ചെയ്യാൻ പാടില്ല, വാഹനം അങ്ങനെ ഇത് എന്ന് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ നടപടിയെടുക്കും. പക്ഷേ ഇതൊക്കെ പ്രഖ്യാപനങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. ഒരു പരിധി വരുന്ന ഇത് നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും അതേപോലെ ഡ്രൈവർമാർക്ക് അവയർനെസ് കൊടുത്താൽ ഇത് മാറ്റാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ കൊല്ലത്ത് തന്നെ യഥാർത്ഥ ലൈൻ ട്രാഫിക് ഒരു പ്രധാന ഘടകമാണ്. അതിന് മുമ്പ് പറഞ്ഞതാണ് ലൈൻ ട്രാഫിക്, ഈ ബ്ലോക്കിൻ്റെ വരുന്നതിൻ്റെ പ്രധാന ലൈൻ ട്രാഫിക് കൊല്ലത്തില്ല, ലൈൻ ട്രാഫിക് കൊല്ലത്തില്ല. അങ്ങനൊരു സംഭവം നമുക്ക് അവിടെ കാണുന്നില്ല. ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞാൽ അവിടെ ഇടത് സൈഡിലോട്ട് ലിങ്ക് റോഡ് വഴി പോകാൻ കഴിഞ്ഞാൽ അവിടെ ഫ്രീ റോഡാണ്, ഫ്രീ ലെഫ്റ്റാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങൾ ഇത് വയലേറ്റ് ചെയ്താൽ 1000 രൂപ പിഴയാണെന്ന്. ബോർഡ് മാത്രമേ ഉള്ളൂ, ബോർഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പം ഞാൻ യാത്ര ചെയ്ത് വരുമ്പോഴും അവിടെ കൊണ്ടുവന്ന കംപ്ലീറ്റ് വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കും. കാരണം ലൈൻ ട്രാഫിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വാഹനം അതിൻ്റെ എങ്ങോട്ട് പോകാനുള്ള ഭാഗം തിരിച്ചിട്ട് ബാക്കി ഫ്രീ ലെഫ്റ്റ് ഫ്രീ ആയിട്ട് ഇടുക, അത് ചിന്നക്കടയിലും ഉണ്ട്. ഇത് നിരത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു എമർജൻസി വാഹനം വന്നാൽ അതിന് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഞാൻ കണ്ടു ഒരു ആംബുലൻസ് കൊല്ലം ടൗണിൽ വന്നിട്ട് ഇതിനെയും അതിന് പോകാൻ കഴിയുന്നില്ല. അവസാനം എങ്ങനെയോ ചാടി ട്രാഫിക്കിൻ്റെ ഐലൻഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ കൂടെ കയറി ഓവർബ്രിഡ്ജ് കയറി പോകുന്നുണ്ട്. ഇതെന്താണ്? ഇത് നമുക്ക് നമ്മുടെ ഡ്രൈവർമാർക്ക് അറിവില്ലായ്മയല്ല, അവർക്ക് അറിവുണ്ട്. ആ അറിവ് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് അവർക്ക് നിർദ്ദേശമില്ല, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുമില്ല. ഏതോ ഒരു ഭാഗങ്ങളിലൂടെയൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, അതിന് ബന്ധപ്പെട്ടവർ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോൾ കൊല്ലം ടൗണിൽ നിരവധി പോലീസുണ്ട്, ഉണ്ട് ട്രാഫിക് പോലീസുണ്ട്, അതേപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വല്ലപ്പോഴുമെങ്കിലും ഇവരെയൊക്കെ വിളിച്ച് കുറേ അവയർനെസ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ റോഡ് സൈഡിലുള്ള, അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ്, റോഡ് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ റോഡ് മൊത്തം കാൽനടക്കാർക്ക് നടക്കുന്ന സാധനങ്ങൾ ഈ കംപ്ലീറ്റ് കടയിലുള്ള വസ്തുക്കൾ നിരത്തി വെച്ച് അത് ഒഴിവാക്കി ആളുകൾ റോഡിലൂടെ നടക്കുന്നത് ഇതും അപകടത്തിനൊരു കാരണമാണ്. നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട്, അപ്പം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കാണാൻ കഴിയും.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഒന്ന് രണ്ടോ ദിവസമായി ഡെയിലി നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്, ഇന്നലെയും മെനഞ്ഞാന്നും. ഇത് കാണുമ്പോൾ ഡ്രൈവറെ നമുക്ക് മാനസികമായി സങ്കടം വരുന്നുണ്ട്. കാരണം ഇന്നലെയും കൊട്ടിയത്ത് റോഡ് സൈഡിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വാഹനത്തിൻ്റെ പിറകെ ഒരു കാറ് പോയി ഇടിച്ചിട്ട് രണ്ടുപേർ മരിച്ചു. അനധികൃത പാർക്കിംഗ് അത് നമ്മുടെ റോഡിൽ നിരന്തരം കണ്ടുവരുന്നതാണ്. എവിടെ വേണമെങ്കിലും വണ്ടി ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും വേണം ഇറങ്ങി പോവുക, സിഗ്നൽ ലൈറ്റ് ഇടുക, പാർക്കിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ഈ പാർക്കിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടി അതിൻ്റെ പുറകിൽ നിന്നും

ഒരുതരം വണ്ടിക്ക് എതിരെ വരുന്ന വാഹനത്തിന്റെ ഹൈ ബീം, അതായത് ബ്രൈറ്റ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ വാഹനം കിടക്കുന്ന കാണാൻ പറ്റില്ല. ഇങ്ങനെ നിരവധി അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ റോഡ് സൈഡിൽ ഇതെല്ലാം നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ ഉദ്യോഗസ്ഥന്മാര് അവർക്ക് പൂർണ്ണമായിട്ടും 100 ഒരുപാട് കാര്യങ്ങളുള്ള നമ്മൾ പറയുന്നില്ല. എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ നമ്മളെ നഷ്ടപ്പെടുന്നത് അതിനെ തടയാൻ പറ്റും, അത് ഉറപ്പാണ്. വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡസ് ഗുഡ്സ് വെഹിക്കിൾ നിരവധി നമ്മുടെ നാടുകളിൽ ഓടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്ന, ആസിഡുകൾ കൊണ്ടുപോകുന്ന, അങ്ങനെ നിരവധി വാഹനങ്ങൾ നമ്മുടെ റോഡിൽ ഓടുന്നുണ്ട്. യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങൾ ഓടുന്നതെന്ന് തോന്നിപ്പോകും. കാരണം സ്ഫോടക വസ്തുക്കൾ, അഗ്നിബാധ ഉണ്ടാക്കുന്നവ, വെള്ളത്തിൽ പ്രതികരിക്കുന്നത്, ഓക്സീകരിക്കുന്നത്, വിഷം, രോഗം പരത്തുന്നത്, ആണവ പ്രസരം സൃഷ്ടിക്കുന്നത്, തുരുമ്പെടുക്കുന്നത് തുടങ്ങിയ വസ്തുതകൾ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരം വാഹനങ്ങളിൽ ടാങ്കുകളുടെ ചുറ്റും നിരവധി എഴുത്തുകളുണ്ട്, നമുക്ക് എല്ലാവരും കാണാൻ കഴിയും. പാനൽ ബോർഡുകളുണ്ട്, കാര്യം ഈ വാഹനത്തിൽ എന്ത് വസ്തുവാണ് കൊണ്ടുപോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ആ വണ്ടിയുടെ 4 സൈഡിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പാനൽ ബോർഡ് ഇത് പെട്രോളിയം ഉൽപ്പന്നമാണോ, ഇത് LPG ഗ്യാസ് ആണോ, ഇത് ആസിഡ് ആണോ, അല്ലെങ്കിൽ മറ്റു തര സ്ഫോടക വസ്തുക്കളാണോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണോ, വിഷാംശമാണോ, ഇതിന്റെ എല്ലാം UN നമ്പറുകൾ ഈ പാനൽ ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഓടിക്കുന്നവർക്കും ഒരു പരിധി വരെ അറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ അറിയാം. പക്ഷെ ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നില്ല ഇതിനകത്ത് എന്താണ്, ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് എന്താണ്. അതായത് ഇപ്പം നമ്മളെ പെട്രോളിയം ഉൽപ്പന്നം നിരവധി, നമ്മളിപ്പോൾ റോഡിൽ നിന്ന് കാണാൻ നിരവധി ടാങ്കറുകളാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഇതന്നെ ഫ്ലാമബിൾ മോട്ടോർ സ്പിരിറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും, അല്ലെങ്കിൽ മലം ഫ്ലാമബിൾ, തീ പിടിക്കാൻ സാധ്യതയുള്ള സ്പിരിറ്റാണ്. അപ്പോൾ അത് പെട്രോളിയം ഉൽപ്പന്നം ആവാം, പെട്രോള്, ഡീസൽ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു UN നമ്പർ എന്ന് പറയുന്ന, അത് ലോകത്തെല്ലായിടത്തുമുള്ള ഇത്തരം വാഹനങ്ങൾ കൊണ്ടുപോകുന്നിടത്തുള്ളതാണ്. ആ വാഹനത്തിനകത്ത് പാനൽ ബോർഡിനകത്തൊരു ഒരു കോളത്തിനകത്ത് 3 കാണിച്ചിട്ടൊരു ഫ്ലെയിം കാണിച്ചിരിക്കും. കാരണം ഞാൻ NIFE 95 ട്രെയിനിങ്ങിന് പോയപ്പം എനിക്ക് കിട്ടിയ അറിവുകളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാണ്, ലിക്വിഫൈഡ് ആയിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. ഈ വാഹനത്തിലൊരു ഫയർ ഉണ്ടായി, ഒരു തീ പിടിച്ചാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുണ്ടായാലും, സംഭവങ്ങളുണ്ടായാൽ എന്തുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ച് രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ളത്, അതിന് വേണ്ടുന്ന എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ആ വാഹനത്തിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടും. ഇത് എത്ര പേർക്ക് അറിയാൻ പറ്റുന്നു? ഇത് ഡ്രൈവിങ്ങിലും, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പോലും മറ്റ് ആയിരക്കണക്കിന് വാഹനങ്ങളുടെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്ന സാധനമാണ് ഈ വാഹനം. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഇതും, മറ്റ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവർക്ക് പഠിക്കുന്ന സമയത്ത് ഇതും ഒരു പാഠ വിഷയമാക്കുക തന്നെ വേണം. കാര്യം ഇപ്പം ടാങ്കർ ലോറികൾ, അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ ഓടിക്കേണ്ട വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു പ്രത്യേക ലൈസൻസ് ഉണ്ട്. അത് ഞാനൊക്കെ പഠിച്ച സമയത്ത് 3 ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ലൈസൻസ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ട് ലൈസൻസിൽ ആഡ് ചെയ്യണം. അത് 1 ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി 3 അത് 3 ട്രെയിനിങ് വന്ന് പിടിക്കുന്ന സംവിധാനത്തിലാക്കി. പക്ഷേ ഇത് ഡ്രൈവർക്കെല്ലാം അറിയാൻ പറ്റൂ, ഈ റോഡിൽ എന്ത് സാധനമാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ഇരിക്കുന്നതിന് വസ്തു, ഇത് അപകടം വന്നാൽ എങ്ങനെ, മറ്റാർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല, ഒരു മനുഷ്യർക്കും അറിയാൻ പറ്റുന്നില്ല. ഇത്തരം വാഹനങ്ങളിലും ടാങ്കറുകളിലും ചുറ്റും നിരവധി എഴുത്തുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാനൽ ബോർഡും കാണാറുണ്ട്, അതും പറഞ്ഞു കഴിഞ്ഞു. മറ്റു വാഹനം ഓടിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണം, ഈ വാഹനത്തിൽ ഏത് വസ്തുവാണ് നിറച്ചിരിക്കുന്നത് എന്ന് പാനൽ ബോർഡിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപകടം നടന്നാലോ ലീക്ക് ഉണ്ടായാലോ ഏത് വസ്തു ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കാൻ കഴിയുമെന്നും ഈ പാനൽ ബോർഡിൽ അറിയാൻ കഴിയും. ഓരോ വസ്തുക്കൾക്കും UN നമ്പർ നൽകിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ നമ്പർ പാനൽ ബോർഡിൽ കാണാൻ പറ്റും. മറ്റ് ഡ്രൈവർമാർക്കും ഇത് അറിയാൻ കഴിയുന്ന, ഇപ്പം 2 എഴുതി കാണും, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതിന് LPG എന്ന് എഴുതിയിട്ട് അതിനകത്ത് 2 നമ്പർ ഇട്ടിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മറ്റിതര ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത്തരം വാഹനങ്ങൾ സൂക്ഷിക്കേണ്ട സുരക്ഷാ വസ്തുക്കൾ എക്സ്പ്ലോസീവ് നിയമത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല വാഹനത്തിൽ 2 ഡ്രൈവർ വേണമെന്നും പറയുന്നുണ്ട്. അവിടാണ് ഏറ്റവും വലിയ വിഷമം. 2 ഡ്രൈവർ പോയിട്ട് ഒരു ഹെൽപ്പർ പോലും ഇല്ലാതാണ് ഇത്തരം വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ കാണാൻ കഴിയും, എല്ലാവർക്കും കാണാൻ കഴിയും. കാര്യം ഈ വാഹനം കമ്പനിയിൽ നിന്നും നമ്മളെ ലാഡ് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുന്നിടം വരെ ഈ വണ്ടി എവിടെ കൊണ്ടിട്ടാലും സുരക്ഷിതമായി വണ്ടിയുടെ കാലം ആണ്. അത് ഞങ്ങളെ പഠിച്ചു വർഷങ്ങൾക്ക് മുമ്പ്, 95 പഠിപ്പിച്ചിട്ടുള്ള കാര്യം. ഈ വാഹനം ഇട്ടിട്ട് 2 പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ പോലും, മറ്റു തരം എന്തെങ്കിലും കാര്യങ്ങൾ പോകണമെങ്കിൽ ഒരാൾ എപ്പോഴും വാഹനത്തിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണമെന്നാണ് നിയമം. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് ആരുമില്ലാതെ 10-20 ടയറുകളുള്ള നീളത്തിലുള്ള LPG ബുള്ളറ്റ്, അതായത് LPG ടാങ്കർ വരെ റോഡിൽ കൊണ്ടുപോകുമ്പോൾ വെറും ഒറ്റ ഒരു ഡ്രൈവർ മാത്രമാണ് അത് കൊണ്ടുപോകുന്നത്. ഇതറിയാവുന്ന

എന്നാണ്. ഇത് നിയമമുള്ളതാണ്. ഈ നിയമം നടപ്പിലാക്കാൻ ഇത് കമ്പനി പോലും ഇതിന് സമ്മതിക്കുന്നില്ല. കാര്യം കമ്പനിയിൽ ഹെൽപ്പർ ഇല്ലാതെ വാഹനം ചെല്ലുമ്പോൾ അവിടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കമ്പനിയിൽ ആളെ നിർത്തിയിട്ടുണ്ട് മേളിൽ. അവർക്ക് 100-200 രൂപ എടുക്കുമ്പോൾ കമ്പനി ഇയാൾ കയറി മേളിൽ കൂടെ ഫില്ല് ചെയ്യാൻ സഹായിച്ചിട്ട് പിന്നെ വണ്ടി കമ്പനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ ഡ്രൈവറാണ്. 100 കിലോമീറ്റർ ദൂരെ ഈ ഒറ്റയ്ക്ക് ഡ്രൈവർ വിടുക. ഈ വണ്ടി വഴിയിൽ ഒരു അപകടമുണ്ടായി, ഒരു ലീക്കുണ്ടായി, ഒരു ടയർ പഞ്ചറായി, ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായി, ആരെങ്കിലും ഒരാളെ വിളിക്കുവാൻ വേണ്ടി ഈ ഡ്രൈവർ പോയി കഴിഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ. ബാക്കി വണ്ടിക്ക് എന്താണ് സുരക്ഷിതത്വം? മനുഷ്യരാ. ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോലും തീപ്പെട്ടി ഉരയ്ക്കാം, ചിലപ്പോൾ ഒന്ന് കറങ്ങാം. LPG തുടങ്ങിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ ഇരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വിഷാംശങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് വരെ ഇത്തരം ഒരാളാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പുതിയ ഹാവിലൊരു LPG ബുള്ളറ്റ് അപകടത്തിൽപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? വണ്ടി വാഹനം മറിഞ്ഞു, LPG ലീക്കായിക്കൊണ്ടിരുന്നു. രക്ഷാപ്രവർത്തനം ചെന്നൊരു വാഹനം അവിടെ ചെന്ന് കുറേ ദൂരം ഓഫ് ചെയ്തതിനു ശേഷം പിന്നെ അപ്പോഴത്തേക്ക് ഈ LPG മൊത്തം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, മൊത്തം പറന്നു കഴിഞ്ഞു, മൊത്തം പടർന്നു കഴിഞ്ഞു. ഈ സമയത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന വണ്ടി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ സ്പാർക്കിങ്ങിലാണ് ആ വാഹനം മൊത്തം തീപിടിച്ച പ്രദേശം മൊത്തം കത്തിയമർത്തത്. നിരവധി പേര് മരിക്കുകയും ചെയ്തു. എന്താണ് അപ്പൊ നിരുത്തരവാദിത്തമായിട്ടുള്ള പെരുമാറ്റം? അത്തരം വാഹനത്തിൽ ഒരു ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഉണ്ടാവുന്ന അപകടങ്ങൾക്ക് അല്ലെങ്കിൽ അയാളെ ഈ വാഹനം അലക്ഷ്യമായി കളഞ്ഞിട്ട് പോരുമ്പോൾ ഒരു ആവശ്യമാണ്, അത് നിയമത്തിലുള്ളതാണ്, ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ ഈയിടെ അറിഞ്ഞതാണ്, എൻ്റെ ഒരു സുഹൃത്ത് USA പോയിട്ട് വന്നപ്പോൾ പറഞ്ഞത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതേപോലെ അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ പോകുമ്പോൾ അതിന് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ പറ്റത്തില്ലായിരിക്കാം, നമ്മുടെ അത് കണക്കില്ല. പ്രത്യേക പ്രൊട്ടക്ഷനോട് കൂടി മുമ്പിൽ പൈലറ്റ് ഉൾപ്പെടെയാണ് ഇത്തരം വാഹനങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. അതുമല്ല, ജനവാസം കൂടിയ മേഖലയിലേക്കുള്ള ഈ വാഹനം പോകാനായിട്ടുള്ള അനുമതിയും ഇല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ അത് നിയമമാണ്. അതായത് ഒരു വാഹനം നമ്മൾ ജനവാസ മേഖലയിൽ നിന്നും ഏകദേശം 300 മാറ്റിയ പാർക്ക് ചെയ്യാവൂ എന്നുമാണോ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട, അത്യാവശ്യം വാഹനത്തിലൊരു ഹെൽപ്പർ വേണ്ടേ? എന്തെങ്കിലും ഒരു അപകടം നടത്തിക്കഴിഞ്ഞാൽ, ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഡ്രൈവർക്ക് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹായിക്കാനാറുള്ളത്? രാവും പകലും ഈ വാഹനം ഓടുകയാണ്. പണ്ട് വേണ്ട ഒരു 2005 അത് മാറ്റിപ്പോയി. 1992 മുമ്പ് ഇതേപോലെ ഒരു നിയമം വന്നായിരുന്നു, ടാങ്കർ ലോറികൾ അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ കൊണ്ടുപോകുന്ന വണ്ടി പകൽ ഓടാൻ പാടില്ലെന്ന് RTO ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് എന്നെയാണ് ആലപ്പുഴ വെച്ച് ഞാനത് ടാങ്കർ ലോറി ഓടിക്കുകയാണ് പിടിച്ചത്. പകൽ ഈ വണ്ടി ഓടാൻ പാടില്ല. അത് മാത്രമല്ല, വണ്ടിയുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, കളർ അന്ന് കംപ്ലീറ്റ് വണ്ടിയുടെ എല്ലാ മൊത്തം ഓറഞ്ച് നിറമായിരുന്നു. അത് മാറ്റിയിട്ട് ഫ്രണ്ട് മാത്രം, ക്യാബിൻ മാത്രം ഓറഞ്ചും, ടാങ്ക് കംപ്ലീറ്റ് വൈറ്റിലാകൂടെ എന്നെ പിടിച്ചു. അന്ന് വെഹിക്കിൾ സ്വട്ട് പിടിച്ചിട്ട് പറഞ്ഞ് ഇത് നിയമമാണ്, അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ കുറേ സംസാരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം ഫൈൻ അടയ്ക്കാതെ വണ്ടി വിട്ടില്ല. ഇത് ഞാൻ സംസാരിച്ചു, കമ്പനിയായിട്ട് സംസാരിച്ചു, മറ്റുദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുത്തപ്പോൾ എക്സ്പ്ലോസീവുകാർ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ 6 ശേഷം ഓടാൻ പാടില്ല. എക്സ്പ്ലോസീവിൻ്റെ നിയമം അങ്ങനെ. RTO ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് പകൽ ഈ വാഹനം ഓടാൻ പാടില്ല. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഈ വാഹനം ഓടേണ്ടത്? അങ്ങനെ പിന്നെ ചർച്ച ചെയ്ത് ഗവൺമെൻറ്റും അതൊക്കെ അതിനകത്തൊക്കെ ഇടപെട്ട് അതിന് ശേഷം താൽക്കാലികമായത് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നിർബന്ധിതമായിട്ടും ഇത്തരം വാഹനങ്ങൾ ഹെൽപ്പർ ആവശ്യമാണ്. അത് കമ്പനി പോലും കണ്ണടച്ചിരിക്കുകയാണ്. കമ്പനി ചെന്ന് ലോഡ് ഫില്ല് ചെയ്ത് ആരെങ്കിലും അകത്തോട്ട് അവിടെ ഫില്ല് ചെയ്യാൻ കയറുമ്പോൾ 2 തന്നെ വേണം. അതിന് അവിടെ കൂലി കൊടുത്താൽ ആളെ ഇപ്പോണ്ട് ഈ 100, 200, 300, 400 കിലോമീറ്റർ ദൂരെയൊക്കെ ലോഡുമായിട്ട് പോകുന്ന വാഹനങ്ങളുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഒരു ഡ്രൈവറായിട്ട് കൊണ്ടുവന്നു. അപ്പം ഇതും അപകടം ക്ഷണിച്ചു വരുന്ന ഒരു പ്രധാന ഘടകമാണ്. അപായ സാധ്യത അനുസരിച്ച് ഏകദേശം 9 രീതിയിലാണ് ഇത്തരം വാഹനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 1 നമ്പറിട്ടാൽ ഇതിനകത്ത് എന്താണ് ആ നമ്പർ കണ്ടാൽ, 2 നമ്പറിട്ടാൽ എന്താണ്, 3 നമ്പറിട്ടാൽ എന്താണ്, ഇതിനകത്തുണ്ടും ഓരോന്നിനും ഓരോ കളർ സിമ്പിൾ, 1 കളർ സിമ്പിളുണ്ട്, 2 ആ കളറിൻ്റെ കോഡുണ്ട്, 3 കളർ കോഡുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞ പാനൽ ബോർഡിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ഓടിക്കുന്നവരോ കൊണ്ടു നടക്കുന്നവരോ കൊണ്ട് മാത്രം നടക്കില്ല, അവർക്കറിയാം, പക്ഷെ എനിക്കറിയായിരിക്കും. അതേപോലെ ട്രെയിനിങ് നടന്നവർക്ക് ഏറെക്കുറെ അറിയായിരിക്കും. പക്ഷെ പുറത്ത് നിൽക്കുന്നവർ ഈ വാഹനത്തെ കുറിച്ചിട്ടുണ്ട്. ഇത് ഈ വാഹനം കടന്നു പോകുമ്പോൾ ഈ വാഹനത്തിന്റെ പുറകിൽ പരമാവധി അകലം പാലിക്കുക എന്നുള്ളതാണ് നിയമമാണത്. വാഹനത്തിന്റെ ഈ വാഹനം

0: ഇരിക്കുന്നവർ മുമ്പിൽ നിൽക്കുന്ന വാഹനത്തേക്കായും അകലം പിന്നെ പാലിച്ച് പുറകിൽ നിൽക്കാവുന്നു. അതേപോലെ സൈഡിൽ നിന്ന് ഓവർടേക്ക് സമയത്തും എതിരെ വരുന്ന വണ്ടികളും അകലം പാലിച്ച്, കാര്യം ഒരു ചെറിയ തട്ടലിലും മുട്ടലിലും ഒരു സ്പാർക്ക് ഉണ്ടായി തീ പിടിക്കാൻ സാധ്യതയാണ്. അപ്പൊ ഇതൊക്കെ ഇതെല്ലാം പിന്നെ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. ഈ പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ തീർത്തു പറയുന്നു, ഈ വാഹനങ്ങൾക്ക് ഹെൽപ്പർ, ഡബിൾ ഡ്രൈവർ ഇല്ലെങ്കിൽ ഹെൽപ്പർ അത്യാവശ്യമാണ്, അത്യാവശ്യം. അത് നിയമമാണ്, എന്റെ അറിവിൽ അത് നിയമമാണ്, നടപ്പാക്കി പറ്റും. ഇത് മറ്റ് ഞാൻ പറയില്ല, മറ്റിതര രാജ്യങ്ങളിൽ ഇത്രയും സുരക്ഷിത കൊടുക്കുന്നുണ്ടെന്നല്ല, കേരളത്തിൽ ആ ഒരു സുരക്ഷിത ഇല്ല. എവിടെ വേണേലും യഥേഷ്ടം കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഒരു ഡ്രൈവർ മാത്രമാണെങ്കിൽ ഇട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, കിലോമീറ്റർ ഓടി ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് ദിനചര്യയ്ക്ക് വിലമ പോകേണ്ടി വരും. ഈ സമയത്ത് ഈ വാഹനത്തിന്റെ ചുറ്റിൽ കറങ്ങുന്ന ചിലപ്പം എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ബുദ്ധിപൂർവ്വം സംഭവിച്ചവർ കാണാം, ചിലപ്പോൾ സമൂഹത്തിനെ നശിപ്പിക്കാൻ വരുന്ന മറ്റൊരു ഭാഗം കാണാം, ചിലപ്പോൾ ഈ വണ്ടിയിൽ എന്തെങ്കിലും ഉപദ്രവം കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർ വേണം. അത് വേറെ ഒരു ഇതൊക്കെ അന്ന് പഠിപ്പിക്കുന്നുണ്ട്, അതിനോട് നീണ്ടു പോകുന്നില്ല, അത് ഞങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളവർ എന്തെങ്കിലും ഒരു ഈ വാഹനത്തിൻ്റെ അടുത്ത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തം ആ പ്രദേശം മൊത്തം നശിക്കും. എൻ്റെ ഒരു അറിവനുസരിച്ച് ഞാൻ പറയുന്നത്, കൃത്യമായും ഈ ഇത്തരം വാഹനങ്ങളിൽ ഇത് പിന്നെ ഈ നിയമം നടപ്പാക്കണം, ഹെൽപ്പറുമായിട്ടുള്ള നിയമങ്ങൾ. അത് രണ്ടാമത് ഇത്തരം വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിന് റോഡിൽ വീണ കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: ഇത്തരം വാഹനങ്ങളിലുള്ള അപായ രീതിയിൽ കുറിച്ച് ഞാൻ കളർന്നെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു. അതിന്റെ വ്യക്തതയെ ഒന്നുകൂടെ ഞാനത് വ്യക്തമാക്കുകയാണ്. സ്ഫോടക വസ്തു കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ നിറം ഓറഞ്ച് കളറായിരിക്കും. അഗ്നിബാധ ഉണ്ടാക്കുന്നത് ചുവപ്പ് കളറായിരിക്കും. വെള്ളത്തിൽ പ്രതികരിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ കയ്യിലെ സിമ്പൽ നീല കളറായിരിക്കും. ഓക്സീകരിക്കുന്നത് മഞ്ഞ കളറായിരിക്കും. വിഷം രോഗം പരത്തുന്നത് വെള്ള കളറായിരിക്കും. ആണവ പ്രസവം സൃഷ്ടിക്കുന്നത് മഞ്ഞയും വെള്ളയും. തുരുമ്പ് പിടിക്കുന്നത് കറുപ്പും വെള്ളയും. ഇത് വണ്ടിയുടെ മൊത്തത്തിലുള്ള കളറല്ല, ഇതിനകത്ത് കൊടുക്കുന്ന ഈ പാനൽ ബോർഡിനകത്ത് കൊടുക്കുന്ന കളർ കണ്ട് അത് എല്ലാവർക്കും ഉദ്യോഗസ്ഥരും മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഈ വണ്ടി ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു അപകടം കൊണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫയർഫോഴ്സ് ആയാലും അവർക്കറിയായിരിക്കും, ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും മറ്റുതരം ആൾക്കാരും അവിടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ തീ പടരുന്ന വസ്തുക്കളുണ്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തീ പടരുന്ന വസ്തുക്കളുണ്ട്. അപ്പം ഏതാണെന്ന് ഈ പാനൽ ബോർഡ് മനസ്സിലാക്കി വേണം അതിന് പ്രതിരോധം ഏർപ്പെടുത്താൻ. അപ്പം ഇത്തരം കാര്യങ്ങൾക്കുള്ള അവയർനെസ് ഈ ഏറെക്കുറെ ഞാൻ ഈ പറഞ്ഞതൊക്കെ മറ്റുള്ള ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, അത് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നു. പണ്ടത് രണ്ട് ഫോം തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നൊരു ഒരു ഫോമായിരുന്നു. ഫോം കൊണ്ട് ഫയറിനെ അവ ഓക്സിജൻ നഷ്ടപ്പെടുത്തി ഇല്ലാതാക്കുന്നു. ഇപ്പം DCP എന്ന ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് എത്ര വാഹനങ്ങളുണ്ട്, ടാക്സികളിൽ പോലും കാറുകളിൽ പോലും ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ചെയ്യണോ വെക്കണോ എന്നാണ് നിയമം. ഇത് എത്ര വാഹനങ്ങളുണ്ട്, നമ്മുടെ KSRTC ഉൾപ്പെടെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, താടോട്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ബസ് എടുത്തില്ല, ഏത് വാഹനത്തിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉണ്ട്? നിയമമല്ലേ, ഒരു ആവറേഞ്ച് നടപ്പാക്കണ്ടേ. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വെള്ളമോ മറ്റിതര വസ്തുക്കളോ കിട്ടാത്തൊരു സ്ഥലത്താണ് ഈ ഡ്രൈവർക്ക് അല്ലെങ്കിൽ അതിനകത്ത് ജീവനക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനെപ്പറ്റി അതുണ്ടായാൽ മാത്രം പോലെ അതിനെപ്പറ്റി പരിചയം വേണം, പരിജ്ഞാനം വേണം, പഠിപ്പിച്ചിരിക്കണം. ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു വലിയ ഫയറിനെ ഒരു പക്ഷേ അത് വ്യാപിക്കാതെ നിർത്താൻ കഴിയും. അപ്പം ഇത്തരത്തിലുള്ള കുറേ കാര്യം, ഇത് മോട്ടോർ വാഹനവുമായിട്ട് നിയമപ്പെടുന്ന ഞാൻ ഇത്രയും കൃത്യമായിട്ട്, ബാക്കി അതിൻ്റെ രീതി പോകും. ഇത്തരം കാര്യങ്ങൾ ഈ അസാഡസ് ഗുഡ്സ് കൊടുക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിൽ അതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം ഇത്തരം വാഹനങ്ങളിൽ വേറൊരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. കാര്യം ഈ അസാഡസ് ഗുഡ്സ് കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളിലും എമർജൻസി നമ്മൾ വിളിക്കേണ്ട നമ്പറുകൾ അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിയം കമ്പനിയുടെ, ഫയർഫോഴ്സിൻ്റെ, മറ്റു തരം നമ്പറുകൾ അതിനകത്ത് പാനൽ ബോർഡ് നമുക്ക് നോക്കിയാൽ കാണാം, അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു അപകടം, ഇപ്പം ഞാൻ തന്നെ റോഡേ പോകുമ്പോൾ ഇത്തരം വണ്ടി ഒരു അപകടം ഉണ്ട് കഴിഞ്ഞാൽ, എനിക്ക് ഈ നമ്പർ നോക്കിക്കൊണ്ട് ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസായാലും ഫയർഫോഴ്സ് ആയാലും അറിയിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വലിയ അപകടം ചെറുതാക്കാൻ കഴിയും, പെട്ടെന്ന് അവർക്ക് ബന്ധപ്പെടാൻ കഴിയും. അപ്പം ഇതുമൊക്കെ എന്താണ് മോട്ടോർ വാഹന നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് പാഠവിഷയമാക്കി മാറ്റണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിൽ ഇവിടെ ചാത്തന്നൂരൊക്കെ അവിടെ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ട്. അതേപോലെ കൊല്ലത്ത് തന്നെ നമ്മുടെ എടപ്പാളിൻ്റെ ഒരു സബ് എന്നുള്ള രീതിയിൽ കൊല്ലത്ത് നമ്മൾ RTO ഡിപ്പാർട്ട്മെൻറ്റും മറ്റിതെല്ലാവരും ചേർന്ന് ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട്

ഒരു പാഠവിഷയത്തിന്റെ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ ഒരു ഇത്രയും നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും അവർ അനുസരിച്ചില്ലെങ്കിലും നമ്മൾ റോഡിൽ യാത്ര ചെയ്യുന്നവരെ വേണ്ട, നമുക്ക് വേണ്ട ഡ്രൈവേഴ്സ് അല്ലെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പരിധി വരെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നിരവധി അപകടങ്ങൾ ഈ പറയുന്ന കണക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുക എന്നുള്ളത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു പരമാവധി ശ്രദ്ധ വരച്ചാൽ ഒരു ഒരു പരിധി വരെ അപകടം നമുക്ക്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നമുക്കതേ കഴിയും. അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങൾ റോഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അപകട സാധ്യത ഉണ്ടായാൽ, അല്ലെ മുമ്പിൽ നിന്നും വണ്ടി പിന്നെ മറ്റൊരു തടസ്സമുണ്ടായി തിരിഞ്ഞു പോകണമെങ്കിൽ, ഒരു ഹെൽപ്പർ ഇല്ലാത്ത ഇത്രയും നീളമുള്ള വണ്ടി എങ്ങനെ നമുക്കൊരു ഡ്രൈവർക്ക് പുറകോട്ടെടുത്ത് തിരിക്കുവാനോ, അല്ലെങ്കിൽ ആ റോഡിൻ്റെ അപകടാവസ്ഥയിൽ നിന്നും മാറ്റുവാനോ കഴിയില്ല. കാര്യം പുറകോട്ടെടുത്താൽ തൊട്ട് പുറകിൽ അടുത്ത വാഹനം ചേർന്ന് നിൽക്കുമായിരിക്കും, സൈഡിൽ ചേർന്ന് നിൽക്കുമായിരിക്കും. ഡ്രൈവർക്ക് ആകപ്പാട് കിട്ടുന്ന ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സൈഡ് വ്യൂ മിററിലുള്ള സെൻറ്റർ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഡ്രൈവർ മാത്രമാകുന്നത് പോകുന്നത് ടാങ്കർ ലോറിയിൽ പോലും പൂർണ്ണമായി ഒഴിവാക്കണം. ഒരു കാരണവശാൽ ഒരു ബ്ലോക്ക് എന്നാൽ പോലും ഈ വണ്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ മറ്റൊരാളുടെങ്കിലും സഹായം തേടേണ്ടി വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ ഒരു വിധി ഞാൻ പത്രത്തിൽ വായിച്ചു. അതിൽ പ്രധാനപ്പെട്ടമായ അതിൽ പറഞ്ഞിരിക്കുന്ന, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്, റോഡ് സൈഡിലെ അനധികൃത പാർക്കിങ്ങിൽ ഇത് പരിപൂർണമായും ഒഴിവാക്കണമെന്നാണ്. ഇത് നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. കാര്യം ഇന്ന് നമ്മൾക്കറിയാം, ചെറിയ ഇട റോഡിൽ പോലും വാഹനങ്ങൾ വീട്ടിനകത്ത് ഇടാൻ സൗകര്യം ഉണ്ടെങ്കിൽ വാഹനം റോഡിലിട്ടേക്കുവാണ്. അതേപോലെ വരുന്നവർ വരുന്നിടത്ത് വണ്ടി ഇട്ട് ലോക്ക് ചെയ്ത് നേരെ അപ്പോഴേ പോവുകയാണ്. ഇത് സ്ഥിരം കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് പലരും ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, പക്ഷെ പറയുമെന്നല്ലാതെ ഇതിന് ഒരു പ്രയോജനമുണ്ട്. പറയുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈൻ അടിക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈൻ ചെയ്യുന്നുണ്ട്. ഫൈൻ അടിച്ചുകൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമാവൂ? കാര്യം വേണ്ട, 1.5 കോടിയോളം വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. 1.5 കോടിയോളം വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇന്ന് ഇടുന്ന വണ്ടിയല്ലല്ലോ നാളെ ഇടുന്നത്. അപ്പം ഇതിന് അറിയിപ്പുകൾ കൊടുത്ത് അവയർനെസ് കൊടുത്ത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്ന പോലെ ഈ ആ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്ന ആ അത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ശ്രമിക്കുക. അപകടം നടക്കുമ്പോൾ അല്ലാതെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അപകടം നടന്നതിനെ കുറിച്ച് കുറെ ചർച്ചകളും നടത്തും, കുറച്ച് ദിവസം യാതൊരു പരിഹാരവും ഇല്ലാതെ പഴയ പോലെ അപകടം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ചർച്ചകൾ ചെയ്തു, അങ്ങനെ ആയിരുന്നു വണ്ടി ബ്രേക്ക് ഇല്ലായിരുന്നു, ടയറില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് ഡ്രൈവറുടെ അപാകതയാണ്, ഡ്രൈവർ ഹോസ്പിറ്റലാണ് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞുകൊണ്ട് 2-3 ദിവസം ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കും. എവിടായാലും മാധ്യമങ്ങളായാലും മറ്റേതായാലും ഹൈലൈറ്റ് നിന്നതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് അവർ മറന്നു പോകുന്നു. വീണ്ടും ഒരു ശാശ്വതം പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. അപ്പം ഇന്ന് റോഡിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് എന്ന റോഡ് അപകടങ്ങളിൽ ഇന്ന് പൊലിഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് പൊലിയുന്ന ദീപം മറ്റൊരാളുടേതാവുക. പക്ഷെ ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ വാഹനം ഓടിക്കുന്ന ഡ്രൈവറായാലും ഞാൻ ചിന്തിക്കേണ്ടത്, നാളെ എൻ്റെയും ആകാം. ഈ റോഡിൽ പൊലിയുന്ന ജീവിതം എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ ആകാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അപകടം നമുക്ക് രക്ഷപ്പെടുത്താൻ, അപകടത്തിൽ നിന്നും ജനങ്ങളെ, അല്ലെങ്കിൽ അപകടം മൂലമുണ്ടാകുന്ന കഷ്ടതകളിൽ നിന്നും പാവം ജനങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഇത് എല്ലാം തികഞ്ഞ പോലെ നല്ലതായി പറയുന്നത്, അപകടം എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ടായിട്ടൊന്നല്ല, റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതൊരു പാഠവിഷയമാക്കിക്കൊണ്ട് തന്നെ എടുത്ത് ഇതിനെപ്പറ്റി എന്തൊരു കാര്യം കിട്ടുന്നാലും നമ്മളതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കിട്ടുന്ന ചില കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. ആയതിനാൽ ഞാൻ ഇവിടെ നിർത്തുന്നു. അതിൽ എനിക്ക് പറയാൻ, അവസാനമായി പറയാനുള്ളത്, ഒരു ജീവൻ പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ, അല്ലെങ്കിൽ നിയമലംഘനം കൊണ്ടോ, അല്ലെങ്കിൽ നടപ്പാക്കേണ്ടവരുടെ അപാകത കൊണ്ടോ ഉണ്ടാവരുതെന്നാണ് ഏറ്റവും വലിയ ഒരാഗ്രഹം. കൊല്ലത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കിതിനു വേണ്ടി ചെയ്യാനുണ്ട്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിന്റെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നടപ്പാക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഇതുവരെ എൻ്റെ ഈ എളിയ സംസാരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തെറ്റുകളും കുറ്റങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം. എൻ്റെ അറിവ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റാരെയോ വേദനിപ്പിക്കാനോ അല്ല ഡ്രൈവേഴ്സിനെ വേദനിപ്പിക്കാനോ അല്ല പറയുന്ന, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, വരുന്ന തലമുറയ്ക്കിന് വേണ്ടി, ഒരു അപകടം ഉണ്ടാകുമ്പോൾ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ നാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വാഹനം ഓടിക്കുന്നവരും കാൽനടക്കാരും മറ്റുള്ളവരും മറ്റുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുള്ള ഒരു പരിധി വരെ ഇത് നമുക്ക് ഒരു പരിഹാരം കാണാൻ കഴിയും. വിദ്യാലയങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പീരീഡ് ഉണ്ടാക്കി, ഇതിന് ബന്ധപ്പെട്ടവർ ഒരു പീരീഡ്

0: ാക്കിക്കൊണ്ട് ആ വിദ്യാലയങ്ങളിൽ പോലും കൊച്ചിലെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീർച്ചയായിട്ടും പരിഹാരം. ഇനിയും അടുത്ത് സ്കൂൾ തുറക്കുന്ന സമയമാണ്, സ്കൂൾ ബസ്സുകളുടെ പ്രശ്നങ്ങളുണ്ട്, ബസ്സിൻ്റെ കണ്ടീഷൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഇനി അടുത്ത ഒരു മാസത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മുൻകൂട്ടി സമയമാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിറങ്ങി, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ആയിരിക്കണം, വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിരിക്കണം, ഡ്രൈവർ അങ്ങനെ ആയിരിക്കും എന്ന് പറയാതെ ഇച്ചിരി മുൻകൂട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ പോലും ഇതൊരു പാഠവിഷയത്തിൻ്റെ ഭാഗമായി പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ പോലും സ്കൂളിലെ അധ്യാപകരും പ്രഥമ അധ്യാപകരും ചേർന്നുകൊണ്ട് ഇത് നമ്മളെ ഒരു നാടിൻ്റെ ആവശ്യമാണ്, നാളെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, വളർന്നു വരുന്ന തലമുറയുടെ ആവശ്യമെന്ന് കരുതുന്ന ഒരു പരിധിവരെ ഇതിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അത്തരം കാര്യങ്ങളിൽ എന്നാൽ കഴിയുന്ന എന്താണ് അവയർനെസ്സിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നടപ്പാക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇന്ന് ഇവിടെ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം തന്ന റേഡിയോ സാന്ത്വനം 90.4 എല്ലാ പ്രവർത്തകർക്കും, വിശിഷ്യ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ എന്നപിള്ള സാർ അവർക്കും, അതേപോലെ തന്നെ റെക്കോർഡിംഗ് സമയത്തും അല്ലാതെയും ഇവിടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരിൽ ഒരു എന്നെ ഏറ്റവും ഇതിനെ കൂടുതൽ ആകർഷിച്ചത് ഈ പ്രസ്ഥാനം ഇന്ന് നിരവധി പേരുടെ, കരയുന്നവരുടെ, വിഷമിക്കുന്നവരുടെ, രോഗികളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു മഹാ പ്രസ്ഥാനമാണ് റേഡിയോ സാന്ത്വനം 90.4 പാലിയേറ്റീവ് കെയർ സെൻ്റർ. ഞാൻ പല കാര്യങ്ങളിലും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾക്കൊന്നും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല. അത് അങ്ങേയറ്റം നിലനിന്നുകൊണ്ട് ഇനി ഉള്ള എന്താണ് സാധാരണക്കാരനെ കരയുന്നവൻ്റെ കണ്ണീരൊപ്പുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും ആയിരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡ്രൈവർമാർ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും KSRTC മുൻ വെഹിക്കിൾ സൂപ്പർവൈസറും ട്രെയിനറുമായ ശ്രീ അബ്ദുൽ സലീം പങ്കുവച്ച വാക്കുകൾ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ചരിത്രത്തിൽ ഇന്ന് June 18. ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് ലണ്ടനിൽ തുടക്കമായതും ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഝാൻസി റാണി കൊല്ലപ്പെട്ടതും സാലി റൈറ്റ് ശൂന്യാകാശത്ത് എത്തുന്ന ആദ്യ അമേരിക്കൻ വനിതയായി മാറിയതുമൊക്കെ ഒരു June 18-നായിരുന്നു. June 18-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 18. ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് ലണ്ടനിൽ തുടക്കമായത് 1583 June 18-നായിരുന്നു. US കോൺഗ്രസ് ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1812 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഝാൻസി റാണി കൊല്ലപ്പെട്ടത് 1858 June 18-നായിരുന്നു. സമുദ്രത്തിനടിയിലൂടെ കേബിളുകൾ ഇട്ട് ആദ്യത്തെ ട്രാൻസ് പെസഫിക് ടെലിഫോൺ സർവീസിന് തുടക്കമായത് 1964 June 18-നായിരുന്നു. കസാഖിസ്ഥാന്റെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ കസാറ്റ് വിക്ഷേപിച്ചത് 2006 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. സാലി റൈറ്റ് ശൂന്യാകാശത്ത് എത്തുന്ന ആദ്യ അമേരിക്കൻ വനിതയായി മാറിയത് 1983 June 18-നായിരുന്നു. നാസ റോബോട്ടിക് ബഹിരാകാശ പേടകമായ ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ വിക്ഷേപിച്ചത് 2009 June 18-നായിരുന്നു. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന ഈജിപ്ത് സ്വതന്ത്ര റിപ്പബ്ലിക് ആയി മാറിയത് 1953 June 18-നായിരുന്നു.
6: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈ

നശ്യത് സുന വിനശ്യതി. പരഹ വ്യതിരിക്ത. പരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേറിട്ടതാകുന്നു. കുതഹ തസ്മാത് പൂർവോക്താത് തു ശബ്ദ അക്ഷരസ്യ വിവക്ഷിതസ്യ അവ്യക്താത്. അക്ഷരം എന്ന് പറയുന്നത് അവ്യക്തമെന്ന് നേരത്തെ പറഞ്ഞു തന്നില്ലേ, അതിനേക്കാൾ ശ്രേഷ്ഠമാണ്, അതിൽ നിന്ന് വേറിട്ടതാണ്. മുമ്പ് പറഞ്ഞ അവ്യക്തത്തിൽ നിന്നും ആണ് ഭൂതഗ്രാമം ഉദ്ഭൂതമായത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവ്യക്തത്തെ ആ വ്യക്തം എന്താകുന്നു? അക്ഷരതത്വമാകുന്നു. ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ്, നിരുപാധിക നിരപേക്ഷ ഉന്മ. അങ്ങനെ ഒന്നിനെ മനസ്സിലായിക്കൊള്ളണം. പരസ്തസ്മാത്തു ഭാവോന്യഹ തസ്മാത് അവ്യക്താത്തു അന്യഹ പരഹ അവ്യക്തഹ. ഇവിടെ ഒരേ പദം പ്രയോഗിച്ചിരിക്കുന്നു, രണ്ടർത്ഥത്തിൽ മനസ്സിലായിക്കൊള്ളണം. എന്താ ഒരേ പദം? അവ്യക്തം എന്നുള്ള പദം. എന്താ രണ്ടർത്ഥം? ഒന്ന്, കാര്യമായി ആവിഷ്കൃതമായ അവ്യക്തം. രണ്ട്, നിരുപാധികമായി പരിലസിക്കുന്ന അക്ഷരതത്വം അവ്യക്തം. ഓക്കെ, ഇത് വളരെ സട്ടിലായിട്ടുള്ള തലത്തിലുള്ള ഒരു വിശകലനമാണ്. ത്രിഗുണം, സത്വരജ തമോ ഗുണങ്ങൾ സാമ്യാവസ്ഥയിലിരിക്കുന്നതിന് അവ്യക്തം എന്ന് പറയും. എന്തുകൊണ്ട് അതിനെ അവ്യക്തം എന്ന് പറയുന്നു? അത് വേദ്യമല്ലാത്തതുകൊണ്ട്, വ്യക്തമല്ലാത്തതുകൊണ്ട്, ഇന്ദ്രിയ മനോബുദ്ധികൾക്കൊന്നും അതിനെ കൺസീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അവ്യക്തം. മനസ്സിലായോ? പക്ഷെ അതും ആവിഷ്കൃതമായതാണ്. മായയാകട്ടെ, ത്രിഗുണമാകട്ടെ, വാസ്തവത്തിലുള്ളതല്ല, അത് പ്രകടമായതാണ്, ആവിഷ്കൃതമായതാണ്. ഓക്കെ, ഇങ്ങനെ മായയ്ക്കും ത്രിഗുണത്തിനും പഞ്ചഭൂതാദികൾക്കും ഇന്ദ്രിയങ്ങൾക്കും സമഷ്ടി പ്രപഞ്ചത്തിനുമൊക്കെ ആവിർഭൂതമാവണമെങ്കിൽ നിരുപാധികവും നിരപേക്ഷവുമായ ഒരു തത്വം വേണം. അതിനും പേര് അവ്യക്തം. രണ്ട് അവ്യക്തങ്ങൾ മനസ്സിലായോ? ഒന്ന്, ആബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. രണ്ട്, പ്രപഞ്ചമായി വിരിഞ്ഞ് പരിലസിക്കാൻ കഴിവുള്ള തത്വമാകും. ഒന്ന് മായയുടെ റേഞ്ചിൽ വരുന്നതാണ്, മറ്റേത് മായയ്ക്കും അതീതമാണ്. ഓക്കെ, ആ അവ്യക്തത്തിൽ നിന്ന് പരമായിട്ടുള്ള അവ്യക്തം സനാതനഹ, അത് സനാതനമാണ്, ശാശ്വതമാണ്, അക്ഷരമാണ്. എന്താ മനസ്സിലാക്കേണ്ടത്? യഹ സഹ സർവേഷു ഭൂതേഷു നശ്യസു ന വിനശ്യതി. ആ അക്ഷരാഖ്യ പരബ്രഹ്മത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്താണ്? നശ്യത്സു, നശിക്കുന്ന എല്ലാ ആവിഷ്കാര പ്രപഞ്ചത്തിലും ന വിനശ്യതി, അത് നശിക്കുന്നില്ല. കേട്ടില്ലേ? വസ്ത്രത്തിലെ വസ്ത്രത്വം നശിക്കുന്നതാണ്. എപ്പോൾ? വസ്ത്രത്തിനെ വസ്ത്രമാക്കിയ ഊടായും പാവായും വർത്തിക്കുന്ന നൂലിനെ പിൻവലിച്ചാൽ. ചിത്രം വ്യക്തമായോ? ഇപ്പൊ വസ്ത്രത്തിലെ നൂലുകളെ വേർപിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വസ്ത്രം ഈസ് നോ മോർ.

വസ്ത്രമില്ല. കേട്ടില്ലേ? പക്ഷേ അവിടെ നൂല് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ വസ്ത്രത്തിലെ ആബ്സല്യൂട്ട് ഉണ്മയാണ് നൂല്. ഓക്കെ, ഈ ഉദാഹരണത്തിന് പരിമിതിയുണ്ട്. കാരണം നൂല് എന്ന് പറയുന്നത് വേറെ ഒന്നിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ പിറകോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭൗതിക ശാസ്ത്രം പറയുന്നത് പ്രമാണിച്ചാണെങ്കിൽ ഊർജത്തിൽ എത്തിച്ചേരും. ഊർജം പക്ഷേ ആബ്സല്യൂട്ട് അല്ല, അത് ജഡാത്മകമാണ്. ആ ഊർജവും എന്തിൽ പ്രതീതമായോ അതിനെയാണ് അക്ഷരബ്രഹ്മം എന്ന് പറയാം. ഓക്കെ, വസ്ത്രത്വം ചോദ്യം ചെയ്യപ്പെട്ടാലും നൂലത്വം ചോദ്യം ചെയ്യപ്പെട്ടാലും കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നുള്ള ആറ്റത്വം ചോദ്യം ചെയ്യപ്പെട്ടാലും, കേട്ടില്ലേ, ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ട് പരിലസിക്കുന്ന അനശ്വര അക്ഷര തത്വം, അത് ബോധമാണ്. അത് ബോധമാണ്. ആ ബോധത്തിന്റെ വിവർത്തമായിട്ടാണ് ഊർജമായാലും മായയാലും ആയാലും അതിന്റെ സാമ്യ വിഷമ അവസ്ഥകളായാലും ഒക്കെ സംഭവിക്കുന്നത്. പരസ്തസ്മാത്തു ഭാവോന്യഹ അവ്യക്തോ വ്യക്ത സനാതനഹ യസ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. സകല ഭൂതജാലങ്ങളിലും നശിക്കുന്ന സകല ഭൂതജാലങ്ങളിലും നശിക്കാതെ വർത്തിക്കുന്നു. ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു, ആ പേപ്പർ കത്തിച്ചു കളഞ്ഞാൽ പിന്നെ ആ പേപ്പർ ഇല്ല. ഇപ്പൊ പേപ്പർ നശിച്ചപ്പോൾ നശിക്കാത്തതായിട്ട് അവിടെ എന്തുണ്ട്? കരിയുണ്ട്, അല്ലെങ്കിൽ ഭസ്മമുണ്ട്. കേട്ടില്ലേ? ആ നശ്യത്സു നശിക്കുന്ന പേപ്പറിൽ നശിക്കാത്തതായിട്ടുള്ള ഘടകം ഉണ്ട്. അതിനെയും ഒരു പ്രകാരത്തിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിലും നശിക്കാത്തതായിട്ടൊരു ഘടകമുണ്ട്. ഇങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് നശിക്കാതെ പരിലസിക്കുന്ന തത്വത്തെയാണ് അക്ഷരമെന്നും അനശ്വരമെന്നും പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു പ്രായോഗിക വശം എന്താ? പ്രായോഗിക വശം പല കാര്യങ്ങളും ആലോചിച്ച് ഭയം പെരുകുമ്പോൾ, നിരാശ വളരുമ്പോൾ, ദുഃഖം വേട്ടയാടുമ്പോൾ ഇതൊക്കെ തിരമാല കണക്കെ വന്നു പോവും. സമുദ്രത്തിന്റെ ആഴത്തിന് വ്യാപ്തിക്ക് ഗാംഭീര്യതയ്ക്ക് ഒരു കോട്ടവുമില്ല. എന്നിൽ ആ ബോധസമുദ്രം പരിലസിക്കുന്നു എന്ന് ഓർക്കാൻ സാധിക്കണം, എന്ന് ഓർമ്മിക്കാൻ സാധിക്കാം. കേട്ടില്ലേ? അതിനുവേണ്ടി ഈ അധ്യായം വീണ്ടും വീണ്ടും ആസ്വദിക്കൂ. അടുത്ത അധ്യായത്തിൽ ഇതേ വിഷയം വളരെ മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. ഏഴാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒമ്പതാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് അത് നമുക്ക് വിസ്തരിച്ച് കാണാം. ഏതായാലും മാ മനുസ്മര എന്ന് പറയുമ്പോൾ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അവ്യക്തത്തിൽ നിന്നും വ്യതിരിക്തമായ അവ്യക്തത്തെ അനുസ്മരിക്കണം എന്നാണ്. അത് വ്യക്തമായോ? യുദ്ധ്യജ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കാര്യ അവ്യക്തം. രണ്ടവ്യക്തമുണ്ട്, ഒന്ന് ഈ കാര്യപ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്ന അവ്യക്തം, രണ്ടാമത്തെ അവ്യക്തം അക്ഷരമായ തത്വം. അക്ഷരമായ തത്വത്തെ സ്മരിച്ചുകൊണ്ട് കാര്യപ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്ന അവ്യക്തത്തിൽ നാം വ്യാപരിക്കുന്നതിനെയാണ് യുദ്ധം എന്ന് പറയുക. അവിടെ പ്രസക്തമായ യുദ്ധം ഏതാണ്? രാഗദ്വേഷപരമായി ചിന്തിച്ച് ആസക്തിയും ആശ്രയത്വവും പുലർത്തുന്നതിനെതിരായിട്ടുള്ള യുദ്ധമാണ് അവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ ജീവിതം തന്നെ ഒരു യുദ്ധമാവുന്നു. എന്തിനോടുള്ള യുദ്ധം?

0: മിഥ്യാ കൽപ്പനകളോടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വികാര വിക്ഷോഭങ്ങളോടുമുള്ള യുദ്ധം. അപ്പൊ ആ യുദ്ധത്തിൽ നമ്മൾ മുന്നേറുന്നു എന്ന് എങ്ങനെ പറയാം? യുദ്ധത്തിൽ ലാഭമായാലും നഷ്ടമായാലും ജയമായാലും പരാജയമായാലും ശീതമായാലും ഉഷ്ണമായാലും സുഖമായാലും ദുഃഖമായാലും മാനമായാലും അപമാനമായാലും നിങ്ങളുടെ മെന്റൽ ബാലൻസ് ലെവലേശം വ്യതിചലിക്കുന്നില്ല. അങ്ങനെ കൊണ്ടുപോകുന്നതാണ് യുദ്ധ വിജയം. കേട്ടില്ലേ? ഈ ശ്ലോകത്തിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മവാ എല്ലാം

0: മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ pmsuryagar.gov.in.
1: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
2: Go for PLI.
3: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
4: Akashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് പുരസ്കാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗതിരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ

0: സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 5 ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിനായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം ജയവിജയയിലെ ജയനും കണ്ണൂർ ഷെറീഫും പാടിയ ഗാനം. ചിത്രം
5: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 2026 ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ 11 കിക്കോഫോടെ തുടങ്ങിയ ഈ മഹാമേള ഇതിനകം തന്നെ ആവേശകരമായ മത്സരങ്ങൾക്കും മറക്കാനാവാത്ത മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുടെ മണ്ണിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ടീമുകൾ കിരീട പോരാട്ടത്തിനായി ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ ജ്വരം ലോകമെമ്പാടും പടർന്നിരിക്കുകയാണ്. ഗോളുകളുടെ ആഘോഷവും ആരാധകരുടെ ആർപ്പുവിളികളും ലോകമെമ്പാടും മുഴങ്ങിക്കേൾക്കുന്ന ഈ ദിനങ്ങളിൽ പുതിയ ചാമ്പ്യന്മാരെ തേടിയുള്ള പോരാട്ടവും പുതിയ നായകന്മാരെ കണ്ടെത്താനുള്ള കാത്തിരിപ്പും ലോക ഫുട്ബോളിനെ കൂടുതൽ ആവേശഭരിതമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകകപ്പ് ആവേശത്തിനിടയിൽ ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയായ ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് ഒരു യാത്രയായാലോ? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തെപ്പറ്റി കൂടുതൽ അറിയാം. ഫിഫ ലോകകപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് ഫിഫ എന്നതിന്റെ പൂർണ്ണരൂപം. ഫ്രഞ്ച് ഭാഷയിലെ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ എന്നതിന്റെ ചുരുക്കരൂപമാണ് ഫിഫ. ലോക ഫുട്ബോളിന്റെ നിയന്ത്രണവും നടത്തിപ്പും നിർവഹിക്കുന്ന ഈ സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോകകപ്പ് എന്ന മഹാമേള അരങ്ങേറുന്നത്. ഈ അന്താരാഷ്ട്ര സംഘടന 1904 രൂപം കൊണ്ടത്. എന്നാൽ ഒരു ലോക ചാമ്പ്യൻഷിപ്പ് എന്ന ആശയം യാഥാർത്ഥ്യമായത് 1930 ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റായ ജൂൾസ് റിമേയുടെ നേതൃത്വത്തിൽ ആദ്യ ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചു. ആദ്യ ലോകകപ്പിന് വേദിയായത് ഉറുഗ്വേ ആയിരുന്നു. വെറും 13 ടീമുകൾ മാത്രം പങ്കെടുത്ത ആ ടൂർണമെന്റിൽ ആതിഥേയരായ ഉറുഗ്വേ തന്നെയായിരുന്നു ആദ്യ ചാമ്പ്യന്മാർ. അർജന്റീനയെ 4-2 അവർ പരാജയപ്പെടുത്തിയത്. 1934 സ്വന്തം മണ്ണിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ചെക്കോസ്ലോവാക്യയെ 2-1 പരാജയപ്പെടുത്തി ഇറ്റലി ആദ്യമായി ലോക ചാമ്പ്യന്മാരായി. 4 ശേഷം 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ഹംഗറിയെ 4-2 തോൽപ്പിച്ച് ഇറ്റലി കിരീടം നിലനിർത്തി. ഫിഫ ലോകകപ്പ് 4 സംഘടിപ്പിക്കുന്നത്. 1930 ഈ രീതിയിൽ തന്നെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. എന്നാൽ 2 കാരണം 1942 1946 ലോകകപ്പ് നടന്നിരുന്നില്ല. 1950 ലോകകപ്പ് വീണ്ടും തിരിച്ചെത്തി. വേദി ബ്രസീൽ. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി കണക്കാക്കപ്പെടുന്ന മെറക്കനാസോ എന്ന മത്സരത്തിൽ ഉറുഗ്വേ ബ്രസീലിനെ പരാജയപ്പെടുത്തി കിരീടം നേടി. 1950 ലോകകപ്പിൽ മെറക്കന സ്റ്റേഡിയത്തിൽ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ഉറുഗ്വേ കിരീടം നേടിയ സംഭവം മെറക്കനാസോ എന്ന പേരിലാണ് ഫുട്ബോൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നായും ലോകകപ്പിന്റെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായും ആ മത്സരം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. 1958 സ്വീഡനിൽ നടന്ന ലോകകപ്പ് ഒരു പുതിയ ഇതിഹാസത്തിന്റെ ഉദയത്തിന് സാക്ഷിയായി. വെറും 17 ലോകത്തെ വിസ്മയിപ്പിച്ച പെലെ ബ്രസീലിനെ ആദ്യ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചത് ആതിഥേയരായ സ്വീഡനെ തോൽപ്പിച്ചായിരുന്നു. പെലെ ലോക ഫുട്ബോളിന്റെ പുതിയ അത്ഭുതമായി മാറിയതും ഈ ലോകകപ്പിലൂടെയായിരുന്നു. പിന്നീട് 1962 1970 ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. 1974 ലോകകപ്പിൽ ഫ്രാൻസ് ബെക്കൻബോയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് ജർമ്മനി ലോക ചാമ്പ്യന്മാരായി. എന്നാൽ ആ ലോകകപ്പിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് യോഹാൻ ക്രൈഫിന്റെ നേതൃത്വത്തിലുള്ള നെതർലാൻഡ്സ് ആയിരുന്നു. ടോട്ടൽ ഫുട്ബോൾ എന്ന വിപ്ലവകരമായ ശൈലിയിലൂടെ അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 1978 അർജന്റീനയിൽ നടന്ന ലോകകപ്പിൽ ആതിഥേയരായ അർജന്റീന മാരിയോ കെമ്പസിന്റെ മികവിൽ ആദ്യമായി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ വീണ്ടും നെതർലാൻഡ്സ് ആയിരുന്നു എതിരാളികൾ. തുടർച്ചയായി 2 ലോകകപ്പ് ഫൈനലുകളിൽ എത്തിയെങ്കിലും കിരീടം നേടാനാകാതെ പോയ നെതർലാൻഡ്സും സ്വന്തം മണ്ണിൽ ചരിത്രമെഴുതിയ അർജന്റീനയും ആ കാലഘട്ടത്തിലെ ഫുട്ബോൾ ലോകത്തിന്റെ പ്രധാന ചർച്ചാവിഷയങ്ങളായി മാറി. അങ്ങനെ 1974 1978 യൂറോപ്യൻ ഫുട്ബോളിന്റെ ശക്തി പ്രകടമായി. 1982 ഇറ്റലി വീണ്ടും ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തി. പൗലോ റോസിയുടെ അതുല്യ പ്രകടനമാണ് ആ കിരീടയാത്രയ്ക്ക് കരുത്തായത്. എന്നാൽ 1986 മെക്സിക്കോ ലോകകപ്പ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നത് ഡീഗോ മാറഡോണയുടെ പേരിലായിരിക്കും. ഇംഗ്ലണ്ടിന് എതിരായ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ, ഗോൾ ഓഫ് ദ സെഞ്ചുറിയുമൊക്കെ ഫുട്ബോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ അർജന്റീന വീണ്ടും ലോക ചാമ്പ്യന്മാരായി. 1990 വെസ്റ്റ് ജർമ്മനി അർജന്റീനയെ പരാജയപ്പെടുത്തി കിരീടം തിരിച്ചുപിടിച്ചു. തുടർന്ന് 1994 അമേരിക്കയിൽ നടന്ന ലോകകപ്പിൽ ബ്രസീൽ 4ാം തവണ ലോകകപ്പ് സ്വന്തമാക്കി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലിയെ മറികടന്ന ആ വിജയത്തിന് പിന്നിൽ റൊമാരിയോയുടെ മികച്ച പ്രകടനമുണ്ടായിരുന്നു. 1998 ഫ്രാൻസ് സ്വന്തം മണ്ണിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തിയപ്പോൾ സിനദീൻ സിദാൻ ലോക ഫുട്ബോളിന്റെ പുതിയ നായകനായി മാറി. ഈ ലോകകപ്പിലാണ് ആദ്യമായി 32 ടീമുകൾ പങ്കെടുത്തത്. 2002 ആദ്യമായി ലോകകപ്പ് ഏഷ്യയിലെത്തി. സൗത്ത് കൊറിയയും ജപ്പാനും സംയുക്തമായാണ് ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത്. ആദ്യമായി 2 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ്. ഫൈനലിൽ ബ്രസീലും ജർമ്മനിയും ഏറ്റുമുട്ടിയപ്പോൾ റൊണാൾഡോ നസാരിയയുടെ ഇരട്ട ഗോളുകളുടെ കരുത്തിൽ ബ്രസീൽ 2-0 വിജയിച്ച് തങ്ങളുടെ റെക്കോർഡ് 5ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. റിവാൾഡോയും റൊണാൾഡീനോയും റൊണാൾഡോ നസാരിയോയും ചേർന്ന ബ്രസീലിന്റെ ആക്രമണ നിര ആ ലോകകപ്പിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. റൊണാൾഡോ നസാരിയോ 8 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കി. ഇന്നും ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീൽ തന്നെയാണ്. 2002 ബ്രസീൽ 5ാം കിരീടം നേടിയതിനു ശേഷം 2006 ജർമ്മനിയിൽ നടന്ന ലോകകപ്പിൽ ഇറ്റലി ഫ്രാൻസിനെ പരാജയപ്പെടുത്തി വീണ്ടും ലോക ചാമ്പ്യന്മാരായി. ഫ്രാൻസിന്റെ സിനദീൻ സിഡാൻ പെനാൽറ്റി ഗോളിലൂടെ ഫ്രാൻസ് ആദ്യം മുന്നിലെത്തിയെങ്കിലും മാക്കോ മെറ്ററാസി ഇറ്റലിക്കായി സമനില ഗോൾ നേടി. തുടർന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയും ഇറ്റലി 5-3 വിജയിച്ച് തങ്ങളുടെ 4ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. സിനഡീൻ സിദാന്റെ റെഡ് കാർഡും വിവാദങ്ങളും നാടകീയതയും നിറഞ്ഞ ആ ഫൈനൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നായി ഓർമ്മിക്കപ്പെടുന്നു. 2010 ലോകകപ്പ് ആദ്യമായി ആഫ്രിക്കയിൽ എത്തി. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടൂർണമെന്റ് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ മണ്ണിൽ നടന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകത നേടിയിരുന്നു. 32 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിൽ സ്പെയിനും നെതർലാൻഡ്സും ഏറ്റുമുട്ടി. തങ്ങളുടെ ആദ്യ ലോകകപ്പ് കിരീടം സ്പെയിൻ സ്വന്തമാക്കി. മനോഹരമായ പാസിംഗ് ഫുട്ബോളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച സ്പാനിഷ് സുവർണ തലമുറയുടെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു ആ ലോകകപ്പ് വിജയം. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ജർമ്മനിയും അർജന്റീനയും ഏറ്റുമുട്ടി. എക്സ്ട്രാ ടൈമിൽ മെരിയോ ഗോട്ട്സെ നേടിയ 1 ഗോളിന്റെ കരുത്തിൽ ജർമ്മനി 1-0 വിജയിച്ച് 4ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. തുടർന്ന് 2018 റഷ്യയിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസും ക്രൊയേഷ്യയും നേർക്കുനേർ വന്നപ്പോൾ 4-2 എന്ന സ്കോറിന് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് തങ്ങളുടെ 2ാം ലോകകപ്പ് കിരീടം ഉയർത്തി. യുവതാരം കിലിയൻ എംബാപ്പയുടെ പ്രകടനവും ആ ലോകകപ്പിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. 2022 ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പ് മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറിയ ആദ്യ ലോകകപ്പ് എന്ന

0: മൂന്നാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. 2022 ലോകകപ്പ് വിജയത്തോടെ അർജന്റീന തങ്ങളുടെ മൂന്നാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയപ്പോൾ ലയണൽ മെസ്സി തന്റെ ദീർഘകാല സ്വപ്നമായ ആദ്യ ലോകകപ്പ് നേട്ടവും കൈവരിച്ചു. 2026 ലോക ഫുട്ബോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആദ്യമായി മൂന്ന് രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, മെക്സിക്കോ, സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ടീമുകൾ, കൂടുതൽ മത്സരങ്ങൾ, പുതിയ താരങ്ങളുടെ ഉദയം, പുതിയ ചരിത്രങ്ങളുടെ പിറവി, ഇതെല്ലാം ചേർന്ന് 2026 ലോകകപ്പ് കൂടുതൽ ശ്രദ്ധേയമാകുന്നു. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 ലോകകപ്പ് കിരീടങ്ങളുമായി ബ്രസീൽ ഇന്നും ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരായി തുടരുകയാണ്. തൊട്ടുപിറകിൽ 4 തവണ കിരീടം ചൂടിയ ജർമ്മനിയും ഇറ്റലിയും, മൂന്നാം സ്ഥാനത്ത് 3 തവണ ജേതാക്കളായ അർജന്റീനയും. പെലെയുടെ മാന്ത്രികതയും റൊണാൾഡോയുടെ ഗോൾ വേട്ടയും മെസ്സിയുടെ പ്രതിഭയും നെയ്മറിന്റെ ഡ്രിബ്ലിംഗും എംബാപ്പയുടെ വേഗതയും ലോകകപ്പിന്റെ ചരിത്രത്തെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. പുതിയ താരങ്ങളും പുതിയ ചരിത്രങ്ങളും പിറക്കുന്ന ഈ ഫുട്ബോൾ മഹോത്സവം ഇനിയും ലോകത്തെ ആവേശഭരിതമാക്കട്ടെ. ഫിഫ ലോകകപ്പ് ഒരു ടൂർണമെന്റ് മാത്രമല്ല, ലോകത്തെ ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. 2026 ലോകകപ്പിൽ ആരാകും സ്വർണ കിരീടത്തിൽ മുത്തമിടുക, ആരാകും പുതിയ ലോക ചാമ്പ്യന്മാർ എന്നറിയാൻ ലോകത്തിനൊപ്പം നമുക്കും കാത്തിരിക്കാം. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രീത സുഗതൻ അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms, we are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
0: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകനയോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ്ണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള S.

ധരൻ നേരിട്ടെത്തി മുദ്രവെച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ഇഡി നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% ഇരുപത്തിയഞ്ചിൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതി ഉണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്നത്തെ യുവവാണി കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ യുവജനക്ഷേമത്തിനായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും കൈക്കൊണ്ട പരിശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിക്കുന്നത് ശ്രേയ സുരേഷ് നായർ.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രേയ സുരേഷ്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ പകുതിയിൽ

0: അധികം പേർക്കും പ്രായം 25 താഴെയാണ്. ലോകത്തിലെ ഏറ്റവും യങ് നേഷനുകളിൽ ഒന്ന് നമ്മുടെ തന്നെയാണെന്ന് നമുക്കറിയാം. ഈ യൂത്തിന്റെ കൈകളിലാണ് ഭാരതത്തിന്റെ ഭാവി. കഴിഞ്ഞ 12 വർഷത്തിൽ ആ
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഫിഫ വേൾഡ് കപ്പ് വീക്ക്ലി റൗണ്ട് അപ്പ്. ആശയം അവതരണം പ്രീത സുഗതൻ.
1: ഹലോ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എഡിഷൻ ഓഫ് ആ ഫിഫ വേൾഡ് കപ്പ് 2026 വീക്ക്ലി അപ്ഡേറ്റ്, വേർ വി ബ്രിങ് യു ദ ബിഗ്ഗസ്റ്റ് മൊമെന്റ്സ്, മെമ്മറബിൾ പെർഫോമൻസസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഫ്രം ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ്. The FIFA World Cup 2026 officially kicked off on June 11th in Mexico City, marking the beginning of the biggest World Cup in history, featuring 48 teams and 104 matches across the US, Canada and Mexico. The opening ceremony was a spectacular celebration of football, music and culture. Artists including Shakira and Burna Boy entertained thousands of fans before the opening match. The ceremony also showcased the rich tradition of the host nations, Mexico, the USA and Canada, and set the stage for what promises to be a historic World Cup. And what a start it was. Host nation Mexico defeated South Africa 2-0 in the tournament opener. Backed by a passionate home crowd, Mexico delivered a confident performance and secured a 2-0 victory. Julian Quiñones scored the first goal of the tournament, creating a memorable moment that will forever be part of a World Cup history. Later the day, South Korea defeated Czechia 2-1 to make a strong start to their campaign. June 12th brought more exciting action. Canada and Bosnia shared the points in a 1-1 draw, and it was the United States that stole the spotlight. The Americans produced one of the most

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. യാത്രകൾ എന്നത് വെറും സ്ഥലം മാറിപ്പോകലല്ല, മറിച്ച് പുത്തൻ അറിവുകൾ തേടിയുള്ളതാണ്. പൊതുവെ വിനോദസഞ്ചാരങ്ങൾ പുതുവഴികളെയും പുതു മനുഷ്യരെയും പരിചയപ്പെടുത്തി തരും. ചില അവസരങ്ങളിൽ യാത്രകൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ അവസരമൊരുക്കും. ഓരോ മടക്കയാത്രയിലും കൈകളിൽ കരുതുന്ന സാധനങ്ങളെക്കാൾ ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഓർമ്മകളാണ് നിറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് പങ്കിട്ടുവരുന്നത്. അവിടുത്തെ ദ്വീപ് ചരിത്രവും തെരഞ്ഞെടുപ്പ് ചരിത്രവും പറഞ്ഞത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. നാളികേരവും മത്സ്യവും മാത്രമാണ് ലക്ഷദ്വീപിൻ്റെ സമ്പത്ത്. ഈ വസ്തുക്കൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇവിടുത്തുകാർക്ക് കഴിയുന്നു എന്നതാണ് വിജയരഹസ്യം. എല്ലാ വസ്തുക്കളും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നതിനാൽ വില കൂടുതൽ സ്വാഭാവികം. എന്നാൽ രുചിയേറും ഭക്ഷ്യവിഭവങ്ങളുടെ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള ലക്ഷദ്വീപിലെ ആഹാരത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാകില്ല. കുഴമ്പ് പോലെയുള്ള മീൻകറിയും കൂട്ടിയുള്ള ഊണിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ തന്നെ നാവിൽ വെള്ളമൂറാൻ തുടങ്ങി. കിലാഞ്ചി എന്ന ലക്ഷദ്വീപിൻ്റെ സ്വന്തം പലഹാരത്തെക്കുറിച്ചും നേരത്തെ പരാമർശിച്ചിരുന്നു. സാഗര ജലകേളികളിൽ പ്രധാനിയാണ് സ്കൂബ ഡൈവിംഗ്. സമുദ്രാന്തർ ഭാഗത്തെ കാണാ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ ഇതിലേറെ ഉപകാരപ്പെടുന്ന ഒരു സാഗര വിനോദം വേറെയില്ല എന്ന് പറയാം. കടലാഴം എന്തെന്നും അവിടെ കാണാൻ കഴിയുന്ന അത്ഭുത ലോകം നൽകുന്ന സമാനതകളില്ലാത്ത അനുഭൂതിയും പറഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ കയാക്കിംഗ് വിശേഷങ്ങളും കടൽ നടത്തവും പ്രിയ ശ്രോതാക്കളുടെ മനതാരിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. ഗ്ലാസ് ബോട്ട് യാത്രയുടെ തുടക്കത്തിലാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ഗ്ലാസ് ബോട്ട് യാത്രയിൽ കണ്ട കടലാമയുടെ വലിപ്പവും പവിഴാരാമത്തിൻ്റെ ഭംഗിയിൽ ഉല്ലസിക്കുന്ന നിറമത്സ്യങ്ങളുടെ കാഴ്ചയും പറഞ്ഞിരുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. പച്ച നിറത്തിൽ പാഞ്ഞു നടക്കുന്ന പാരറ്റ് ഫിഷിൻ്റെ ദർശനം ആഹ്ലാദം സമ്മാനിച്ചു. ആൻഡമാനിലെ നേവൽ മറൈൻ അക്വോറിയത്തിലായിരുന്നു പാരറ്റ് ഫിഷിനെ ആദ്യം കണ്ടത്. എന്നാൽ കടലിനടിയിൽ

സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നീന്തി തുടിക്കുന്ന പാരറ്റ് ഫിഷിൻ്റെ കാഴ്ച സമ്മാനിച്ച ആശ്ചര്യം ചെറുതല്ല. കാഴ്ച ബംഗ്ലാവിൽ കൂട്ടിൽ കിടക്കുന്ന കടുവയെ കാണുന്നതും സഫാരി യാത്രയിൽ കാടിനുള്ളിൽ കാണുന്ന കടുവയും തമ്മിലുള്ള അന്തരം തന്നെയാണ് ഇവിടെയും കാണാനായത്. 2 മണിക്കൂറോളം നീണ്ട കടലാഴ കാഴ്ച അവസാനിപ്പിച്ച് ബോട്ട് കൽപ്പറ്റി ദ്വീപിലേക്ക് കുതിച്ചു. വളരെ വേഗത്തിലോടുന്ന ബോട്ടിലിരുന്നുള്ള സാഗരദർശനം അതീവ ഹൃദ്യമായിരുന്നു. ദൂരെ ബംഗാരം ദ്വീപും കൽപ്പേനി ദ്വീപും കാണാനായി. എന്നാൽ ബംഗാരം ദ്വീപിൽ ഇപ്പോൾ ദ്വീപുകാർക്ക് പോലും പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. വളരെ അകലെയല്ലാതെ ധാരാളം ബോട്ടുകൾ കൽപ്പേറ്റി ദ്വീപ് ലക്ഷ്യമാക്കി മുന്നിലും പിറകിലുമായി ചീറിപ്പാഞ്ഞു വരുന്ന കാഴ്ച തീർക്കുന്ന ആനന്ദം ചില്ലറയല്ല. കടൽപ്പരപ്പിന്റെ വിശാലതയിൽ ആകാശ നീലിമ ചായം ചാലിച്ചിരുന്നു. ബോട്ടുകളുടെ വേഗയാത്രയിൽ ബോട്ടിന് പിന്നാലെ ഓടിമറയുന്ന വെളുത്ത ജലധാര, ആകാശത്തിന് സൗന്ദര്യമേകി കാറ്റിനൊപ്പം നീങ്ങുന്ന വെൺമേഘങ്ങൾ, അതാ കൽപ്പേറ്റി ദ്വീപ് ദൃശ്യമായി. ബോട്ടിന്റെ വേഗത കുറയാൻ തുടങ്ങി. കണ്ടൽ ചെടികൾ കൊണ്ട് സമ്പന്നമായ കൽപ്പേറ്റി ഐലൻഡിന്റെ തീരത്തണഞ്ഞ ബോട്ടിൽ നിന്നും അത്യാഹ്ലാദത്തോടെ ഓരോരുത്തരായി ദ്വീപിനെ സ്പർശിച്ചു. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞതോടെ ദ്വീപിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായി ഗൈഡ് പറഞ്ഞു തന്നു. കൂട്ടം തെറ്റിപ്പോകാതെ ഓരോ ബോട്ടിൽ എത്തിയവർ ചിട്ടയോടെ ഒന്നിച്ച് ദ്വീപ് സന്ദർശനം പൂർത്തിയാക്കണമെന്നും സംശയ നിവാരണത്തിന് ഗൈഡ് കൂടെ ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് ചെടികളുടെ ഇടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി. അല്പദൂരം പിന്നിടും മുമ്പ് തന്നെ അച്ച എന്നുള്ള മകളുടെ ഉറച്ച വിളി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. മോള് ചൂണ്ടിക്കാണിച്ച ചെടിത്തണ്ടിലേക്ക് നോക്കിയപ്പോഴാണ് വിളിയുടെ രഹസ്യം മനസ്സിലായത്. ഒരു ചെടിക്കൊമ്പ് നിറയെ കടന്നൽ കൂട്ടം, കൂടാതെ ചുറ്റും കറങ്ങി നടക്കുന്ന ചെറിയൊരു സംഘവും. തിരമാലയുടെ ഒച്ചയിൽ അവയുടെ മൂളിപ്പാട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. വേഗം തന്നെ ഞങ്ങൾ ഗൈഡിനെ പിന്തുടർന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നിങ്ങൾ നൽകിയ പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ നമ്മൾ സുന്ദരസഞ്ചാരത്തിലൂടെ ആസ്വദിക്കുന്നത്. ഗ്ലാസ് ബോട്ട് യാത്രയുടെ ആസ്വാദ്യതയും ഗ്ലാസിനുള്ളിലൂടെ സമുദ്രാന്തർഭാഗ ദർശനവും പറഞ്ഞിരുന്നു. കടലാമയും വർണ്ണ മത്സ്യങ്ങളും സമ്മാനിച്ച നേർക്കാഴ്ചയുടെ അനുഭൂതി ശ്രോതാക്കൾ ഓർക്കുമല്ലോ. അകലെ കണ്ട ബംഗാരം ദ്വീപിൽ ഇപ്പോൾ ദ്വീപ് നിവാസികൾക്ക് പോലും പ്രവേശനം ഇല്ല എന്ന ദുഃഖസത്യവും പറഞ്ഞിരുന്നു. വേഗത്തിലുള്ള ബോട്ട് യാത്രയിൽ ചുറ്റിലും സഞ്ചരിക്കുന്ന ബോട്ടുകളുടെ ഭംഗിയും പ്രയാണവും പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. ബോട്ടിൻ്റെ ലക്ഷ്യമായ കൽപ്പേറ്റി ദ്വീപിൽ കാലുകുത്തി കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ ഗൈഡിനെ അനുഗമിക്കുന്ന വിവരം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കൽപ്പേറ്റി വിശേഷങ്ങളിലേക്ക് കടക്കാം. മുറിച്ചിട്ട തെങ്ങുകൾ ചിലയിടങ്ങളിൽ വഴിമുടക്കി കിടക്കുന്നുണ്ടായിരുന്നു. സഞ്ചാരികളായ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. നടന്ന് നടന്ന് ഞങ്ങളെത്തിയത് കൽപ്പേറ്റി ഐലൻഡിൻ്റെ മറുഭാഗത്തെ കടൽ തീരത്തായിരുന്നു. ചെറിയ തിരമാലകൾ കരയെ തഴുകാൻ മത്സരിക്കുന്ന കാഴ്ചയുടെ കൗതുകം നിറന്ന് എല്ലാവരും കുറച്ചു നേരം നിൽപ്പായി. ഇവിടെ നിന്നുള്ള അസ്തമയ കാഴ്ച ആസ്വദിക്കുന്നതിനാണ് സഞ്ചാരികൾ ഈ ദ്വീപിൽ എത്തുന്നത്. അഗത്തി വിമാനത്താവളം വരുന്നതുവരെ ഈ ദ്വീപിൽ ജനവാസമുണ്ടായിരുന്നു. വിമാനങ്ങൾ താഴ്ന്നു പറക്കുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കുവാൻ ഈ ദ്വീപിലെ മുഴുവൻ തെങ്ങുകളും മുറിച്ചു മാറ്റിയിരുന്നു. കടലിലെ മത്സ്യസമ്പത്തും കരയിലെ നാളികേരവുമല്ലാതെ മറ്റൊരു കാർഷിക വിളയും ദ്വീപിൽ ഇല്ല എന്നത് അറിയാമല്ലോ. തെങ്ങെല്ലാം മുറിച്ചു മാറ്റിയതോടെ വരുമാനമാർഗം കുറഞ്ഞു, പോരാത്തതിന് ജലദൗർലഭ്യവും. കൽപ്പേറ്റി ദ്വീപിൽ താമസിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ദ്വീപ്വാസികൾ ഇവിടം ഉപേക്ഷിച്ചു പോയി എന്നാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഷഹീർ മുഹമ്മദ് പറഞ്ഞത്. ധാരാളം കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കാണാനായില്ല. എന്നാൽ മുറിച്ചിട്ട ധാരാളം തെങ്ങിൻ തടികൾ പലയിടത്തും വഴിമുടക്കി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. ദ്വീപിൻ്റെ മറുപുറമുള്ള കടൽ തീരം മനോഹരമാണ്. തീരത്തുകൂടിയുള്ള നടത്തം സമ്മാനിച്ച നയന മനോഹര ദൃശ്യചാരുത പറയാതെ പോകുന്നത് ഉചിതമല്ല. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ, സഞ്ചാരികളുമായി സാഗരദർശനത്തിനെത്തിയ ബോട്ടുകൾ ആകാശത്തിന് അതിര് പങ്കിട്ടുകൊണ്ട് ഒരു വെള്ളിരേഖ പോലെ അകലെ അഗത്തി വിമാനത്താവളത്തിൻ്റെ റൺവേ, സായന്തനത്തിൻ്റെ വരവറിയിക്കുന്ന നീലാകാശം, പരന്നുകിടക്കുന്ന അറേബ്യൻ സമുദ്രം, എന്തൊരു ഭംഗിയാണെന്നോ കണ്ണെടുക്കാൻ തോന്നില്ല. ലക്ഷദ്വീപിലെ 36 ദ്വീപുകളിൽ നിന്നും കൽപ്പേറ്റി ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നത് കടലിലും തീരത്തുമുള്ള പാറക്കല്ലുകളാണ്. ലാറ്ററേറ്റുകളാണോ അതോ പാറയാണോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധം സുന്ദരമാണ് ഈ കല്ലുകൾ. കല്ലുകളുടെ ധാരാളിത്തമാണ് ഈ ദ്വീപിന് കൽപ്പേറ്റി ദ്വീപെന്ന് നാമകരണം ചെയ്യാൻ കാരണമായതെന്നാണ് പണ്ഡിത മതം. സംഗതി എന്തു തന്നെയായാലും ഈ ദ്വീപിൽ എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നത് കടൽ തീരത്തെ കല്ലുകൾ തന്നെയെന്ന് ഉറപ്പിച്ച് പറയാം. കടൽ തീരത്തുകൂടിയുള്ള നടത്തത്തിൽ ഞങ്ങളും ചില കല്ലുകളിൽ കയറി നിന്ന് വീഡിയോയും ഫോട്ടോകളും പകർത്തി. ഒട്ടും അകലെയല്ലാതെ നിലം പറ്റി കിടക്കുന്ന ഒരു പാറക്കെട്ടിന് സമീപം നല്ല തോതിൽ ആൾക്കൂട്ടം. എന്താണെന്നറിയാനുള്ള ജിജ്ഞാസയുമായി അങ്ങോട്ടെത്തുമ്പോൾ സഞ്ചാരികളുടെ തിരക്ക് തന്നെ ഫോട്ടോ എടുപ്പും വീഡിയോ പകർത്തലും പ്രകൃതിയായി നടക്കുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സുന്ദര സഞ്ചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഇന്ന് വരെ ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുന്നത്. ഇന്നോളം നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848 5585 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ പങ്കുവച്ചു വരുന്നത്. അവിടുത്തെ ഏറ്റവും ചെറുതും ആൾവാസമില്ലാത്തതുമായ കൽപ്പേറ്റി ദ്വീപിലേക്കുള്ള ഗ്ലാസ് ബോട്ട് യാത്രയിൽ കടലിനടിയിലെ ദൃശ്യങ്ങൾ കാണാനായ അപൂർവ നിമിഷങ്ങൾ പ്രതിപാദിച്ചിരുന്നു. ദൂരെ കണ്ട ദ്വീപുകളുടെ ഭംഗിയും വിശേഷങ്ങളും പറഞ്ഞിരുന്നു. കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ ഗൈഡിനെ പിന്തുടർന്ന്

നടന്നപ്പോൾ ലഭിച്ച നയനാനന്ദകരമായ കാഴ്ചകളുടെ നിറശോഭയാണ് ഇടവേളയ്ക്ക് മുമ്പ് പങ്കുവച്ചത്. കടൽ തീരത്തുള്ള ഒരു കൂട്ടം പാറകൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനുള്ള തിരക്കും പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ആളൊഴിയാൻ കുറച്ച് സമയം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. ഈ പാറകൾക്ക് മുന്നിൽ തിരക്ക് വരാനുള്ള കാരണവും ആ പാറയുടെ പേരും ഞങ്ങളുടെ ഗൈഡ് വിശദീകരിച്ചു തന്നു. മറ്റൊരു പാറക്കെട്ടിനും അവകാശപ്പെടാനില്ലാത്ത പേരും കഥയും ഞങ്ങൾക്ക് കൗതുകവും അതിലുപരി അത്ഭുതവും ഉളവാക്കി. ഗൈഡിൽ നിന്ന് കേട്ട കഥ പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ലക്ഷദ്വീപും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. കൽപ്പേറ്റയിൽ താമസിച്ചിരുന്ന സുന്ദരിയായ ബി കുഞ്ഞിയിൽ അനുരക്തനായ ഒരു ബ്രിട്ടീഷ് നാവികൻ ബി കുഞ്ഞിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ബി കുഞ്ഞിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ പാരതന്ത്രത്തിൽ പൊറുതിമുട്ടിയിരുന്ന ദ്വീപുകാർക്ക് ബ്രിട്ടീഷുകാരെ വെറുപ്പായിരുന്നു. ബി കുഞ്ഞിയും അതിൽ നിന്നും ഒട്ടും പിന്നിലായിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബി കുഞ്ഞിയുടെ വീട്ടുകാരോട് നാവികൻ വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. എന്നാൽ പ്രസ്തുത ആവശ്യം ബി കുഞ്ഞിയുടെ മാതാപിതാക്കൾ നിരസിച്ചതോടെ ബലപ്രയോഗത്തിലൂടെ ബി കുഞ്ഞിയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ഭയവും ഒപ്പം വെറുപ്പും ഉള്ളിലുള്ള ബി കുഞ്ഞി വീട്ടിൽ നിന്ന് ഇറങ്ങി കടൽ തീരത്ത് കണ്ട ഒരു പാറക്കെട്ടിൽ ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. വിവരം മനസ്സിലാക്കിയ നാവികൻ ബി കുഞ്ഞിയുടെ കുടുംബാംഗങ്ങളെ ആകെ വധിക്കുകയും ബി കുഞ്ഞിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും ചെയ്തു. എന്നാൽ ഗുഹ പോലെയുള്ള പാറക്കെട്ടിൽ ഒളിച്ചിരുന്ന ബി കുഞ്ഞിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ നാവികൻ പിന്തിരിഞ്ഞെന്നും തിരികെ ബ്രിട്ടനിലേക്ക് പോയെന്നും അങ്ങനെ രക്ഷപ്പെട്ട ബി കുഞ്ഞി വിവാഹിതയായി ജീവിച്ചതെന്നും ഒരു കഥയുള്ളപ്പോൾ തന്നെ ബി കുഞ്ഞി ഒളിച്ചിരുന്ന ഗുഹ പോലെയുള്ള പാറക്കെട്ടുകൾ കല്ലുകൊണ്ട് മൂടി ബി കുഞ്ഞിയെ അപായപ്പെടുത്തിയെന്നും ഒരു കഥ കേൾക്കുന്നുണ്ട്. കഥകൾ എന്തായാലും കൽപ്പേറ്റി ദ്വീപിൽ എത്തുന്നവരെല്ലാം ഈ കൽക്കുഴിയിൽ ഇറങ്ങി നിന്നും പാറയ്ക്ക് ചുറ്റും കൈകോർത്തു നിന്നും വീഡിയോയും ചിത്രങ്ങളും എടുക്കുന്നത് സർവ്വസാധാരണമാണ്. ഞങ്ങളും ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാൻ മറന്നില്ല. കഥകൾ ഉറങ്ങുന്ന പാറക്കൂട്ടത്തിന് അടുത്തുകൂടി കുറച്ച് ദൂരം കൂടി നടന്നു. ആകാശം പ്രതിഫലിക്കുന്ന കടൽ കണ്ടുള്ള വെള്ള പഞ്ചാരമണലിലൂടെയുള്ള നടത്തം സമ്മാനിക്കുന്ന ആനന്ദം ചെറുതല്ല. തണുപ്പുമായി നമ്മെ വലയം ചെയ്യുന്ന കടൽക്കാറ്റിന്റെ ഉത്തേജനം ആവേശോജ്ജലം. കണ്ടൽ കാടുകളുടെ കൂടുതൽ ഉള്ളിലേക്ക് ചെറു നടവഴികൾ ഉണ്ടെങ്കിലും അങ്ങോട്ട് കടക്കാൻ മടി തോന്നി. തീരം തേടിയെത്തുന്ന തിരമാല കൈകളുടെ സ്പർശ സുഖം ഏറ്റുകൊണ്ടുള്ള മടക്കയാത്ര. ഈ യാത്രയിൽ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജണ്ട സമാനമായ സ്തൂപം ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 2 ഉയരമുള്ള സ്തൂപം കടലിന് കാവലാളെന്ന പോലെ നമ്മുടെ ദേശീയ മുദ്രയായ അശോകസ്തംഭം പതിച്ച് അങ്ങനെ നിൽക്കുന്ന കാഴ്ച അഭിമാനകരമായി തോന്നി. സ്തൂപത്തിന്റെ പീഠത്തിൽ കൽപ്പേറ്റി, കൽപ്പേറ്റി ഐലൻഡ്, ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. സ്തൂപത്തിന് മുന്നിൽ നിന്ന് കുറച്ച് ചിത്രങ്ങൾ എടുത്ത ശേഷം നേരെ ബോട്ട് അടുപ്പിച്ചിരിക്കുന്ന തീരത്തേക്ക് നടന്നു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4

എഫ് എം മേഘമൽഹാറിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ കിഷോർ കുമാറിൻ്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. വിഷാദ ഛായയുള്ള സുന്ദര സ്വരം അന്നു മുതൽ ഇന്നോളം ഇന്ത്യയുടെ മാനസ സ്വപ്നമാണ്. മുഹമ്മദ് റാഫി ഇന്ത്യയുടെ ഹൃദയമിടിപ്പുകളിൽ അനുപമ സുന്ദര നാദ തരംഗമായി അലയടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കിഷോർ കുമാറും ഇന്ത്യൻ ജനതയുടെ ഹൃദയ താളങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്.

You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രശസ്ത ബോളിവുഡ് ഗായകൻ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഐക്കോണിക് ഗായകരിൽ ഒരാളാണ് കിഷോർ കുമാർ. ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല, നടൻ, സംഗീത സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1929 August 4 മധ്യപ്രദേശിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ബോംബെ ടാക്കീസിൽ കോറസ് ഗായകനായി തുടക്കം. എന്നാൽ പിന്നീട് മികച്ച ഗായകനുള്ള ഫിലിംഫെയർ അവാർഡുകൾ ഏറ്റവും കൂടുതൽ നേടിയ വ്യക്തിയായി അദ്ദേഹം മാറി.

0: മിഥുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വിഷാദ സുന്ദര ഗാനങ്ങളുടെ ഗന്ധർവൻ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. 1950 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ റാഫി, മുകേഷ് എന്നിവരോടൊപ്പം അദ്ദേഹവും ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിച്ചു. അഭസ് കുമാർ ഗാംഗുലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. അദ്ദേഹത്തിന്റെ സഹോദരൻ അശോക് കുമാർ ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു. കിഷോർ കുമാറിന്റെ സ്വരം

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സംഗീതം, അഭിനയം, സംവിധാനം എന്നീ മേഖലകളിൽ ഒരുപോലെ തിളങ്ങിയ അദ്ദേഹം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗായകരിൽ ഒരാളാണ്. വ്യത്യസ്തമായ ശബ്ദങ്ങളിൽ

പാടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഗായകനായി തിളങ്ങുന്നതിന് മുൻപ് 1946 ഷിക്കാരി എന്ന ചിത്രത്തിലൂടെ ഒരു നടനായാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. നിരവധി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ഖേംചന്ദ് പ്രകാശ് ഈണമിട്ട സിദ്ധിയിൽ മർനേ കെ ദ്വായൻ എന്ന പാട്ടുപാടിയതോടെ അദ്ദേഹത്തിന് ഈണങ്ങളുടെ ഒരു വലിയ ലോകം തുറന്നുകിട്ടി.

0: FM. Stay tuned. എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീത സുന്ദര നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രൂപ തേര മസ്താന, സാഗർ കിനാരെ, കൈകെ പാൻ ബനാറസ് വാല തുടങ്ങിയ എത്രയെത്ര ഗാനങ്ങളാണ് ആ സ്വരമാധുരിയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്. ബോളിവുഡിന്റെ ഈ ഇതിഹാസ ഗായകൻ 1975 പുറത്തിറങ്ങിയ അയോധ്യ എന്ന മലയാള ചിത്രത്തിന് വേണ്ടി ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ആ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ മാഷും സംഗീതം ജി ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയ ഈ ഗാനം അക്കാലത്ത് വലിയ സൂപ്പർ ഹിറ്റായിരുന്നു. ആർ ഡി ബർമന്റെ സംഗീതമാണ് കിഷോർ കുമാറിനെ കൂടുതൽ ജനപ്രിയനാക്കിയത്. എങ്കിലും ഋഷികേഷ് മുഖർജി, സലീൽ ചൗധരി തുടങ്ങിയ പ്രതിഭകളും അദ്ദേഹത്തിനായി സംഗീതമൊരുക്കിയിരുന്നു.
1: पर भंग का रंग जमा हो चका चक हिर लो पान चबा आ हा अरे

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിരവധി അതുല്യ പ്രതിഭകളാൽ സമ്പന്നമാണ് ഇന്ത്യൻ ചലച്ചിത്ര മേഖല. അഴകുള്ള നിരവധി മുത്തുകൾ കോർത്ത മാല പോലെ അത് മനോഹരമായിരിക്കുന്നു. ആ മാലയിലെ ഓരോ മുത്തുകളെയാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി എത്തിക്കുന്നത്. ഇന്ന് നിരവധി ഗാനങ്ങൾ കൊണ്ട് ജനഹൃദയം

ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ കിഷോർ കുമാറിന്റെ ഗാനങ്ങളാണ് നാം ആസ്വദിച്ചത്. ഹിന്ദി ചലച്ചിത്ര ഗാനശാഖയിൽ ഒഴിച്ചുകൂടാനാകാത്ത രണ്ടു പേരാണ് മുഹമ്മദ് റാഫി, കിഷോർ കുമാർ എന്നത്. അവരുടെ ശബ്ദ സൗകുമാര്യം സമ്മാനിച്ച സുന്ദര നിമിഷങ്ങൾ ഒന്നും ഒരു സാധാരണക്കാരനും മറക്കാനാകാത്തതാണ്. ഇരുവരെയും വാഴ്ത്തിയും താരതമ്യം ചെയ്തും ഒരുപാട് വാദപ്രതിവാദങ്ങൾ വന്നിരുന്നെങ്കിലും സിനിമയ്ക്ക് പുറത്ത് ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. തന്റെ സംഗീത ജീവിതത്തിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും കിഷോർ കുമാറിനെ തേടിയെത്തുകയുണ്ടായി. 1987 അദ്ദേഹം നമ്മെ വിട്ടു പിരിയുന്നത്, അതും തന്റെ സംഗീത ജീവിതത്തിന്റെ ഉന്നതിയിലായിരുന്ന സമയത്ത്. എങ്കിലും കാലത്തെ ജയിക്കുന്ന ശബ്ദമാധുരിയിൽ അമരത്വം നേടിയ ഗാനങ്ങൾ ഇന്നും ജനഹൃദയങ്ങളിൽ മുഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നോവുകളിലും സന്തോഷങ്ങളിലും പ്രണയത്തിലും സൗഹൃദത്തിലും കൂട്ടായി അവ തുടരും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Koji.
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സബിത കാക്കനാടൻ.
1: പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വീണ്ടും കഥയരങ്ങിൻ്റെ മറ്റൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാരും ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവ് സൈന്യ ചെലവിനായി ഒരു പരദേശ ബ്രാഹ്മണനോട് 10,000 പറ നെല്ല് വാങ്ങിയത്രേ. ഈ കടം വീട്ടാനിടയാകാതെ കുറേ കാലം കിടന്നു. മുതലും പലിശയും പലിശയ്ക്ക് പലിശയും കൂടി ക്രമത്തിലധികം വർദ്ധിച്ചു. ഭണ്ഡാഗാരത്തിൽ നിന്ന് പണം കുറവായിരുന്നതിനാൽ ഒരു സമയത്ത് ബ്രാഹ്മണൻ കടം വീട്ടണമെന്ന് ശഠിച്ച് രാജാവിൻ്റെ സ്വൈരം കെടുത്തി. രാജാവിന് ആ സമയത്ത് നിവൃത്തിയില്ലാതിരിക്കുന്ന ഒരു സമയമാണ്. കോവിൽ എഴുന്നള്ളത്തുള്ള സമയം നോക്കി ഒരു ദിവസം ബ്രാഹ്മണൻ കൊടിമണ്ഡപത്തിൽ തടസ്സം നിന്നു. രാജാവിൻ്റെ എഴുന്നള്ളത്തായി. അപ്പോൾ ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കടം തീർക്കാതെ ദേവരാണെ അകത്ത് കടക്കരുത്. ഇത് കേട്ട രാജാവ് പരുങ്ങലിലായി. രാജാവ് എന്തു ചെയ്തെന്നോ? മന്ത്രിയുടെ വരുതി അനുസരിച്ച് കണക്കിൻ പ്രകാരം നെല്ലും മുതലും പലിശയും പലിശയ്ക്ക് പലിശയും ഒക്കെ കൂടി ബ്രാഹ്മണൻ്റെ മുമ്പാകെ അളന്നുകൂട്ടി. ബ്രാഹ്മണൻ സന്തോഷം കൊണ്ട് മതിമറന്നു. ഉടമ്പടി അനുസരിച്ച് നെല്ല് ഉടൻ മാറ്റിക്കൊള്ളണമെന്ന് മന്ത്രി നിർബന്ധിച്ചു. കഷ്ടം. ബ്രാഹ്മണൻ വല്ല പോം വഴിയുമുണ്ടോ? ബ്രാഹ്മണൻ മാപ്പ് ചോദിക്കുകയും സമയം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ ഒരുപിടി നെല്ലും കൈച്ചീട്ടും കൂടി, അതായത് രസീത്, അത് രണ്ടും കൂടി നടക്കി വെച്ച് ആ മുതൽ കൊണ്ട് എക്കാലവും ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം പതിവ് നടത്തിക്കൊള്ളണമെന്ന് ഏർപ്പാട് ചെയ്തിട്ട് പിരിഞ്ഞത്രേ. സംഗതി രസമുണ്ടല്ലേ? വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സബിത കാക്കനാടൻ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. നാട്ടുവഴികളും ഓലപ്പുരയും പത്തായവുമൊക്കെ ഇന്ന് ഓർമ്മകളുടെ താളുകളിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവയോടൊപ്പം തന്നെ ഓർമ്മകളിലേക്ക് ഒഴുകിയെത്തുന്ന ചില വർണ്ണ കാഴ്ചകളുമുണ്ട്. നാട്ടുവഴികളെയും വേലിവരമ്പുകളെയും മുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തെയുമൊക്കെ അലങ്കരിച്ച മനോഹരമായ നാട്ടുപുഷ്പങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി നാട്ടുവഴികളിലെ വർണ്ണക്കാഴ്ചകളായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയാണ് പ്രിയ ശ്രോതാക്കളോട് സംസാരിക്കുന്നത്. നയനാനന്ദമായിരുന്ന ഒട്ടേറെ പുഷ്പങ്ങൾ ഇന്ന് കാണാനില്ല എന്നുള്ളത് വാസ്തവമാണ്. കാലാന്തരത്തിൽ പലതിനെയും കുറിച്ചുള്ള അറിവുകളും മാഞ്ഞു പോയിരിക്കുന്നു. ഓണക്കാലത്ത് കുന്നിൻ ചെരുവുകളിൽ വിരിഞ്ഞു നിന്നിരുന്ന കണ്ണാന്തളി പൂക്കളെ പറ്റിയും കാലത്തിന്റെ കുതിപ്പിൽ അവയും ഗ്രാമങ്ങളും എങ്ങനെ അപ്രത്യക്ഷമാകുന്നുവെന്നതിലുള്ള വേദനയും MT കണ്ണാന്തളി പൂക്കളുടെ കാലമെന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ പിന്നീട് വന്ന തലമുറയ്ക്ക് ഇതിൽ എന്തൊക്കെ ലഭിച്ചിരുന്നു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമയം തെറ്റാതെ കുന്നിൻ ചെരുവിൽ കണ്ണാന്തളി പൂക്കൾ വിടർന്നുകൊള്ളുമെന്ന് അദ്ദേഹം പറയുമ്പോൾ പ്രകൃതി ഘടികാരം എത്ര കൃത്യമായിരുന്നുവെന്നും തോന്നിപ്പോകും. ഈ കണ്ണാന്തളി പൂവിന് കാച്ചിപ്പൂവ്, പറമ്പൻ പൂവ്, കൃഷ്ണപ്പൂവ് എന്നുമൊക്കെ വിളിപ്പേരുണ്ട് കേട്ടോ. ആയുർവേദത്തിൽ അക്ഷി പുഷ്പി എന്ന പേരിലാണ് പരാമർശിക്കപ്പെടുന്നത്. മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോഴാണ് ഇവ പൂക്കുന്നത്. ഇവ പൂത്തു തുടങ്ങിയാൽ ഓണമായി എന്നാണ് സൂചന. അതുകൊണ്ട് ഓണപ്പൂവെന്നും പേരുണ്ട്. നമ്മുടെ നാട്ടുവഴികളിലും കുന്നിൻ ചെരുവുകളിലും ആറ്റുവക്കത്തും കുളക്കരയിലും വയൽ വരമ്പുകളിലും തനിയെ കിളിർത്ത് ഗ്രാമഭംഗിയുടെ ചാരുത പകർന്ന നാട്ടുപൂക്കളെ പറ്റിയാണ് നാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തൊട്ടാൽ പിണങ്ങി നിൽക്കുന്ന തൊട്ടാവാടിയും ഓണത്തപ്പന് പ്രിയപ്പെട്ട തുമ്പപ്പൂവും പുഴക്കരയിൽ മാറി നിൽക്കുന്ന തകരപ്പൂവുമെല്ലാം അതിൽപ്പെടുന്നു. പുഷ്പങ്ങളാൽ സമ്പന്നമായതിനാൽ നാട്ടിലെ ഏഴൊരാഘോഷവും ഈ നാട്ടുപൂവുകൾക്ക് ഒരു പ്രാധാന്യം നൽകിയിരുന്നു. ദശപുഷ്പങ്ങളില്ലാതെ എന്ത് തിരുവാതിര. മനസ്സിനും ജീവിതത്തിനും ഐശ്വര്യവും സമൃദ്ധിയും സമ്മാനിക്കുന്ന കണിക്കൊന്നയില്ലാതെ എന്ത് വിഷുക്കണി. പിന്നെ പൂക്കളമില്ലാത്ത ഓണത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുമോ. അങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടം

ങ്ങളിലാണ് നാട്ടുപുഷ്പങ്ങൾ സ്ഥാനം പിടിച്ചത്. വേലിപ്പടർപ്പിൽ പടർന്നു കയറിയ നിത്യകല്യാണി നമുക്ക് എന്നും കൗതുകമായിരുന്നു. സർവ്വസുഗന്ധവും വായുവിൽ കലർത്തി ചിരി തൂകി നിൽക്കുന്ന കല്യാണ സൗഗന്ധികം, പിന്നെ മനസ്സിലെ പ്രണയം പരിമളമാക്കി പൂത്തുലഞ്ഞ ചെമ്പകം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിക്ക് ചാരുത നൽകിയ മനോഹരമായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രാമത്തിന്റെ മുഖശ്രീയായിരുന്ന ഈ നാട്ടുപുഷ്പങ്ങൾ സാഹിത്യത്തിലും സംഗീതത്തിലും പുരാണങ്ങളിലും വരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വഴിയോരങ്ങളിലെ നിത്യവസന്തങ്ങളായിരുന്നു കാക്കപ്പൂവും മുക്കുറ്റിയും മഞ്ഞ കനകാംബരവും തൊട്ടാവാടിയും തുമ്പയുമൊക്കെ.

0: അറിയാത്ത എത്രയോ പുഷ്പങ്ങൾ കണ്ണിനാനന്ദമായി നിലകൊള്ളുന്നുണ്ട്. ഇത്തരം പുഷ്പങ്ങൾ വർണ്ണക്കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, പലതിനും ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. പാരിജാതത്തിന്റെ കുമ്പിൽ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ കയറി ചെല്ലുന്ന ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഇന്ന് പല നിറങ്ങളിൽ കാണാൻ സാധിക്കും. കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ഇലഞ്ഞിപ്പൂവിന്റെ വാസന എത്ര കവിഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു. വീട്ടുമുറ്റത്തെ അലങ്കരിച്ചിരുന്ന മുല്ലയും പിച്ചിയും കനകാംബരവും ഗ്രാമത്തിന്റെ നിഷ്കളങ്കത പോലെ എപ്പോഴും സൗരഭ്യം പൊഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴും കൗതുകവും ആകർഷണവും തോന്നിയിരുന്നത് വടക്കേ പുറത്തേക്കുളത്തിലെ താമരയോടും ആമ്പലിനോടുമാണ്. പലപ്പോഴും കയ്യെത്തുന്നിടത്ത് താനുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മെ നോക്കി ചിരിക്കുമെങ്കിലും അഗാധമായ ആഴം പലപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവ മിക്കപ്പോഴും അപ്രാപ്യമായിരുന്നു. വയൽ വരമ്പത്ത് തിങ്ങി നിന്നിരുന്ന കുങ്ങിണി പൂവുകൾ, ഒപ്പം ഞാനുമുണ്ടെന്ന് പറയുന്ന അല്ലിത്താമരകൾ, നാട്ടുവഴിയാകെ പരവതാനി വിരിച്ച പവിഴമല്ലികൾ, ഒപ്പം മരമുല്ലയും, നിങ്ങൾ എന്നെ മറന്നോ എന്ന് പരിഭവിക്കുന്ന പൂവരശം, പിന്നെ ആകാശത്തു നിന്ന് താഴേക്ക് നോക്കിച്ചിരിക്കുന്ന വലിയ ചീലാന്തി പൂവുകളും. ഒന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒരു വിസ്മയം തന്നെയല്ലേ. ഒരേ പുഷ്പങ്ങൾ പക്ഷേ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പല സാഹിത്യകൃതികളിലും ഗാനങ്ങളിലും പുഷ്പങ്ങളെ ഭാഗമാക്കാറുണ്ട്. അങ്ങനെ പല സാഹിത്യകൃതികളിൽ നിന്നും കേട്ടറിഞ്ഞ കഥകളിൽ നിന്നും ഒരിക്കലെങ്കിലും കാണണമെന്ന് അതിയായി ആഗ്രഹിച്ച പുഷ്പമാണ് നീലക്കൊടുവേലി. പ്രകൃതി ഘടികാരം കൃത്യമായി മനസ്സിലാക്കിയിരുന്ന നിരവധി പുഷ്പങ്ങളും ഈ നാട്ടുചെടികളിൽ ഉണ്ടായിരുന്നു. വിവിധ നിറങ്ങളിൽ നമുക്ക് കൗതുകം നൽകിയിരുന്ന നാലുമണിച്ചെടികളും പത്തുമണികളും അതിനുദാഹരണമാണ്. ഇത് മാത്രമല്ല കേട്ടോ, വഴിവക്കത്ത് തലയുയർത്തി നിന്നിരുന്ന കൃഷ്ണകിരീടം, ആനത്തകര, കിലുക്കി, ശീമക്കൊങ്ങിണി, കരിങ്കൂവളം, പഴമയുടെ ഗന്ധം പകരുന്ന കൈതപ്പൂവ്, കായാമ്പൂ, അശോകം, മണിമരുത്, ഇലവ്, പുന്നാഗം, കടമ്പ്, ചമത, എപ്പോഴും ഉന്മാദം പൊഴിക്കുന്ന പാലപ്പൂവ്, അങ്ങനെ പോകുന്നു ആ നിര. ഇനിയും എത്രയോ പുഷ്പങ്ങളെ നാം തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്ന ഒന്നായി ചിലത് മാറിയിട്ടും ഉണ്ടാകാം. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ ഞാനും അത് തന്നെ ഓർക്കുന്നു. എത്ര നിറങ്ങൾ, എത്ര ഗന്ധങ്ങൾ, എത്ര വിസ്മയങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അടുത്തയാഴ്ച വീണ്ടും എത്താം പുതിയ ഗ്രാമവിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ്.

0: വാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാണിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.

പത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

listening to Radio Swandhanam 90.4 FM. Stay tuned. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് സുസ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. പാലാട്ട് കോമൻ എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം. 1912 കുണ്ടൂർ നാരായണമേനോൻ എഴുതിയ കോമപ്പൻ എന്ന കവിതയ്ക്ക് ശാരംഗപാണിയാണ് ചലച്ചിത്ര ഭാഷ നൽകിയത്. 1962 ജൂലൈ 6 എക്സൽ പ്രൊഡക്ഷൻസ് ഈ ചിത്രം പ്രദർശനശാലകളിലെത്തിച്ചു. സത്യനാണ് പാലാട്ട് കോമൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. രാഗിണി, എസ് പി പിള്ള, ബഹദൂർ എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വയലാറിന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ ഈണം, AM രാജയും സുശീലാമ്മയും ചേർന്ന് ആലപിച്ച ആ മനോഹര ഗാനം.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: മേലെ പറമ്പിൽ ആൺവീട് രാജസേനൻ സംവിധാനം ചെയ്ത് ജയറാം, ജഗതി ശ്രീകുമാർ, ജനാർദ്ദനൻ, നരേന്ദ്രപ്രസാദ്, ശോഭന, മീന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. ഓകെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മാണി സി കാപ്പൻ നിർമ്മിച്ച ഈ ചിത്രം ഓകെ റിലീസ് വിതരണം ചെയ്തിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് കഥ. തിരക്കഥയും സംഭാഷണവും രഘുനാഥ് പലേരി നിർവഹിച്ചിരിക്കുന്നു. ഈ ചിത്രം ബോറോലർ ഖർ എന്ന പേരിൽ ആസാമി ഭാഷയിൽ 2012 റീമേക്ക് ചെയ്തു. വള്ളി വരപ്പോറ എന്ന പേരിൽ തമിഴിലേക്കും റീമേക്ക് ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററുടെ സംഗീതം, ദാസേട്ടന്റെയും മിൻമിനിയുടെയും മധുരമായ ആലാപനം, ശുദ്ധ സന്യാസി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ സുന്ദര ഗാനം കേട്ടുവരാം.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. കൂട്ടുകുടുംബം തോപ്പിൽപാസി തിരക്കഥയും സംഭാഷണവും എഴുതി കെ എസ് സേതുമാധവൻ സംവിധാനം നിർവഹിച്ച് 1969 പുറത്തിറങ്ങിയ ഒരു മലയാള കുടുംബചിത്രം. സത്യൻ, പ്രേംനസീർ, ഷീല, ശാരദ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇലഞ്ഞീക്കൽ തറവാട് എന്ന പുരാതന കുടുംബത്തിലെ കാരണവർ രാമക്കുറുപ്പും അദ്ദേഹത്തിന്റെ മക്കളും സഹോദരിയും അടങ്ങുന്ന ഒരു ജോയിന്റ് ഫാമിലിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. കെ പി എസ് സി ലളിത ഈ ചിത്രത്തിലൂടെയാണ് പ്രധാന വേഷങ്ങളിലേക്ക് വരുന്നത്. വയലാർ രാമവർമ്മ, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനങ്ങൾ, ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ആലപിച്ച എക്കാലത്തെയും പ്രിയ ഗാനങ്ങളിലൊന്നായ

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: അടുത്തിടെ അന്തരിച്ച പ്രിയ ഗായിക ആശാ ഭോസ്ലേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചന്ദ്രമുഖി 2005 പി വാസു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രമാണ് ചന്ദ്രമുഖി. രജനീകാന്ത്, പ്രഭു, ജ്യോതിക, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ

അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ പടിവേലു, നാസർ, ഷീല, വിജയകുമാർ, വിനയപ്രസാദ്, സോനു സൂദ്, വിനീത്, മാളവിക, കെ ആർ വിജയ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന മലയാള ചലച്ചിത്രത്തിന്റെ തമിഴ് റീമേക്കാണ് ചന്ദ്രമുഖി. കന്നഡയിലും ആത്മമിത്ര എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ബാധിച്ച ഒരു സ്ത്രീയുടെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങളും ഒടുവിൽ ഒരു മനോരോഗ വിദഗ്ധൻ ഈ പ്രശ്നം പരിഹരിച്ച് അവരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. വിദ്യാസാഗറിന്റെ ഈണത്തിൽ മധു ബാലകൃഷ്ണനും ആശാ ഭോസ്ലെയും ചേർന്ന് ആലപിച്ച ഒരു മനോഹര ഗാനം.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. അമരം. ലോഹിതദാസ് തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം നിർവഹിച്ച ഈ ചിത്രം മുക്കുവരുടെ കഥ പറയുന്നു. 1991 ഈ ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. മമ്മൂട്ടി, മുരളി, മാധു, അശോകൻ, KPC ലളിത തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് KPC ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡും കിട്ടുകയുണ്ടായി. മുരളിക്ക് മികച്ച രണ്ടാമത്തെ നടൻ, KPC ലളിതയ്ക്ക് മികച്ച രണ്ടാമത്തെ നടി, മധു അമ്പാട്ടിന് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി എന്നീ കേരള സംസ്ഥാന അവാർഡുകളും ലഭിച്ചു. വളരെ ജനപ്രിയങ്ങളായ പാട്ടുകൾ ഈ ചിത്രത്തിലുണ്ട്. കൈതപ്രം തിരുമേനിയുടെ വരികൾക്ക് രവീന്ദ്ര സംഗീതം. KJ യേശുദാസും ലതികയും സംഘവും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. വാസന്തി, ശുദ്ധ സാവേരി, ജയന്തശ്രീ, സിന്ധു ഭൈരവി എന്നീ രാഗങ്ങൾ കോർത്തിണക്കിയ ആ മനോഹര ഗാനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കണ്ടക്കണ്ടി, உனக்கு நான் மினிஸ்ட்ரியில இடம் பாக்குறேன். த பேக்ல புஷ்.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: Money on my mind, we gon' run it up.
1: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. US ഇറാൻ സമാധാന കരാർ ഒപ്പുവച്ചതിന് പിന്നാലെ ഇറാനെതിരെ വീണ്ടും കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടികൾ, ബോംബാക്രമണം നടത്താൻ അമേരിക്ക മടിക്കില്ലെന്ന് ട്രംപ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.

0: ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ സമാധാന കരാറിൽ ഒപ്പുവച്ചതിന് പിന്നാലെ G7 ഉച്ചകോടിയുടെ വേദിയിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അമേരിക്കൻ മലയാളി സമൂഹത്തിന് അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കി ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ജോൺ ജോർജ് പാറേൽ. സർവകലാശാലയുടെ 2026 മുഴുവൻ ബിരുദധാരികളായ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും ഉയർന്ന അക്കാദമിക് ബഹുമതികളിൽ ഒന്നായ ഡിസ്റ്റിംഗ്വിഷ്ഡ് സ്കോളർ പദവി ജോൺ ജോർജ് പാറേൽ സ്വന്തമാക്കി. ഈ ബഹുമതിയുടെ ഭാഗമായി സർവകലാശാലയുടെ വാർഷിക ബിരുദദാന ചടങ്ങിൽ മുഴുവൻ ബിരുദധാരികളെയും പ്രതിനിധീകരിച്ച് പ്രസംഗിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. ലോകകപ്പ് 2026 ആവേശം ആഘോഷിക്കുന്നതിനായി കേരള സമാജം ഓഫ് സൗത്ത് ഫ്ലോറിഡ യൂത്ത് ക്ലബ് സംഘടിപ്പിച്ച ഫിഫ 2026 എസ്പോർട്സ് ടൂർണമെന്റ് ഐസ് ബ്രേക്ക് വലിയ ജനപങ്കാളിത്തത്തോടെ നടന്നു. ഫുട്ബോൾ പ്രേമികളായ യുവാക്കളെയും കുടുംബങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഈ പരിപാടി വിനോദത്തിന്റെയും സൗഹൃദത്തിന്റെയും വേദിയായി മാറി. അമേരിക്കയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഡ്യൂലോക്സിറ്റിൻ എന്ന വിഷാദരോഗ മരുന്ന് വൻതോതിൽ വിപണിയിൽ നിന്ന് തിരിച്ചുവിളിക്കുന്നു. മരുന്നിൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന എൻ നൈട്രോസോ ഡ്യൂലോക്സിറ്റിൻ എന്ന രാസവസ്തുവിന്റെ അളവ് അനുവദനീയമായ അളവിൽ കൂടുതൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വടക്കേ അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനയായ ഫൊക്കാനയുടെ 2026 ഇന്റർനാഷണൽ കൺവെൻഷനോടനുബന്ധിച്ച് യുവാക്കൾക്കായി സംഘടിപ്പിക്കുന്ന മിസ്റ്റർ ഫൊക്കാന മത്സരത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഫൊക്കാന മെൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മത്സരം 6, 7, 8, 9 തീയതികളിൽ പെൻസിൽവാനിയയിലെ കൽഹാരി റിസോർട്സിൽ നടക്കുന്ന കൺവെൻഷന്റെ ഭാഗമായാണ് അരങ്ങേറുന്നത്. 15 മുതൽ 27 വയസ്സ് വരെയുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: machine.
1: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.